നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 20, ക്രിസ്തുവർഷം 2026, ജൂലൈ 4, ശനിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹമാണ് മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ ബന്ധങ്ങൾ വളരും തോറും ജീവിതം ആസ്വാദ്യകരമായി തീരുന്നു. ഈ സ്നേഹബന്ധത്തിന്റെ ആദ്യത്തെ കളരിയാണ് കുടുംബം. കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണ് എല്ലാറ്റിനും ആധാരം. ഈ ബന്ധങ്ങൾ പടർന്നു പന്തലിച്ചതാണ് ലോകം. ബന്ധങ്ങൾ കൂടുന്തോറും ജീവിതം കൂടുതൽ ആയാസകരവും ആനന്ദപ്രദവുമാകുന്നു. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന യാഥാർത്ഥ്യ ബോധം മനുഷ്യനെ സ്വതന്ത്രനാക്കും, അവന്റെ മുഖംമൂടികൾ ഇല്ലാതാക്കും, ആശയവിനിമയം സുഗമമാക്കും. ബന്ധങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ഇവയെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ലാതെയാകും. അന്നേരം മനുഷ്യനിലുണ്ടാകുന്ന ഏകാന്തത, ആർക്കും നമ്മെ ആവശ്യമില്ലെന്നുള്ള തോന്നൽ, ഇതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം അകപ്പെട്ട ഈ ദാരിദ്ര്യത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ സമൂഹവും ഇന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഴമേറിയ ബന്ധങ്ങളുടെ കുറവ് കുടുംബ തകർച്ചയിലും വിവാഹമോചനങ്ങളിലും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ധീരതയോടെ മുന്നോട്ടു പോകാൻ മനുഷ്യബന്ധങ്ങൾ നമ്മെ സഹായിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് മാത്രമേ സേവനത്തെ വളർത്താനാവൂ. ശക്തമായ മനുഷ്യബന്ധങ്ങൾ മനസ്സിനെ ബലപ്പെടുത്തും. മാനുഷിക ബന്ധത്തിലൂടെ സ്നേഹവും സന്തോഷവും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നു. ഹൃദയത്തിൽ വെളിച്ചമുള്ളവർ കൂട്ടുവരുമ്പോൾ അവിടെ നടക്കുന്നതും ഒരു പ്രകാശോത്സവം കൂടിയാണ്. ഈ പ്രകാശത്തിലൂടെ സമൂഹം വളരണം. ഇത് തിരിച്ചറിഞ്ഞ് നല്ല മാനുഷിക ബന്ധത്തിൽ വളരുന്ന ഒരു സമൂഹത്തിന് മാത്രമേ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ കഴിയുകയുള്ളൂ.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ കൺസിഡർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി $ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി $ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം $863 ബില്യൺ $ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എം പിമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: വിജയത്തിനായി 2 ഗോൾപ്പിച്ച് പൊരുതിയ കെബോ വർദ്ധയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദ്ധയെ പരാജയം സമ്മതിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29th minute ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59th minute ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103rd minute കെബോ വർദ്ധയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $1,00,000 കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:50 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:30 എല്ലാം അവരുടെ ഭാവിക്ക് വേണ്ടിയാണ്, സ്വയം ന്യായീകരിച്ച് കുടുംബം തകർക്കുന്നവർ സുനിൽ കുരുവിള അവതരിപ്പിക്കുന്ന പരിപാടി, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 എല്ലാം അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് സ്വയം ന്യായീകരിച്ച് കുടുംബം തകർക്കുന്നവർ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:05 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന, അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
5: പലരും പ്രണയിക്കാറുണ്ട്, പക്ഷേ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവർക്ക് പ്രത്യേകമായ വല്ല ലക്ഷണവും ഉണ്ടോ? അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാൻ ഞാൻ കാൻകരിക്കും. പ്രണയം പല രീതികളിലാണ് നാം കണ്ടുവരുന്നത്. കൗമാര പ്രണയം, ടൈം പാസ് പ്രണയം, കാര്യസാധ്യങ്ങൾക്കായുള്ള പ്രണയം, ഇവയെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് അവസാനിക്കും. പക്ഷേ ചിലർ പ്രണയിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഭാവി പങ്കാളിയാക്കാനാകാം, വിവാഹം കഴിക്കാൻ വേണ്ടിയാകാം. അങ്ങനെ പ്രണയിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം? ചില ലക്ഷണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പ്രണയിക്കുന്ന ഇരുവരും അവരുടെ ഭാവിക്ക് വേണ്ടി പരസ്പരം സപ്പോർട്ട് ചെയ്യും. നല്ല ജോലി നേടാൻ വേണ്ടി രണ്ടുപേരും പരസ്പരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രണയിക്കുന്ന സ്ത്രീകൾ പുരുഷന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടും. അനാവശ്യ ചെലവുകൾ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറയും. പുരുഷന് മദ്യമോ പുകവലി ശീലമോ ഉണ്ടെങ്കിൽ അത് നിർത്തിക്കാനായി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇരുവരുടെയും ബന്ധം ഉടനെ മറ്റാരും അറിയരുതെന്നും നിർബന്ധമുണ്ടാകാം. പരസ്പരമുള്ള ഫോട്ടോകൾ മറ്റൊരിടത്തും പങ്കിടുകയുമില്ല. ഇരുവരും അവരുടെ നല്ല സമയത്തും മോശം സമയത്തും കൂടെയുണ്ടാകും. ഇരുവരും പരസ്പരം സ്വാന്തനിപ്പിക്കുകയും ചെയ്യും. ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം വളരെ കൂടുതലായിരിക്കും. പൂർണമായി ഇരുവരും അംഗീകരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചായിരിക്കുകയുമില്ല. താൻ പ്രണയിക്കുന്ന ആളിനെ പൂർണമായി മാറ്റിയെടുക്കുവാൻ മനഃപൂർവ്വം ശ്രമിക്കില്ല. ആ വ്യക്തി എങ്ങനെയായിരുന്നുവോ ആ നിലയിൽ സ്വീകരിക്കുക, അതായിരിക്കും ലക്ഷ്യം. സ്വാഭാവികമായ മാറ്റമേ പ്രതീക്ഷിക്കൂ. ഇരുവരും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രം. ഇവർ തമ്മിൽ അടുക്കാൻ തന്നെ ഒരു കാര്യമുണ്ട്. ഇരുവരുടെയും താല്പര്യങ്ങളും ജീവിത ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ഒരേ ദിശയിൽ ഉള്ളതിനാലായിരിക്കുമല്ലോ. തന്റെ പങ്കാളി പറയുന്നത് കേൾക്കാനും തന്നെ ഇഷ്ടപ്പെടുന്ന ആളിന്റെ മാനസിക നിലയെ മനസ്സിലാക്കാനും ശ്രമിക്കും. അവരുടെ അടുപ്പത്തിനിടയിൽ സംശയം കടന്നുകൂടില്ല. അവരിലെ വൈകാരികമായ അടുപ്പം അവർക്കൊരു സുരക്ഷിതത്വം നൽകുകയാണ്. ഇരുവരുടെയും ശാരീരിക പ്രത്യേകതകളാകാം അവരെ ആദ്യകാലത്ത് കൂടുതൽ അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിലും ഇപ്പോൾ അത് പ്രസക്തമല്ലാതായി മാറിക്കഴിഞ്ഞു. തന്റെ പങ്കാളിക്ക് എന്ത് സംഭവിച്ചാലും അതേ നിലയിൽ ഞാൻ അയാളെ ഇഷ്ടപ്പെടും എന്ന മനോഭാവമായിരിക്കും ഇത്തരം ചിന്തകൾ ഒച്ചു പുലർത്തുന്ന ഇരുവരെയും പിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തതായി കണ്ടുവരുന്നത്. പക്ഷേ അവിടെ വൈകാരിക അടിമത്വവും കൂടുതലാണെന്നും കാണാം. ഇതൊന്നും ശരിയായതല്ല. ശരിയായ പ്രണയമെങ്കിലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ജീവിതമാണ് വേണ്ടിയിരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.

മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു

0: ങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530. $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നി പറഞ്ഞു. ഊർജ്ജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ്ജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജ്ജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ LPG കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോവേദിയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത കാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 പേർക്കുകൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷെ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷെ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7th ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.in സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: പറയുമ്പോൾ വെറുമൊരു ദ്വീപ്, എന്നാൽ ആ ദ്വീപിന് നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൻ്റെ 55 ഇരട്ടിയിലേറെ വലിപ്പമുണ്ടെങ്കിലോ? അതെ, സത്യമാണ്. ഭൂമിയിലെ ദ്വീപുകളിലെ ഏറ്റവും വമ്പനായ ഗ്രീൻലാൻഡിൻ്റെ ആകെ വിസ്തീർണം ഏതാണ്ട് 2,200,000 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെതാകട്ടെ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലേതുപോലുള്ള പച്ചപ്പാണ് ഗ്രീൻലാൻഡ് എന്ന പേരിൽ എന്ന് നാം കരുതും. പക്ഷെ പേരിൽ മാത്രമേ ഉള്ളൂ. ഈ പച്ച, അതെ, ഭൂപടത്തിൽ ഈ നാടിൻ്റെ നിറം വെള്ളയാണ്, മഞ്ഞിൻ്റെ തൂവെള്ള. ഈ ഗ്രീൻലാൻഡിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. മാന്ത്രിക കഥകളിലും നാടോടി കഥകളിലുമൊക്കെ മനോഹരമായ നാടുകളെക്കുറിച്ച് നാം വായിച്ചിരിക്കും. രാത്രികളിൽ പല നിറങ്ങളിൽ ആകാശമുള്ള മനോഹരമായ നാടുകൾ, അത്തരം കാഴ്ച നേരിട്ട് കാണണമെങ്കിൽ ഗ്രീൻലാൻഡിൽ വന്നാൽ മതി. ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് അന്തരീക്ഷത്തിൽ ദൃശ്യമാകുന്ന വർണ്ണഭരിതമായ പ്രകാശമാണ് ഗ്രീൻലാൻഡ് എന്ന ഈ ദ്വീപിലെ രാത്രികളെ മനോഹരമാക്കുന്നത്. ഈ പ്രതിഭാസത്തിന് ധ്രുവദീപ്തി എന്നാണ് പറയുന്നത്. ധ്രുവദീപ്തി ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ്. ശൈത്യകാലത്ത് 24 മണിക്കൂറും ഇരുട്ടുള്ളതിനാലും മറ്റ് പ്രകാശങ്ങൾ അലോസരപ്പെടുത്താത്തതിനാലും ധ്രുവദീപ്തി അതിമനോഹരമായി ഇവിടെ ദൃശ്യമാകും. എവിടെ നിന്നും ഇത് കാണാമെങ്കിലും പക്ഷത്തിൽ 300 ദിവസത്തിലേറെ തെളിഞ്ഞ ആകാശമുള്ള കങ്കർലുസ്റ്റുവാക്കാണ് ഇത് ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ ഇടം. ലോകത്തെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഗ്രീൻലാൻഡിലാണ്. ഈ ദേശീയ ഉദ്യാനത്തേക്കാൾ ചെറിയ 30 രാജ്യങ്ങളെങ്കിലും ലോകത്തുണ്ട്. ഗ്രീൻലാൻഡിൻ്റെ വടക്കുകിഴക്കൻ ഭാഗം മുഴുവൻ ഈ വലിയ ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. വടക്കുകിഴക്കൻ ഗ്രീൻലാൻഡ് ദേശീയ ഉദ്യാനം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ദേശീയ ഉദ്യാനവും ഇത് തന്നെയാണ്. 1974 ഗ്രീൻലാൻഡ് ദേശീയ ഉദ്യാനം നിലവിൽ വരുന്നത്. 1988 കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് വിപുലീകരിച്ചു. ഡെൻമാർക്ക് നാവികസേനയുടെ പ്രധാന വിഭാഗങ്ങളിലൊന്നായ സിറിയസ് ഡോഗ് സ്ലൈഡ് പട്രോളാണ് വടക്കുകിഴക്കൻ ഗ്രീൻലാൻഡ് ദേശീയ ഉദ്യാനത്തെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. കഠിനമായ പരിശീലനത്തിന് ശേഷം മാത്രമേ ഈ ടീമിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയുള്ളൂ. നിരവധി കടൽ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഗ്രീൻലാൻഡ് കടൽ. ഗ്രീൻലാൻഡ് സ്രാവ് എന്ന ഇനം സ്രാവുകളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. 500 വർഷം വരെ പ്രായമുള്ള ഗ്രീൻലാൻഡ് സ്രാവുകളെ ഗവേഷകർ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കനത്ത വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ ഇവയെ പിടികൂടുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ദേശാടന പ്രിയരായ തിമിംഗലങ്ങളെ എത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡിൻ്റെ തീരം. വേനൽക്കാലത്ത് തിമിംഗല നിരീക്ഷണം നടത്താൻ പറ്റിയ സ്ഥലം കൂടിയാണിത്. പകലും രാത്രിയും തീരത്തോട് ചേർന്നു പോലും തിമിംഗലങ്ങൾ വെള്ളത്തിൽ കുത്തിമറിയുന്നത് നമുക്ക് കാണാം. ഇവയെ ശല്യപ്പെടുത്താതെ തന്നെ അടുത്തു പോയി നിരീക്ഷിക്കാൻ സൗകര്യം ഒരുക്കുന്ന തിമിംഗല നിരീക്ഷണ യാത്രകൾക്കും ഗ്രീൻലാൻഡിൽ അവസരമുണ്ട്. ഫിൻ തിമിംഗലങ്ങൾ, ബൊഹോർ തിമിംഗലങ്ങൾ എന്നിവ ഇവിടുത്തെ പ്രധാന ഇനങ്ങളാണ്. വിവിധ ഇനം സീലുകളെയും ഗ്രീൻലാൻഡ് കടലിൽ നമുക്ക് കാണാം. ജനങ്ങൾ വളരെ കുറവ്, പുക തുപ്പുന്ന വലിയ ഫാക്ടറികളേ ഇല്ല, മോട്ടോർ വാഹനങ്ങളും അധികമില്ല. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിലെ വായു ഏറെ ശുദ്ധമാണ്. ലോകത്ത് ഏറ്റവും ശുദ്ധമായ വായുവും ജലവും ലഭിക്കുന്ന സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ഇവിടത്തെ അരുവികളിലും മറ്റുമുള്ള ജലം നമ്മുടെ നാട്ടിലെ കുപ്പിവെള്ളത്തേക്കാൾ ശുദ്ധമാണ്. കഠിനമായ കാറ്റുകളെ അതിജീവിക്കാൻ തക്ക വിധത്തിൽ അധികം ഉയരമില്ലാത്തവയാണ് ഗ്രീൻലാൻഡിൽ കാണപ്പെടുന്ന സസ്യങ്ങളിൽ അധികവും. കനത്ത തണുപ്പിനെ അതിജീവിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വേനലിൽ മഞ്ഞുരുകുമ്പോൾ ഗ്രീൻലാൻഡിൽ കാട്ടുപൂക്കൾ വിരിയും. ആർട്ടിക് സസ്യങ്ങളുടെ വൈവിധ്യമാർന്ന കൂട്ടം തന്നെ ഇവിടെയുണ്ട്. വർണ്ണശബളമായ ദൃശ്യമാണ് അത് പകരുന്നത്. പൂക്കൾക്കൊപ്പം കായ്കനികളുമുണ്ട്. ബ്ലൂബെറിയും ക്രോബെറിയുമെല്ലാം സമൃദ്ധമായി ഇവിടെ ലഭിക്കും. ഭക്ഷ്യയോഗ്യമായ കൂണുകളുമുണ്ട്. വൃക്ഷങ്ങൾ അധികമില്ലാത്ത പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഇവിടെ മരങ്ങൾ നട്ടുവളർത്താൻ ശ്രമിച്ചെങ്കിലും കാലാവസ്ഥ അതിന് തടസ്സമായി. തെക്കൻ ഗ്രീൻലാൻഡിലെ നാനോർട്ടിക്സിനും നാർസർ സ്വാക്കിനും സമീപമാണ് പച്ചപ്പ് കുറച്ചെങ്കിലും കാണാൻ കഴിയുന്നത്. വടക്കൻ ഗ്രീൻലാൻഡിൽ നിലത്ത് വളരുന്ന പായൽ സുലഭമായി കാണാം. ആൽഗയും ഫംഗസും ചേർന്ന ലൈക്കണുകളും ഇവിടെ ധാരാളമുണ്ട്. താഴ്ന്നു വളരുന്ന ധാരാളം കുറ്റിച്ചെടികളും ഇവിടെ കാണാം. രണ്ട് സംസ്കാരങ്ങളുടെ സംഗമ ഭൂമി കൂടിയാണ് ഗ്രീൻലാൻഡ്. പുറത്തുനിന്നുള്ള സംസ്കാരവുമായി കൂടി കലർന്നെങ്കിലും തങ്ങളുടേതായ പല കാര്യങ്ങളും അതേപടി നിലനിർത്താൻ ഗ്രീൻലാൻഡിലെ തദ്ദേശീയർ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടത്തുകാരിൽ പാശ്ചാത്യരുടെ ജീവിത ശൈലികൾ ഇപ്പോൾ കൂടുതൽ കടന്നു വന്നതായി കാണാം. ആഘോഷവേളകളിലും മറ്റും ഇവിടത്തുകാർ തങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കാനാണ് സാധാരണ താല്പര്യപ്പെടുന്നത്. അതേസമയം സന്ദർഭം അനുസരിച്ച് ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളും ഗ്രീൻലാൻഡുകാർ ധരിക്കാറുണ്ട്. ഗ്രീൻലാൻഡുകാരുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പട്ടണത്തിലെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നോക്കിയാൽ മാത്രം മതി. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളും പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഗ്രീൻലാൻഡുകാരും ഉപയോഗിച്ച് ശീലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കരകൗശല വേലയിൽ വിദഗ്ധരായ ഒട്ടേറെ പേർ ഗ്രീൻലാൻഡിലുണ്ട്. ഗ്രീൻലാൻഡിൻ്റെ തനത് സംസ്കാരം വിളിച്ചോതുന്ന പല കൗതുക വസ്തുക്കളും ഇവർ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു വരുന്നു. അമേരിക്കയ്ക്ക് എക്കാലത്തും ഗ്രീൻലാൻഡിന് മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് ഗ്രീൻലാൻഡ്. റഷ്യയിൽ നിന്ന് ഒരു ആക്രമണമുണ്ടായാൽ അമേരിക്കയ്ക്ക് പെട്ടെന്ന് ഗ്രീൻലാൻഡിൽ നിന്ന് പ്രത്യാക്രമണം നടത്താൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ ആദ്യമായി ശ്രമിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്ല, 17-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസൺ 1860-കളിൽ തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് നടപ്പായില്ല. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും അനിവാര്യമാണ് ഇന്ന്. അതാണ് ട്രംപ് പറഞ്ഞതിൻ്റെ രഹസ്യം. തങ്ങളുടെ രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെന്നാണ് ഗ്രീൻലാൻഡിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം, അതായത് ട്രംപ് പറഞ്ഞതിനോടുള്ള പ്രതികരണം. ഇക്കാര്യത്തിൽ ഗ്രീൻലാൻഡുകാർ തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് ഡെൻമാർക്കിനുള്ളത്. കാരണം ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് ഗ്രീൻലാൻഡ്. അതൊരു സ്വതന്ത്ര പ്രവിശ്യയായാണ് പ്രവർത്തിക്കുന്നത്. അവിടെ തിരഞ്ഞെടുപ്പും സ്വന്തമായ പാർലമെൻറ്റും ഒക്കെ ഈ ഗ്രീൻലാൻഡ് ദ്വീപുകാർക്കുണ്ട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ ഗ്രീൻലാൻഡിനായുള്ള സൈനിക ബജറ്റ് ഡെൻമാർക്ക് ഇപ്പം കൂട്ടി. ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്താണ് അമേരിക്കയെ യഥാർത്ഥത്തിൽ മോഹിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് മുന്നേറാൻ യഥേഷ്ടം ധാതു സമ്പത്ത് ലഭിക്കുന്ന ഒരിടം കൈവശമുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് നിലവിൽ അത്യാവശ്യമാണ്. ഇതിന് പുറമെ എണ്ണവാതക ശേഖരണ സാധ്യതകൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക മാത്രമല്ല, റഷ്യയും ചൈനയും യൂറോപ്യൻ യൂണിയനുമെല്ലാം ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്തിൽ നോട്ടമിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം എന്ന നിലയ്ക്കാണ് അമേരിക്ക ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. സാധാരണ കാറുകളാണ് ലോകത്ത് കൂടുതൽ, ഏത് രാജ്യത്തായാലും. എന്നാൽ ഒരു അത്ഭുതം, കാറുകളേക്കാൾ കൂടുതൽ ബോട്ടുകളുള്ള നാടാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ഗ്രീൻലാൻഡ്. ചീറിപ്പായാൻ ഹൈവകളില്ലെങ്കിലും ജലപാതകൾ അവിടെ ഉണ്ട്. സമുദ്രവും ഫോർഡുകളും എല്ലാം ഉള്ളതുകൊണ്ട് ബോട്ടുകളാണ് എപ്പോഴും സഹായകരം. ചെറിയ ജനവാസ കേന്ദ്രങ്ങളിൽ കാറുകൾ തീരെ തന്നെ ഉണ്ടാകില്ല, എന്നാൽ തീരദേശത്ത് ധാരാളം ബോട്ടുകളും നമുക്ക് കാണാം. ലോകത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരം എന്ന ബഹുമതി ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്കിനാണ്. ഐസ്ലാൻഡിന്റെ തലസ്ഥാനമായ റോക്സ്ജാവക് കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ തൊട്ട് പിന്നിലുണ്ട്. എന്നാൽ ഗ്രീൻലാൻഡ് ഇപ്പോഴും ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായതിനാൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനം റോക്സ്ജാവിക് ആണെന്ന് പറയാം. ഗ്രീൻലാൻഡ് ദ്വീപിലെ വീടുകൾക്ക് അസാധാരണമായ ഒരു ഭംഗി തന്നെ ഉണ്ട്. കഴിയുന്നത്ര ഒതുക്കി വീട് പണിയുന്നവരാണ് ഇവിടെയുള്ളവർ. കൊളോണിയൽ കാലത്ത് ഗൃഹനിർമ്മാണ രീതികളിൽ കാര്യമായ മാറ്റം തന്നെ വന്നു. മഞ്ഞുമൂടിയ ഭൂപ്രകൃതിയിൽ വേറിട്ട് നിൽക്കുന്നതിനായി കടുനിറങ്ങളിൽ വീട് പെയിന്റ് ചെയ്യുന്നതാണ് ഇവിടത്തെ രീതി. വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കുമൊക്കെ മുൻപ് പ്രത്യേക നിറങ്ങൾ ഉപയോഗിക്കേണ്ടിയിരുന്നു. കെട്ടിടം എന്തിനു ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിനായിരുന്നു ഇത്. ഗ്രീൻലാൻഡ് എന്ന ഭൂമിയിലെ വമ്പൻ ദ്വീപിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.
2: റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ പെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീവിദ്യ, ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ചെടിയെക്കുറിച്ചാണ്. ചുരുണ്ടമുടി അഴിച്ചിട്ട് ഒരു സുന്ദരി പെണ്ണിനെ പോലെ തന്റെ ശിഖരങ്ങളിൽ നിന്ന് വേരുകൾ താഴേക്ക് ഇറക്കി നിൽക്കുന്ന ഈ മരത്തെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ആൽമരം. ആൽമരം നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന വലിയൊരു വൃക്ഷമാണ്. ഇവ വളരെ ഉയരത്തിലും വിശാലമായും വളരുന്നു. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വായുവേരുകളാണ്. ഈ വേരുകൾ കൊമ്പുകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിലെത്തുമ്പോൾ പുതിയ തണ്ടുകളായി മാറുന്നു. അതിനാൽ ആൽമരത്തിന് വളരെ വിസ്തൃതിയിൽ പരന്നു വളരാനായിട്ട് കഴിയും. ഇതിന്റെ ഇലകൾ പച്ച നിറത്തിലും കട്ടിയുള്ളതുമാണ്. ആൽമരത്തിൽ ചെറിയ ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ കാണപ്പെടുന്നു. പക്ഷികൾ ഈ പഴങ്ങളെ ഭക്ഷ്യയോഗ്യമാക്കുന്നു. ആൽമരം വളരെ ദീർഘായുസ്സുള്ള വൃക്ഷമാണ്. നൂറുകണക്കിന് വർഷങ്ങൾ വളരെ ഇവ ജീവിക്കും. പക്ഷികളുടെയും ചെറു ജന്തുക്കളുടെയും വാസസ്ഥലമാണ്. അതിനാൽ ആൽമരം പരിസ്ഥിതി സൗഹൃദ വൃക്ഷമാണ്. ആൽമരം ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ്. അതിശൈത്യവും അത്യുഷ്ണവും ഇല്ലാത്ത പ്രദേശങ്ങളിലെല്ലാം വളരുന്ന മൊറേസിയ സസ്യകുടുംബത്തിലെ പലതരം ചെടികളാണ് ആലുകൾ. വള്ളികൾ മുതൽ വൻ മരങ്ങൾ വരെ ഇതിലുണ്ട്. ഫൈക്കസ്, ഫിഗ് എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്നു. പൊതുവെ കറയുള്ള ഒരു വൃക്ഷമാണ്. ലോകത്ത് 600 ഇനം ആലുകളുണ്ട്. കേരളത്തിൽ മാത്രം 45 തരം ആലുകൾ കാണപ്പെടുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് അരയാൽ, പേരാൽ, കല്ലാൽ, കാരാൽ, ഇത്തിയാൽ, ചിറ്റാൽ, കൃഷ്ണനാൽ തുടങ്ങിയവ. തമിഴിൽ അരസമരം എന്നും ഇംഗ്ലീഷിൽ ബാനി ട്രീ എന്നും വിളിക്കുന്നു. ആദ്യകാല ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ വടക്കൻ ഇന്ത്യയിലെ ആൽമര ചുവടുകളിൽ സ്ഥിരമായി കച്ചവടക്കാരായി കാണാറുള്ള ബനിയകൾ എന്ന കൂട്ടരുടെ പേരിനോട് ചേർത്താണ് ബനിയൻ എന്ന പേരുണ്ടായെന്നും. ധാരാളം തണൽ നൽകുന്നതും ദീർഘായുസ്സുള്ളതുമായതിനാൽ പുരാതന കാലം മുതലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അരയാലുകൾ തണൽ മരങ്ങളായി ഉപയോഗിച്ചു വരുന്നു. അതേ കാരണങ്ങൾ കൊണ്ടുതന്നെ ദൈവാരാധനയ്ക്കും നാട്ടുകാർക്ക് യോഗങ്ങൾ കൂടാനും ഇവയുടെ തണൽ ഉപയോഗപ്പെടുത്തുന്നു. ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധ്ഗയയിലെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആ ആൽമരത്തെ ബുദ്ധമതക്കാർ ഇന്നും പവിത്രമായി കരുതി പോകുന്നു. അതേ സ്ഥാനത്ത് ഇന്നും ബോധ്ഗയയിലുള്ള ആൽമരം തുടർച്ചയുള്ളതായിട്ടാണ് കരുതിപ്പോരുന്നത്. ഇവയുടെ പഴം വളരെയധികം പോഷകമൂല്യം നിറഞ്ഞതാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യം, ഫോസ്ഫറസ്, പോളിഫിനോൾ, ഒമേഗ തുടങ്ങിയ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദ്രോഗങ്ങളെ തടയുവാനും സഹായിക്കുന്നു. ആൽമരത്തിന്റെ പുറം തൊലി രോഗപ്രതിരോധ വർധന ഘടകമായും ഉപയോഗിക്കുന്നു. ക്യാൻസർ ഭേദമാക്കാൻ ബനിയൻ പഴത്തിന് ചില ഗുണങ്ങളുണ്ട്. ഫ്രീ റാഡിക്കൽ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഫ്രീ റാഡിക്കൽസിനെ ചെറുക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്ന പോളിഫിനോൾ ഇതിലുണ്ട്. ശരീരഭാരം കൂട്ടാനും കുറയ്ക്കാനും ബനിയൻ പഴം ഉപയോഗിക്കാം. ഇവയിൽ ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ബാനിയൻ ട്രീ ഫ്രൂട്ട്സ് പതിവായി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വാർദ്ധക്യ പ്രശ്നങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ, ഇ, സി എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിട്ടുമാറാത്ത വൈറസംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആൽമരത്തിന്റെ ഇലമുകുളങ്ങൾ ഉപയോഗിക്കുന്നു. ആൽമരത്തിന്റെ ലാറ്റക്സിന് ഏതാനും തുള്ളി പാലിനോടൊപ്പം പതിവായി കഴിക്കുന്നത് പൈൽസിനെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു. ഇവയുടെ പച്ച ഇലകളുടെ പുതിയ പാൽ നീര് അരിമ്പാറ നശിപ്പിക്കുന്നതിനുള്ള ചില ഗുണങ്ങൾ നൽകുന്നു. കവികൾക്കും കഥാകൃത്തുകൾക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു വൃക്ഷമാണ് ആൽമരം. ബാല്യകാലത്തെ ഓർമ്മകൾ പറയുന്ന ഫോക്ക് ശൈലിയിലുള്ള ഗാനങ്ങളും പ്രണയരംഗങ്ങളും ഗ്രാമരംഗങ്ങളും ആൽമരത്തിന്റെ നിഴലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നൊരു പാട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ സംഗീതത്തിൽ നെടുമുടി വേണു ആലപിച്ച ഈ ഗാനം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല.

0: ഈ ഗാനത്തോടു കൂടി ആൽമരത്തെ കുറിച്ചുള്ള എന്റെ ഈ അറിവുകൾ റേഡിയോ ബെൻസിയർ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. മറ്റൊരു ചെടിയുമായി കേട്ടുമുട്ടുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ. പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് റിപ്പോർട്ട്. ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
8: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോ. വേണ്ടത് വേണ്ട സമയത്ത് തന്നെയാകണം, അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സാഹചര്യങ്ങൾ വ്യക്തികളെ പല രീതിയിലാണ് സ്വാധീനിക്കുന്നത്. സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് പിൽക്കാല ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത്. തനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല വന്നെത്തുന്നത്. മിക്കവാറും എല്ലാം ആകസ്മികമായിട്ടായിരിക്കും, പലതും അനലഭീഷണിയോ ആയെന്നും വരാം. അത്തരം അവസ്ഥകളെ മനസാന്നിധ്യത്തോടെ നേരിടുന്നവർക്ക് ചില സ്വർഗീയമായ നിമിഷങ്ങളും വന്നു ചേരും. അല്ലാത്തവരെല്ലാം ഏതെങ്കിലും ദുരനുഭവത്തിൽ മനസ്സ് കൊടുത്തു നിൽക്കും. എല്ലാ സന്ദർഭത്തിനും ഒരു പരിഹാര വഴിയുമായി സമീപിക്കാനും കഴിയില്ല. ചിലപ്പോൾ നിശബ്ദമാകണം, ചിലപ്പോൾ നിർഭയമായി ഇടപെടണം. ചില സമയങ്ങളിൽ അല്പം ശബ്ദം കൂട്ടിയും സംസാരിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ തന്നിലെ ബുദ്ധി ഉപയോഗിച്ച് കൗശലത്തോടെ നേരിടേണ്ടിയും വരിക. ഹൃദയം കൊണ്ട് പ്രതികരിക്കേണ്ട അവസരവും വന്നു ചേരും. താൽക്കാലികമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം പ്രതീക്ഷിക്കുക വയ്യ. ആജീവനാന്ത വൈഷമ്യങ്ങൾക്ക് താൽക്കാലികമായ പ്രതിവിധിയോ തേടുന്നതിലും അർത്ഥവുമില്ല. മുൻപരിചയമില്ലാത്ത ഏതെങ്കിലും കാര്യത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരാം. അവിടെ സമചിത്തതയോടെയുള്ള പെരുമാറ്റമാണ് ആവശ്യം. അതായത് ഒരു പ്രഥമ ശുശ്രൂഷ വേണ്ടിയിരിക്കുന്നു. അങ്ങനെ താൽക്കാലികമായ പരിഹാരം കണ്ടെത്തിയ ശേഷം ആഴത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി പരിഹരിക്കണം. പ്രതിസന്ധികളെ നേരിടുന്നത് തന്ത്രത്തിലൂടെ വേണമോ തന്റെ ഇടത്തിലൂടെ വേണമോ തന്മയത്തിലൂടെ ആകണമോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം നേരിടേണ്ടത്. സ്വന്തം പ്രശ്നത്തിന് മറ്റാരും പരിഹാരമുണ്ടാക്കുന്നതിന് കാത്തിരിക്കരുത്. സ്വയം ഇറങ്ങിത്തിരിക്കുന്നതാണ് ശരിയായ വഴിയെന്നും അറിയണം. അങ്ങനെ കാഴ്ചപ്പാടുകൾ മാറ്റി ജീവിതത്തിൽ വിജയിക്കണം. അതാണ് ഏവർക്കും വേണ്ടിയിരിക്കുന്നത്. ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ മഴയും കാറ്റും മൂലം വലിയ മരങ്ങൾ കടപുഴകി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിരക്ഷാസേന അടക്കമുള്ള വിഭാഗങ്ങൾ നിർദ്ദേശം നൽകി. നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ഒട്ടേറെ മരങ്ങൾ റോഡ് വശങ്ങളിലും ജനസാന്ദ്രത കൂടിയ പല സ്ഥലങ്ങളിലും നിൽക്കുന്നതിനാൽ ഇവ അപകടങ്ങൾക്ക് കാരണമായേക്കാം. ശക്തമായ മഴയിൽ ഇവ പൂർണ്ണമായി കടപുഴകാനും അല്ലെങ്കിൽ ശിഖരങ്ങൾ ഒടിഞ്ഞ് താഴേക്ക് പതിച്ച് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ശക്തമായി മഴ പെയ്യുമ്പോൾ മരങ്ങളുടെ ചുവട്ടിലേക്ക് ഓടി സുരക്ഷിതമായി നിൽക്കുന്ന രീതി സ്വാഭാവികമാണ്. എന്നാൽ ഈ മരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ച ശേഷമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, PRD, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഉന്നത വിദ്യാഭ്യാസം, PN പണിക്കർ ഫൌണ്ടേഷൻ എന്നിവ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടത്തും. 11 ജില്ലാ തലത്തിലും 18 സംസ്ഥാന തലത്തിലും നടത്തുന്ന 100,000 രൂപ സമ്മാന തുകയുള്ള വായനാ ക്യൂസ് പരിപാടിയിൽ 8, 9, 10 ക്ലാസ്സുകാർക്ക് പങ്കെടുക്കാം. 11 ചിത്രരചനാ മത്സരത്തിൽ LP UP പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. കുന്നുംപുറം ചിന്മയ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കെ രവീന്ദ്രനാഥൻ നായർ അനുസ്മരണവും കലാവിരുന്നും 8 നടക്കും. രാവിലെ 10 കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചന കാരിക്കേച്ചർ മത്സരവും ഡെപ്യൂട്ടി മേയർ കരുമൽ ഡോക്ടർ ഉദയ സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, 4 പബ്ലിക് ലൈബ്രറിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി എന്നിവ നടക്കും. തുടർന്ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും 8 സർവീസ് നിർത്തിവെക്കും. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹ്രസ്വകാല കോഴ്സിലേക്ക് അപേക്ഷിക്കാം. DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ വയർമാൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റ്നസ് ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നിവയാണ് കോഴ്സുകൾ. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ദൈർഘ്യമുള്ള ഫുഡ് പ്രൊട്ടക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 നീട്ടി. SAP കേരള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിന് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത +2, പ്രായപരിധി 18-40 മതി. 15 അപേക്ഷിക്കാം. ഗവൺമെന്റ് ITയിൽ വിവിധ ട്രേഡുകളിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 6 നീട്ടി. പട്ടികവർഗ വികസന വകുപ്പ് 2025-26 SSLC +2 ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ മത്സരത്തിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന സഹായ ധനം നൽകുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ ഉന്നത വിജയം നേടിയവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 ശുപാർശകളും നൽകാമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പോർട്ടലിലൂടെ മാത്രമേ അപേക്ഷിക്കാവൂ. കല, കായികം, സാംസ്കാരികം, സാമൂഹ്യ സേവനം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 5 മുതൽ 18 വയസ്സുവരെയുള്ളവരെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. നേട്ടങ്ങളെയും അവയുണ്ടാക്കിയ സ്വാധീനത്തെയും കുറിച്ച് 1000 കവിയാതെ എഴുതി നൽകണം. സ്കൂളുകൾ, യുവജന സംഘടനകൾ, NGO, പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ശുപാർശകൾ നൽകാം. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ 8 നീട്ടി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ആയത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ മേടയിൽ മുന്നണിക്കുളം, തെക്കേക്കാവ്, വാഴയിൽ, വാഴയിൽ ന്യൂ എന്നിവിടങ്ങളിൽ ഇന്ന് 9 മുതൽ 5:30 വൈദ്യുതി മുടങ്ങും. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ CP ജംഗ്ഷൻ, വൈദ്യശാല, ആർടെക് ഫ്ലാറ്റ്, പുന്നത്താനം, തങ്കമാൾ എന്നിവിടങ്ങളിൽ ഇന്നും 10 മുതൽ 3 വരെ വൈദ്യുതി മുടങ്ങും. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ

പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

വീരത്ത് ഒ വി വിജയൻ. മലയാള കഥാസാഹിത്യത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നായ ഒ വി വിജയന്റെ കടൽത്തീരത്ത് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. ഖസാക്കൻ ഇതിഹാസകാരൻ എന്ന നിലയിൽ മലയാളിയുടെ ഹൃദയം കവർന്ന ഒ വി വിജയൻ ആധുനിക മലയാള നോവൽ സാഹിത്യത്തിന്റെ ഗതിവിഗതികളെ നിർണയിച്ച എഴുത്തുകാരനായിരുന്നു. ഖസാക്കൻ ഇതിഹാസം അദ്ദേഹത്തിന്റെ മികച്ച നോവൽ എന്നത് മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലുകളൊന്നായിരുന്നു. ഖസാക്കൻ ഇതിഹാസത്തിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ മലയാള കഥാസാഹിത്യത്തെ സമീപിക്കേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഈ നോവൽ. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിസ്ഥാനമിട്ട ഈ എഴുത്തുകാരൻ്റെ കഥകളും നോവലുകളും കാർട്ടൂണുകളും ലേഖനങ്ങളും എല്ലാം തികഞ്ഞ ദാർശനിക ബോധത്തോടെ രചിക്കപ്പെട്ടവയായിരുന്നു. ആദ്യം അധ്യാപകനായി ജോലി നോക്കിയ ഒ വി വിജയൻ പിന്നീട് ശങ്കേഷ് വീക്കിലിയിലും പേട്രിയറ്റ് ദിനപത്രത്തിലും കാർട്ടൂണിസ്റ്റായി ജോലി നോക്കി. പല പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി കാർട്ടൂൺ വരച്ചു. കലാകമതിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പര ശ്രദ്ധേയമായിരുന്നു. ഖസാക്കൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, മധുരം ഗായതി, ഗുരുസാഗരം എന്നീ നോവലുകൾ പ്രസിദ്ധങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം കൂടി ചേർത്ത് ഒരു സമാഹാരമായിട്ട് ഇറക്കിയിട്ടുമുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളിലൊന്നായാണ് കടൽത്തീരത്തെ പരിഗണിക്കുന്നത്. വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ വൈകാരികത എന്നിവ സമർത്ഥമായി കൂട്ടിയിണക്കിയ കഥയാണ് കടൽത്തീരത്ത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണാൻ ജയിലിലോട്ട് പൊതിച്ചോറുമായി യാത്രയാകുന്ന വെള്ളായിയപ്പൻ എന്ന തനി ഗ്രാമീണനായ വൃദ്ധനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അതിജീവനത്തിനായി കേഴുന്ന ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ വേദനയും വെള്ളായിയപ്പനൊപ്പം ഉണ്ടായിരുന്നു. അനുവാചകരെ സങ്കടക്കടലിലാഴ്ത്താൻ കഴിയുന്ന ഒരു രചനാരീതിയാണ് കടൽത്തീരത്ത് എന്ന കഥയുടേത്. ഒ വി വിജയൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. കാറ്റു പറഞ്ഞ കഥ, പാറകൾ, എട്ടുകാലി, പ്രയാണം, ഇരിങ്ങാലക്കുട. കടൽത്തീരത്ത് ഒ വി വിജയൻ. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചെല്ലുവാനും കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായിയപ്പൻ്റെ കൂടെ തിവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മണിയട്ടത്തിയും മുത്തുമണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുപരമ്പത്തോടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. ഇപ്പോൾ നെടുപരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ, വെള്ളായിയപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റു പിടിച്ചു. പട്ടകളിൽ നിന്ന് കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ, തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ചു നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയെ മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായിയപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം, 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ
ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായിയപ്പനും കുട്ടിയസിനുമാപ്പിളയും അറിഞ്ഞു. മരക്കാരി, നിങ്ങൾക്ക് ഞാൻ 15 രൂപയെ കടം വെട്ടാനുണ്ടല്ലേ? അല്ല, 15 രൂപയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരി, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിയുന്ന വരില്ല. വീട്ടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തനുവി തുണയ്ക്കട്ടെ, എൻ്റെയും നിൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലമണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായിയച്ചു, അവൾ പറഞ്ഞു, അത്രമാത്രം. നീലിയെ, വെള്ളായിയപ്പൻ പറഞ്ഞു, അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. വെള്ളായിയപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായിയപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായിയപ്പനെ തളർത്തി. അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, ഇളം ചൂടുവെള്ളം, അതൊക്കെ ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായിയപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായിയപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടൻ്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായിയപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായിയപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി വെള്ളായിയപ്പൻ പടവ് കയറി ഫ്ലാറ്റ് ഫോറത്തിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴ്ന്നു. ഇരണ്ട് തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായിയപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. 2 ചിത്രങ്ങൾ, അവക്കിടയിൽ 2 പേരുകൾക്കിടയിൽ എന്ന പോലെ, 2 വാക്കുകൾക്കിടയിൽ എന്ന പോലെ, എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തു വന്ന് ഇരുപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്ക? കണ്ണൂർക്ക്, വെള്ളായിയപ്പൻ പറഞ്ഞു. ഞാൻ കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ പുകാണ്. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായിയപ്പൻ്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായിയപ്പൻ തനിച്ചായി. ചോറുപുതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായിയപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി.

ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം, ഞാൻ നിന്നുകൊള്ളാം, എനിക്കുറങ്ങേണ്ട, ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽത്തൊട്ടുകൾ, മരങ്ങൾ വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിൻ്റെ വെളിച്ചത്തിൽ ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടടിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ ഇവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഷി? ആരോ ചിരിച്ചു, ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു, കാരണവരെ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിൻ്റെ പടിക്കൽ പറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ? വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു. ആപ്പീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരുടെ മുഖം പൊടുന്നനെ കനിവിട്ടതായി. നാളെയാണല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആവോ? പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നോർ ഇവിടെ ഇരിക്കൂ. ഓ, ജയിലിൻ്റെ ഉമ്പറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായ മറ്റോ വേണോ? വേണ്ട. എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിലമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിൻ്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാതയും പൊളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. ആപ്പീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പുറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ. വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. ഇതാ ഇവിടെയാണ്. ഇരുമ്പടികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറ. പാറാവുകാരൻ അടിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുപടി വിളിച്ചു, അപ്പാ. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പാ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല.

0: ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനി. അപ്പൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുത്. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാർമാരെ പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളയ്യപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴിവാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളയ്യപ്പൻ നടന്നകത്തു. ജയിലിൻ്റെ പരിസരങ്ങളിൽ വെള്ളയ്യപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുപിടികൾ മുഴങ്ങുന്നത് വെള്ളയ്യപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളയ്യപ്പൻ അറിഞ്ഞില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളയ്യപ്പൻ സമയം അറിഞ്ഞു. ഒരു പേറ്റിച്ചിയപ്പോൾ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളയ്യപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. കാരണം അവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിൻ്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല. ഊന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളയ്യപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറ്റി നിന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളയ്യപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളയ്യപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളയ്യപ്പൻ പൊതിയഴിച്ചു. വെള്ളയ്യപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുഗൾ തട്ടുകളിൽ എവിടെ നിന്നോ ബലിക്കാക്കുകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബിനസുകാർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫറുണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
5: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
6: Greetings time.
7: Good morning. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം തുടങ്ങുകയാണ്. ഇനി 9 വരെ സമയമുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1333-11. ഇന്ന് ജൂലൈ 4 ശനിയാഴ്ചയാണ്. ഓക്കെ, അപ്പം എന്തായാലും പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എംഎസ്. നമ്മൾ ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ
8: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
8: ഞാൻ ഇരവർത്ത് നിന്ന് ആശാ വർക്കർ റോഷ്നിയാണ്.
7: ഓക്കേ, ആർക്കാണ് ആശംസ?
8: ഇന്ന് എന്റെ കൊച്ചുമകനാണ്. കൊച്ചുമകൻ ഇന്നലെ ഞങ്ങള് മൂകാംബികയെ പോയി എഴുത്തിനിരുത്തിയതാണ്. അപ്പം മോന് ഒരാശംസ പറയണം.
7: മോന്റെ പേര്?
8: മോന്റെ പേര് ത്രിലോക്.
7: ത്രിലോക്, നല്ല പേര്. ഓക്കെ, എന്താ മോനെ വീട്ടിൽ വിളിക്കുന്നേ?
8: മോനെ വീട്ടിൽ വിളിക്കുന്നത് പൊടിയൻ.
7: പൊടിയൻ, ശരി, ആശംസ പറഞ്ഞോളൂ കേട്ടോ.
8: ആ മോനെ, നമുക്ക് ഇന്നലെ മോനെ ആശംസകൾ പറയാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ എഴുത്തിനിരുന്ന ത്രിലോക് മോന് അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും ആശംസകൾ അറിയിക്കുകയാണ്. പറഞ്ഞോളൂ, മോളും കൂടെ പറഞ്ഞോളൂ.
7: ഉറപ്പായും. അപ്പൊ ത്രിലോക് എന്ന പൊടിമോന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ എല്ലാവിധ ആശംസകളും കേട്ടോ. നല്ല പഠിച്ച് നല്ല മിടുക്കനായിട്ട് വരട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. വിളിച്ചയിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോൾ. ഹലോ
9: ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്. ആരുടെ ബർത്ത്ഡേ ആണ്? അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ സംസാരിക്കുന്ന ചേട്ടന്റെ പേരെന്താ? ദക്ഷിത്. ഓക്കെ, ഇനി അനിയത്തിയുടെ പേര് പറഞ്ഞേ. ഋതിക. ഓക്കെ, അപ്പൊ അനിയത്തിക്ക് ആശംസ പറഞ്ഞു. ഓക്കെ ഋതിക, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അടുത്ത കോളുണ്ട്. ഹലോ ഹലോ
10: ഹലോ,
7: ഗുഡ് മോർണിംഗ്. ആ ഇതാരാ ഇത്? പറഞ്ഞോ അമ്മാ, ഇന്ന് ആർക്ക് ആശംസ? കൊച്ചുമോളുടെ പേര് പറഞ്ഞ ആശംസ പറഞ്ഞോ കേട്ടോ. ഓക്കെ, അപ്പോ ദേവനന്ദക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകാരന്റെയും ജന്മദിന ആശംസകൾ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളുണ്ട്. ഹലോ ഹലോ, കേക്കാമോ? കോൾ കട്ടായിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനേ. ഒപ്പം മെസ്സേജ് വയ്ക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, മറ്റൊരു കോളിലേക്കാണ് പോകുന്നത്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ
11: ഹലോ,
7: ആ കേൾക്കാമോ? ദയവായി ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് വിളിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ പരിപാടിയിലേക്ക് വിളിക്കുന്ന സമയം ദയവായിട്ട് ആ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിന്ന് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ ശബ്ദം കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഗ്രീറ്റിംഗ്സ് ടൈം വളരെ സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ പരിപാടി പോകുന്നത്. കാരണം പ്രിയ ശ്രോതാക്കൾ ആശംസകളൊക്കെ പറയേണ്ട ഒരു കോളിന് നമുക്ക് വളരെയധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക, ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കോളിലേക്കാണ് പോകുന്നത്. ഹലോ
12: ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്.
12: ഗുഡ് മോർണിംഗ്.
7: ഇതാരാണ്?
12: ഇത് പുന്തലത്താഴത്ത് നിന്ന് ഷീലയാണ്.
7: പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ?
12: എന്റെ കൊച്ചുമകൾ നീതുവിന്, നിളയ്ക്ക്.
7: നിള എന്ന നീതുവിന് ആശംസ പറഞ്ഞു. ഹലോ, പോയോ?
12: ഹലോ,
7: നിളയ്ക്ക് ആശംസ പറഞ്ഞു.
12: ആ, എന്റെ നിളമോൾക്ക് ആയിരം ആയിരം ആശംസകൾ.
7: ഓക്കെ, നിളയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ഒരായിരം ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളുണ്ട്, കോൾ കട്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അടുത്ത കോൾ. ഹലോ
13: ഹലോ,
7: ഗുഡ് മോർണിംഗ്.
13: ഗുഡ് മോർണിംഗ്.
7: ആരാണ്?
13: അനുപമ.
7: അനുപമ, ഇന്ന് ആർക്കാണ് ആശംസ?
13: റാണി
7: അമ്മൂമ്മയ്ക്ക്.
13: എന്റെ അമ്മൂമ്മയുടെ അനിയത്തി.
7: ഓ ശരി ശരി, അപ്പൊ നല്ലൊരു രാഗിണി. ആ ആശംസ പറഞ്ഞോ കേട്ടോ.
13: ഹാപ്പി ബർത്ത്ഡേ രാഗിണി അമ്മൂമ്മ.
7: ഓക്കെ, അപ്പൊ രാഗിണി അമ്മൂമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിന ആശംസകൾ. ഓക്കെ മോളെ, അനുപമ, സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അടുത്ത കോളിലേക്കാണ് പോകുന്നത്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ, പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ ഹലോ
11: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരിൽ നിന്ന് കൃഷ്ണ ചേച്ചിയാ മോളെ. മോക്കൊരു മഴയുടെ പുലരിനേരുന്നു.
7: ഓക്കെ
11: മോളെ, ഒരു ബിലേറ്റിംഗ് ബർത്ത്ഡേ പറയാനുണ്ട്.
7: ആർക്കാണ്?
11: ഇന്നലെ പിന്നെ ശ്രീകുട്ടിയുടെ അമ്മ, ശ്രീകുട്ടി ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്കാണ് ചേച്ചി ബർത്ത്ഡേ ആശംസ പറയുന്നത്. അമ്മയ്ക്ക് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു കേട്ടോ. ആയിരം ആരോഗ്യ സൗഖ്യം നേരുന്നു.
7: സന്തോഷം, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ, പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പൊ നമ്മൾ നല്ലൊരു ഗാനം കേൾക്കാൻ പോവാണ്. ഗാനം വരുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9909131311. കിരുണ്ടിരിക്കുക, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778688, 9846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചുള്ളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കാനായിട്ട് നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, കാരണം 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കുന്ന നമ്പർ 9809013311. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചുള്ളൂ, കാരണം ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ മെസ്സേജുകളൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജൊക്കെ വായിച്ചതിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഈ പരിപാടിയിൽ എനിക്ക് വായിക്കാൻ സാധിക്കില്ല, കാരണം നമുക്കൊരു സമയം തന്നിട്ടുണ്ട് മെസ്സേജ് അയക്കുന്നതിനുള്ള സമയം. അത് കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് അയക്കാൻ കഴിയില്ല. അപ്പം വന്നിട്ടുള്ള മെസ്സേജുകളൊക്കെ വായിക്കുന്നതിനുള്ള സമയമാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ മോള് ശ്രീദേവിയുടെ ബർത്ത്ഡേ ആയിരുന്നു, June 27 ആയിരുന്നു. എന്റെ വിഷു പറഞ്ഞു.
5: ഓക്കെ ഓക്കെ, ആശംസ പറഞ്ഞു മോൾക്ക് കേട്ടോ.
6: എന്റെ മോക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ.
5: ശ്രീദേവി എന്നല്ലേ പേര് പറഞ്ഞേ?
6: ആ ശ്രീദേവി. ശ്രീദേവി.
5: ശ്രീദേവി ജോലി ചെയ്യുവാണോ?
6: ആ ജോലി ചെയ്യുവാ, തിരുവല്ലയില അയച്ചത്.
5: ഓക്കെ, അപ്പൊ ശ്രീദേവിയോട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിനാശംസകൾ അറിയിക്കണം കേട്ടോ.
6: ഓക്കെ,
5: വിളിച്ചൊരു സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ, നമുക്ക് 9 മണി വരെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ സമയമുണ്ട്. അപ്പോൾ ദാണ്ടെ നമ്മളുടെ മെസ്സേജ് അയക്കാനുള്ള സമയം ഏതാണ്ട് കഴിയുന്നു, ഇനി സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളിന് ശേഷം ഞാൻ മെസ്സേജൊക്കെ വായിക്കാം. കോൾ കട്ടായി പോയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മെസ്സേജിലേക്ക് പോകാം അല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചിട്ടുള്ളവരെല്ലാം ശ്രദ്ധിച്ചോളൂ. ഞാൻ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാണ്, പക്ഷെ ഒരു കോൾ വന്നു. അപ്പോൾ ഒരു കോൾ എടുത്തതിന് ശേഷം മെസ്സേജ് വായിക്കാം അല്ലേ. ഹലോ,
7: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി കുട്ടി.
5: ഗുഡ് മോർണിംഗ്.
7: ഞാൻ 21 വസന്ത വിളിക്കുന്നത്.
5: പറഞ്ഞു, ഇന്ന് ആർക്കാ ആശംസ?
7: എന്റെ ചേച്ചിയുടെ കൊച്ചുമോടെ ജന്മനാളായിരുന്നു ഇന്നലെ. മോടെ പേര് ദക്ഷ.
5: ദക്ഷ, ഓക്കെ.
7: ആ ദക്ഷ മോക്ക് അമ്മൂമ്മയുടെ ഒരായിരം ജന്മദിന ആശംസകൾ.
5: ഓക്കെ, ദക്ഷ മോൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ആശംസകൾ കേട്ടോ.
7: താങ്ക് യു,
5: സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് കൂടി പോവുകയാണ്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
8: ഹലോ മോളെ, ശ്രീലക്ഷ്മി മല്ലികാമ്മ അവിടെ പോയിരുന്നു.
5: പറയൂ മല്ലികാമ്മ.
8: മക്കളെ, എന്റെ മോളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 1st ജൂലൈ 1st.
5: ശരി, ഓക്കെ.
8: മോളെ പേര് രാജി, മോന്റെ പേര് മഹേഷ് കുമാർ. മോക്ക് അമ്മയുടെ 100 വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ. പ്രജോഷിന്റെ അമ്മയാക്കളെ, പ്രജോഷ് വിളിക്കത്തില്ലായിരുന്നു തിരുവനന്തപുരത്ത്.
5: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ, രാജി മഹേഷ് കുമാർ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും 1000 വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇതുപോലെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ. ഹലോ
2: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ആ ഗുഡ് മോർണിംഗ് ചേച്ചി.
5: ഇതാരാ ഇത്?
2: ഞാൻ പുതുച്ചറയത് പൊന്നുക്കുട്ടിയുടെ അമ്മയാ, ചിന്നുവാ.
5: ചിന്നു പറയൂ.
2: ആ ചേച്ചിയുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു ഇന്നല്ലേ? ആ അമ്മയ്ക്ക് 1000 ജന്മദിന ആശംസ പറയാ ഞാൻ കേട്ടാ. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
5: സന്തോഷം കേട്ടോ. ഓക്കെ. അപ്പൊ തന്നെ ഞാൻ ആദ്യത്തെ മെസ്സേജിലേക്കാണ് പോകുന്നത്. ഹായ് ശ്രീ, എന്റെ സഹോദരി സീമയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. ഇന്ന് എന്റെ സുഹൃത്ത് അജിത് വിജയന്റെ ജന്മദിനമാണ്. രണ്ടു പേർക്കും ആയുരാരോഗ്യവും സന്തോഷവും നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. പട്ടത്താനത്ത് നിന്നും ഷീബയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ സീമ, അജിത് വിജയൻ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിലിന്റെ ആശംസകൾ. അടുത്ത മെസ്സേജ്, ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്ക് എന്റെ കുടുംബത്തിന്റെയും എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. മായചേച്ചി തിരുമുല്ലാരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം കേട്ടോ മായചേച്ചി. ഓക്കെ, അടുത്ത ഒരു കോളിലേക്ക് പോവാം. അതിനുശേഷം അടുത്ത മെസ്സേജ്. ഹലോ
9: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
9: മോളെ എന്റെ പൊന്നുമോളെ, അമ്മയ്ക്ക് 1000 ആശംസകൾ. എന്റെ പൊന്നുമുക്ക് നല്ലൊരു പുലരി ആശംസിക്കുന്നു.
5: ഓ സന്തോഷ്, ഇത് ഇത് ആരായിരുന്നു സംസാരിക്കുന്നത്? ഹലോ,
9: ശീല ശീലിത. മക്കളടുത്തൊരു പരാതി, ഇതുവരെ അത് ശരിയായില്ല മക്കളെ. ഇതുവരെ
5: ഒന്നും കേൾക്കാനും എനിക്ക് പറ്റുന്നില്ല. സത്യത്തിൽ വിട്ടുവിട്ട് പോന്നു. ശീല ചേച്ചി ആരും തോന്നുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, ഏതായാലും സന്തോഷം കേട്ടോ ആശംസ അറിയിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
10: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
10: മോളെ ഞാൻ ജലജ.
5: ജലജ ചേച്ചി പറയൂ. ചേച്ചി
10: എന്റെ മോണാ, മോടെ അമ്മയ്ക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ.
5: സന്തോഷം കേട്ടോ.
10: എന്റെ മോക്ക് നല്ലൊരു ദിവസം.
5: ഓ സന്തോഷം സന്തോഷം ജലജേജി. വീണ്ടും മറ്റൊരു കോളിലേക്ക് പോകുവാണ്, നോക്കട്ടെ ആരാണെന്ന്. മെസ്സേജ് വായിച്ച് കഴിഞ്ഞിട്ടില്ല, മെസ്സേജ് വായിക്കാം അടുത്തൊരു കോളിന് ശേഷം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, കേക്കാമോ? ഓക്കെ, കോൾ കട്ടായിരിക്കുന്നു. അടുത്ത ഒരു മെസ്സേജിലേക്കാണ് പോകുന്നത്. ഡിയർ ശ്രീ, മഴയിൽ കുതിർന്ന ഒരു പ്രഭാതം ആശംസിക്കുന്നു. ശ്രീയുടെ അമ്മയ്ക്ക് സ്നേഹം നിറച്ച 1000 ജന്മദിനാശംസകളും ആയുരാരോഗ്യ സൗഖ്യവും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ആശംസ അറിയിച്ചിരിക്കുന്നത് മയ്യനാട് നിന്നും നൂർജാൻ ചേച്ചിയാണ് കേട്ടോ. സന്തോഷം ചേച്ചി. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ ഹലോ
11: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്,
5: ആരാണ്?
11: പറയൂ
5: ചേട്ടാ.
11: ഇന്ന് എന്റെ കൊച്ചുമകൻ അമ്പാടി എന്ന് വിളിക്കുന്ന അദ്വൈതിന് 20 തേയിന്റെ ദിവസമാണ്. അമ്പാടി മോന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
5: അമ്പാടി എന്ന അദ്വൈത് അല്ലേ?
11: അമ്പാടി എന്ന അദ്വൈത് കൃഷ്ണൻ.
5: അദ്വൈത് കൃഷ്ണൻ എന്ന് 20 തികയുന്നു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ജന്മദിന ആശംസകൾ.
11: ഓക്കെ,
5: സന്തോഷം ചേട്ടാ വിളിച്ചതിൽ. ഓക്കെ, അപ്പോ വീണ്ടും അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ശ്രീ, ഗുഡ് മോർണിംഗ്. ഞാൻ ആമിന നസാം. ഓക്കെ, പിന്നെ രാമംകുളങ്ങരയിൽ നിന്നും. ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബിസ്മിൻ ഷാ ഓക്കെ എന്നാണ് പേര്. ഹാപ്പി ബർത്ത്ഡേ ബിസ്മിൻ, വിഷസ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആമിന നസീമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആശംസ അറിയിച്ചിരിക്കുന്നത് ബിസ്മിനാണ്. ബിസ്മിന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികണ്ടിയും ആശംസകൾ കേട്ടോ. ഓക്കെ, അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ എടുക്കാം, നോക്കാം ആരാണെന്ന്. ഹലോ
12: ഹലോ
5: ഹലോ
12: ഹലോ, ഇത് മായമ്മ അമ്പലവലിന്ന
5: പറയൂ. മായമ്മ, ഇന്ന് ആർക്കാണ് ആശംസ?
12: അമ്മയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയൂ.
5: ഓക്കെ, സന്തോഷം കേട്ടോ. ഓക്കെ, അടുത്ത ഒരു മെസ്സേജ്. ശ്രീലക്ഷ്മി മോളെ, ചന്ദ്രികാമ്മയാണ്. മോളുടെ അമ്മയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് വിളിക്കുന്ന ബർത്ത്ഡേയും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ നേരുന്നു എന്ന് അറിയിച്ചിരിക്കുന്ന നമ്മുടെ ചന്ദ്രിക അമ്മയാണ് കേട്ടോ. സന്തോഷം ചന്ദ്രികാമ്മ. മെസ്സേജ് കഴിഞ്ഞു. ഓക്കെ, ഒരു മെസ്സേജ് കൂടിയുണ്ട്. എന്റെ മകളുടെ വിവാഹ വാർഷികമാണ് 6 ജൂലൈ. ഒരാശംസ പറയണേ. മകളുടെ പേര് ദേവിക സുധീഷ് അഷ്ടമുടി. ഓക്കെ, അപ്പോ ദേവിക കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. ഓക്കെ, അങ്ങനെ മെസ്സേജുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ ഉള്ളു. ഇനി ഏതാണ്ട് 4 കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോളിലേക്ക് പോകുവാണ്. മെസ്സേജ് വായിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കോളുകൾ മാത്രമേ ഉള്ളൂ. വിളിച്ചോളൂ കേട്ടോ.
13: ഹലോ
14: ഹലോ,
13: ഗുഡ് മോർണിംഗ് കുട്ടി.
14: ഗുഡ് മോർണിംഗ്.
13: അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ.
14: എന്റെ അമ്മയുടെയോ? പ്രഭ.
13: പ്രഭ, പ്രഭ അമ്മയ്ക്ക് ഒരായിരം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്.
14: ഓക്കെ, സന്തോഷം.
13: പേര് കേട്ടില്ല, അതാ ചോദിച്ചത്.
14: ഞാനിത് സത്യത്തിൽ പറഞ്ഞിട്ടില്ല ഇന്നേവരെ. എങ്ങനെയാണ് ആശംസ വന്നതെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല സത്യത്തിൽ.
13: സത്യമായിരുന്നോ?
14: സത്യമാണ്, സത്യമാണ്, ഇന്നലെ. സന്തോഷം വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ, പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ. 11 ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ, പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 56:48 ആയിരിക്കുകയാണ്. അപ്പോ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചുകളുടെ ജന്മദിനാശംസകൾ.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ, ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, ഇത് ആരാണ്?
1: ഹലോ, ഞാൻ അജ്ജാലിമൂടി ശോഭയാണ് മോളെ.
0: ആഹാ, ശോഭ ചേച്ചി പറയുന്ന ആർക്ക് ആശംസ? എന്തോ
1: സ്പീക്കറൊന്നില്ലട്ടെ, എനിക്ക് ചൊവ്വേ കേക്കാൻ വയ്യ.
0: ഓക്കേ, ശരി.
1: ആ സ്പീക്കർ ഇട്ട് മോളെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെയും കുടുംബത്തിന്റെയും 1000 ആശംസകൾ. പോരാതെ മോക്ക് നല്ലൊരു പുലരി ആശംസിക്കുന്നു കേട്ടോ.
0: ഓക്കേ, സന്തോഷം ശോഭിച്ചു.
1: പനിയാ മോളെ, തൊണ്ട
0: വയ്യാട്ടോ. അപ്പോ അറിയാലോ,
1: ഞാൻ അവിടെ വന്ന് മോറയിൽ നിന്ന് സമ്മാനം ഒക്കെ മേടിച്ചിട്ടുള്ളതാ.
0: ശോഭ ചേച്ചി നന്നായിട്ട് അറിയാലോ.
1: ആ ശോഭ ചേച്ചി, അത് തന്നെ കിട്ടിയാ കിട്ടി, പോയാ പോയ പരിപാടി. രേഷ്മ സമ്മാനം തന്നെ ഫോട്ടോ എല്ലായിടവും ഇട്ട് ഞങ്ങള് കണ്ടായിരുന്നു.
0: ഓക്കെ ചേച്ചി, സന്തോഷം കേട്ടോ.
1: ശരി മോളെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഗ്രീറ്റിംഗ്സ് ടൈം നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്. ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
6: ലോകകപ്പ് ഗാലറിയെ അനുസ്മരിപ്പിക്കും വിധം ജേഴ്സി അണിഞ്ഞ് ആവേശം വാനോളമുയർത്തി ക്യാമ്പസ് കീഴടക്കി വിദ്യാർത്ഥികൾ. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് സംഘടിപ്പിച്ച ലോകകപ്പ് ഹംഗാമയാണ് കാൽപന്ത് ആവേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ദേശീയ പതാക പ്രദർശനം, ചരിത്ര പ്രദർശനം, പ്രവചന മത്സരം, വകുപ്പ് അടിസ്ഥാനത്തിൽ ജേഴ്സി അണിഞ്ഞ് മത്സരം, ലോകകപ്പ് ക്വിസ് എന്നിങ്ങനെ വിവിധ പരിപാടികൾ ക്യാമ്പസിൽ ഒരുക്കിയിരുന്നു. ലോകകപ്പ് ആവേശത്തോടൊപ്പം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും മൊബൈൽ ഫോണിൽ നിന്ന് കളിക്കളത്തിലേക്ക് മടങ്ങാനുള്ള സന്ദേശവുമായി ക്യാമ്പയിൻ പിന്നീട് മാറി. കൊല്ലം ക്രൈം ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് ഇത് ഫാത്തിമ മാതാ കോളേജിൽ ആരംഭിച്ചത്.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: nappy. Nappy.
1: Nappy is spelled as N A P P Y.
2: This word is used as adjective and noun. It's a piece of toweling or other absorbent material wrapped around a baby's bottom and between its legs to absorb and retain urine and feces. Other name for it is diaper. മലയാളത്തിൽ കുഞ്ഞുങ്ങളുടെ ഉടുവസ്ത്രം, ചെറുതോർത്ത്, കുഞ്ഞുങ്ങളുടെ കവിന തുണി.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
4: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്,
5: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
4: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
5: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
4: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
5: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: அண்ணா சண்முகம்.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
6: ഗുഡ് മോർണിംഗ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. ഇനി വാട്സപ്പ് മെലഡിയുടെ സമയമാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ നമ്മുടെ ശ്രോതാക്കളൊക്കെ? നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ദാ റേഡിയോയിൽ കൂടി കേൾക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. സമയം 9:32 ആയിരിക്കുകയാണ്. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. ആദ്യം തന്നെ നല്ല അടിപൊളി ഒരു ഗാനമാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഗാനങ്ങളിൽ ഒന്നും തന്നെ പറയാം. നമ്മുടെ ക്ലേരാജ സംഗീതം, എം ജി ശ്രീകുമാറിൻ്റെ ആലാപനം, ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വരികൾ. അപ്പോൾ ഈ ഗാനം ഏതാണെന്നല്ലേ എല്ലാവരും ഇപ്പം ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. അതായത് പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, അങ്ങനെ തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. അഥർവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. അടിപൊളി ഗാനമാണ്. നമ്മുടെ മമ്മുക്ക ചിത്രമാണ്. പാർവതി ചാരുഹാസനൊക്കെ അഭിനയിച്ച ഒരു അടിപൊളി ചിത്രമാണ് അഥർവം. അപ്പോൾ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുരീപ്പുഴയിൽ നിന്നും റഷീദ ചേച്ചിയാണ് കേട്ടോ. റഷീദ ചേച്ചി, നല്ല അടിപൊളി ഗാനമാണ്. നമ്മളിപ്പോൾ ഗാനത്തിലേക്ക് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗ 107.8.

ഓക്കെ, മനോഹരമായ ഒരു ഗാനത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വാട്സപ്പ് മെലഡി അങ്ങനെ തുടങ്ങിയത് അല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ അതും നല്ലൊരു അടിപൊളി ഗാനമാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഈ ഗാനമൊക്കെ കണ്ടപ്പോൾ ഓർത്തത് ഈ ശ്രോതാക്കളൊക്കെ എൻ്റെ മനസ്സ് എത്ര കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ട ഗാനമൊക്കെയാണ് കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ഗാനം എന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദ് സ്വാമി അഭിനയിച്ച ചിത്രത്തിലെ ഗാനമാണ്. അതിലെ എനിക്ക് തോന്നുന്നു റോജയൊക്കെ ഇറങ്ങിയതിന് ശേഷം ബോംബെ എന്ന ചിത്രമൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി അരവിന്ദ് സ്വാമിയെ കാണാൻ വേണ്ടി കുറേ പേർ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് ഇതൊരു മണിരത്നം ചിത്രമാണ്. അപ്പോൾ അതിലെ ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതായത് ബോംബെ എന്ന ചിത്രത്തിലെ കണ്ണാളനെ എന്ന ഗാനമാണ് കേട്ടോ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഗീതം പിന്നെ എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം, എ ആർ റഹ്മാനാണ് ഇതിൻ്റെ സംഗീതം. മനോഹരമായ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി സിനിമകളിൽ നിന്നും മായ ചേച്ചിയാണ്. അപ്പം നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ, ഗാനം കേൾക്കാം.

എന്ത് രസമല്ലേ ചിത്ര ചേച്ചിയുടെ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാനായിട്ട്. ഈ പ്രണയമൊക്കെ ഇങ്ങനെ പാടാനായിട്ട് ചിത്ര ചേച്ചിയും സുജ ചേച്ചിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ ആരു എന്ന് തന്നെ പറയാം. ശരിക്കും നമുക്ക് കണ്ണാളനെ എന്നുള്ള ബോംബെയിലെ ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലുമുണ്ട് ഇതുപോലെ ചില പ്രണയ ഗാനങ്ങൾ. പ്രണയം മനസ്സിലുള്ളവർക്ക് അല്ലെങ്കിൽ പ്രണയം മനസ്സിലുള്ളവർ അറിയാതെ മൂളിപ്പോകുന്ന ഒരു മലയാള ഗാനമുണ്ട്. ഈ പ്രണയ ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ണാളനെ കേട്ട പോലെ മലയാളത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്നൊക്കെ ഉള്ള പാട്ടുകൾ അല്പം പ്രണയമൊക്കെ മനസ്സിലുള്ളവർ അറിയാതെയൊക്കെ മൂളുന്ന ഒരു പാട്ട്. അത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനൊരു വരികളൊക്കെ ഇങ്ങനെ എഴുതിയത് കേട്ടോ. അതിൽ വിദ്യാസാഗറിന്റെ സംഗീതം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് എന്ത് രസമായിരുന്നു. സമ്മർ ഇൻ ബദ്രയം എന്ന് പറഞ്ഞ ചിത്രത്തിൽ 1998 പുറത്തിറങ്ങിയ ചിത്രം, അതിൽ ശ്രീനിവാസും സുജാത മോഹനും കൂടെ ചേർന്നിട്ടായിരുന്നു എത്രയോ ജന്മമായി എന്നുള്ളൊരു പാട്ട്. ഇന്നും ആ പാട്ട് ഇഷ്ടമല്ലാത്ത ആരാളുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, ഈ പാട്ട് നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ശ്രോതാവ് ഉഷ രവി ആശ്രമത്തിൽ നിന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ മനോഹരമായ ഗാനം.

ഇതിന് രസം അല്ലേ പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 വാട്സപ്പ് മെലഡി, അതായത് നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്കാണ് കേട്ടോ പോകുന്നേ. ഞാൻ ജിസ അഭിലാഷ്. ഓക്കെ, ഹായ് ശ്രീ, സുഖാണോ? സുഖമാണ് ജിസ. അപ്പോൾ മഴയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഴ, മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. മഴ പെയ്തിരുന്നു. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ ഒരു നല്ല തണുത്ത അന്തരീക്ഷം, ഇങ്ങനെ മേഘമൊക്കെ മൂടി അങ്ങനെ ഒരു മഴ അന്തരീക്ഷം കേട്ടോ. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെ മനസ്സിലായു എന്നാണ് ജിസ ചോദിച്ചിരിക്കുന്നത്. നാട്ടിലെ പാട്ടുകാരിൽ പാടാൻ വന്ന അഭിലാഷിൻ്റെ വൈഫാണ്. ഓക്കെ, ഓർമ്മയുണ്ട് കേട്ടോ, നമ്മളൊന്ന് സംസാരിച്ചായിരുന്നല്ലോ ജിസ. അപ്പോൾ എന്തായാലും ഇനി അഭിലാഷുമായിട്ട് വരുമോ കേട്ടോ പാട്ടൊക്കെ പാടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം എന്ന് പറയുന്നത് വെള്ളിപ്പുറ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെള്ളിപ്പുറ ഒൻറ് എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനമാണ് ജിസ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാനകി യേശുദാസ് പാടിയ സോങ് ആണ്, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ജിസ അഭിലാഷ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും നല്ല അടിപൊളി ഗാനമാണ്, ഇളയരാജ സംഗീതമാണ്. ദാസേട്ടനും ജാനകിയമ്മയുമാണ് ഈ ഗാനം ലഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മനോഹരമായ തമിഴ് ഗാനം കേൾക്കാം.

ഓക്കേ, അങ്ങനെ നല്ല മനോഹരമായ ഗാനങ്ങളല്ലേ. ശ്രോതാക്കളെല്ലാം എത്ര മനോഹരമായ ഗാനങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന വാട്സ്ആപ്പ് മെലഡി മെസ്സേജ് അയച്ചോളൂ കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 8 0 1 3 3 1 1. സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുന്നു. ഒപ്പമുള്ളത് ശ്രീലക്ഷ്മി എം എസ്. അപ്പോ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഞാൻ അർച്ചന. എനിക്ക് ഒരു മെയ് മാസ പുലരിയിൽ എന്ന ഫിലിമിൽ നിന്നും ഇരുഹൃദയങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്ത് ചോദ്യമാണ് അർച്ചന. അതാണ്ട് നമ്മൾ ആ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ എന്ന് പറയുന്നത് എത്ര മനോഹരമായ വരികളാണല്ലേ. പി ഭാസ്കരൻ മാസ്റ്ററിൻ്റെ വരികളാണ്. രവീന്ദ്രമാഷാണ് ഇതിൻ്റെ സംഗീതം. യേശുദാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കേൾക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 1:47 ആയിരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ശ്രീ, നമസ്കാരം, ശുഭദിനം. ഞാൻ നസീറയാണേ. ഗുഡ് മോർണിംഗ് ചിച്ചി. എനിക്ക് ലാലേട്ടൻ റഹ്മാൻ അഭിനയിച്ച കുറച്ച് പഴയ ഫിലിമിലെ സോങ് ആണ് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ തമ്മിൽ ചേരും നിമിഷം എന്ന ഗാനം വെച്ച് തരാമോ ശ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നസീർ ചേച്ചി. ഉറപ്പായിട്ടും നസീർ ചേച്ചി ആ ഗാനം കേൾക്കാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ലതിക ചേച്ചിയാണ് കേട്ടോ. ലതിക ചേച്ചി തട്ടാമല്ലിൽ നിന്ന് ശ്രീ ഒരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ലതിക ചേച്ചി, ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ? ഓക്കെ, സന്തോഷം കേട്ടോ മെസ്സേജ് അയച്ചില്ല. അപ്പം നമുക്ക് ഇല്ലിക്കാടും, അല്ലെ, ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന് പറയുന്ന നസീർ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കേൾക്കാം. സത്യനന്ദിക്കാട് ആണ് ഇതിൻ്റെ വരികൾ. ഇതിൻ്റെ സംഗീതം രവീന്ദ്ര മാഷാണ്. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നിട്ട് ആലോചിച്ചിരിക്കുന്നത് ഈ ഗാനം അടുത്തടുത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ ഗാനമാണ്. അപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം.

ഓക്കെ, അങ്ങനെ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാണേ. ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ ദിയ ഫ്രം കരിക്കോട്. എനിക്ക് പയ്യ എന്ന തമിഴ് മൂവിയിലെ തുള്ളി തുള്ളി മഴയായി വന്നാളെ എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഉറപ്പായിട്ടും പയ്യ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി ആണ്. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ചിത്ര ചേച്ചിയാണ് പള്ളിമുക്കിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നും ഒരുക്കി വെച്ചില്ലേ, കളിച്ചിരിക്കാൻ എന്ന് മാത്രം ഇട്ടിട്ട്. സത്യത്തിൽ ഈ ഒരു മെസ്സേജ് ഇട്ടതിന് ശേഷം കുറേ കഴിഞ്ഞ് ചിത്ര ചേച്ചി ഒരു മെസ്സേജ് കൂടി എനിക്ക് ഇട്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ആദ്യം ഗുഡ് മോർണിംഗ് പറയാത്തത് കൊണ്ടാണോ എൻ്റെ പാട്ട് പറയാത്തത് എങ്കിൽ ഒന്നുകൂടി പറയാം, വിഷ് എ ഹാപ്പി റെയിനി മോർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ചേച്ചിയുടെ മെസ്സേജ് വായിച്ചത്. ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുത്, ഗുഡ് മോർണിംഗ് ഇടാത്തത് കൊണ്ടാണോ മെസ്സേജ് വായിക്കാത്തതെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോ മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ചേച്ചി, ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഇത്രയും മെസ്സേജുകൾ ഇന്ന് വായിച്ച് കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ എങ്കിലും മാക്സിമം മെസ്സേജുകൾ വായിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്തായാലും ചേച്ചിയുടെ മെസ്സേജ് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഇതാ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്ന് ഒരുക്കി വെച്ചില്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള വരികൾ അല്ലേ, ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വരികളാണ്. രഘുനാഥ് സേതാണ് ഇതിൻ്റെ സംഗീതം. ചിത്ര ചേച്ചിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം കേൾക്കാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. സമയം 10 കഴിഞ്ഞ് 16 ആയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു മെസ്സേജ്. ഹായ്, എൻ്റെ പേര് അമല. എനിക്ക് മദ്രാസപ്പട്ടണം മൂവിയിലെ പൂക്കൾ പൂക്കും തരുണം എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടിപൊളി ഗാനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മനോഹരമായ ഗാനം കേൾക്കാം. വാട്സപ്പ് മെലഡി.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോണ. ഡിയർ ശ്രീ, ഈ പാട്ടൊന്ന് വെച്ച് തരുമോ? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ള ഒരു ഗാനമാണിത്. ജലതരംഗം എന്ന ഒരു പഴയ സിനിമയിലെ ഗാനമാണ്. സിനിമയിലെ ആദ്യമായി കണ്ട നാൾ, നീ എന്നിൽ അനുരാഗം എന്ന സിനിമയിലെ മീൻസ് ആ സിനിമയിലെ പാട്ട് എന്നാണ് കേട്ടോ. ഈ പാട്ട് ബാഹുലേയൻ ചേട്ടൻ എനിക്ക് പലപ്പോഴും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ശ്രീക്കും എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ നൂർജഹാൻ ചേച്ചി വയനാട് നിന്നാണ്. അതായത് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ജലതരംഗം എന്ന് പറയുന്ന ചിത്രത്തിലെ ആദ്യമായി കണ്ട നാൾ നീ എന്നിൽ എന്ന് പറയുന്ന ഒരു ഗാനം ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം ബാഹുലേയൻ ചേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ശ്രോതാവ്, എനിക്കൊന്ന് ഈ ആഴ്ച നമ്മുടെ രണ്ട് ശ്രോതാക്കളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. നമുക്ക് വളരെ വേദനയുള്ള, അല്ലെങ്കിൽ ആ ഒരു വാർത്ത ഏറെ വേദനിപ്പിച്ചതായിരുന്നു ബാഹുലേയൻ ചേട്ടൻ. അതോടൊപ്പം തന്നെ കേശവൻ ചേട്ടൻ്റെ മരണവും, രണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, എന്തായാലും ബാഹുലേയൻ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നിത്യശാന്തി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നൂർജഹാൻ ചേച്ചി ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം അല്ലേ. എനിക്ക് തോന്നുന്നു നൂർജഹാൻ ചേച്ചിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാവശ്യം ബാഹുലേയൻ ചേട്ടൻ പലപ്പോഴും കാതോട് കാതോരത്തിലൊക്കെ പാട്ട് ആവശ്യപ്പെടാറുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിയാണ്, ചേച്ചിക്ക് അത് ഏറെ വേദന ഉണ്ടാവും. അപ്പോൾ എനിക്കും അത് പേഴ്സണലി എനിക്ക് ഒരുപാട് വേദന തോന്നിയാണ്. ബാഹുലേയൻ ചേട്ടനെ നേരിട്ട് കാണാനൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ജലതരംഗം എന്ന് പറയുന്ന ചിത്രത്തിലെ ആദ്യമായി കണ്ട നാളെന്ന് പറയുന്ന ഒരു ഗാനം കേൾക്കാം.

ഓക്കെ, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെൽഡി. സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് മെസ്സേജിലേക്ക് പോകുകയാണ്. അപ്പോൾ ആരും പഠിക്കേണ്ട, വാട്സപ്പ് മെൽഡി കഴിഞ്ഞിട്ടില്ല. എനിക്ക് അവതരിപ്പിക്കാനുള്ള സമയം മാത്രമേ കഴിയുന്നുള്ളൂ. ഇനി അരമണിക്കൂർ കൂടിയുണ്ട് വാട്സപ്പ് മെൽഡി. ഇനി ഫിലോമിന ആയിരിക്കും പ്രിയ ശ്രോതാക്കളോടൊപ്പം ചേരുക. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് ഇവിടെ വായിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ, എനിക്ക് ആനന്ദ ജ്യോതി എന്ന തമിഴ് ഫിലിമിൽ സുശീലാമ്മ പാടിയ നിനക്കെ തരുന്ന മനമേ എന്ന സോങ് വെച്ച് തരുമോ? യമുനാമ്മയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ഒരു പഴയ ചിത്രത്തിലെ ഗാനമാണ്, തമിഴ് ഗാനമാണ്. അപ്പോൾ ഈ ഗാനത്തോടൊപ്പം തന്നെ ഇന്നത്തെ വാട്സപ്പ് മണ്ടിയിൽ നിന്ന് ഞാൻ സ്നേഹത്തോടെ ചേട്ട പറയുന്നു, ശ്രീലക്ഷ്മി MS മെസ്സേജ് അയച്ചോളൂ കേട്ടോ പ്രിയ ശ്രോതാക്കൾ. ഫിലോമിന ഒപ്പം ചേരുന്നതാണ്.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്കെ, തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പൊ സമയം 10:31 ആയിരിക്കുകയാണ്. ഇനിയിപ്പോ ശ്രോതാക്കളുടെ 11 വരെ ഞാൻ ഫിലോമിനയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809-0301. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബീന ചേച്ചിയാണ്. ബീന ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ജൂലൈ 4 എന്ന മൂവിയിലെ ഒരു വാക്ക് മിണ്ടാതെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ രചന എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയാണ്. സംഗീതം ഔസേപ്പച്ചനാണ്. ഇതിന് ആലാപനം ചെയ്തത് വിനീത് ശ്രീനിവാസനാണ്. അപ്പൊ നമ്മൾ ചേച്ചി പറഞ്ഞ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പോൾ ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809030311. നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചാത്തന്നൂരിൽ നിന്നും വിനീതയാണ്. ഉണ്ണാലെ ഉണ്ണാലെ എന്ന തമിഴ് ചിത്രത്തിലെ ജൂൺ പോലെ ജൂലൈ കാട്രേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചേച്ചി പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. സമയം 10:44 ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അയത്തിൽ നിന്നും രഞ്ജിതയാണ്. ചേച്ചി ആവശ്യപ്പെട്ടിരുന്ന ഗാനം 1992 പുറത്തിറങ്ങിയ ആധാരം എന്ന ചിത്രത്തിൽ നിന്നും ജോൺസൺ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച മഞ്ചാടി മണികൊണ്ട് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെ വരാം.

ഓക്കെ, തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പം നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജു ആണ്, പട്ടത്താനത്ത് നിന്നും. ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ജലശയ്യയിൽ തളിരമ്പിളി എന്നിടുന്ന ഗാനമാണ്, ലാപ്ടോപ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പം നമുക്ക് ഈ പാട്ട് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് റോജേഴ്സ് ആണ്, ഇഞ്ചിവിളയിൽ നിന്നും. ആവശ്യപ്പെട്ടിരുന്ന ഗാനം റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ നിന്നും. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. അപ്പോൾ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പം നമ്മുടെ ലാസ്റ്റ് മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷാണ്, കടപ്പാക്കടയിൽ നിന്നും. അപ്പം ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ, അമ്മയ്ക്ക് വേണ്ടി അമ്മ മനസ്സ് എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്തായാലും ചേട്ടൻ പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം. അതോടൊപ്പം ഇന്നത്തെ വാട്സ്ആപ്പ് മെലഡി ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വാട്സ്ആപ്പ് മെലഡിയിൽ കേട്ടുമുട്ടുന്നത് വരെ നിങ്ങളോടൊപ്പം ഫിലോമിന.

0: ടെസ്റ്റ് ഡ്രൈവ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കിട്ടിയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിച്ചു.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എല്ലാം അവരുടെ താല്പര്യത്തിനു വേണ്ടിയാണ്. സ്വയം ന്യായീകരിച്ച് കുടുംബം തകർക്കുന്നവർ. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
5: നല്ലൊരു മാനസിക ആരോഗ്യം പേരൻസിനില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് വരികയും കുടുംബത്തിലേക്ക് വരികയും അത് തലമുറകളിലേക്ക് വരികയും ഇതൊരു ഒഴിയാബാധയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. പല വീടുകളിലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഒളിച്ചിരിപ്പുണ്ട്. പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും പുറത്തറിയുന്നില്ല. കാരണം നമ്മുടെ ഒരു സാമൂഹികപരമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ദുരഭിമാനികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുടുംബത്തിനുണ്ടാകുന്ന ദോഷമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് വിചാരിക്കും, കുട്ടികളുടെ ഭാവി ജീവിതത്തെ അത് ബാധിക്കത്തില്ലയോ, അവരുടെ വിവാഹത്തെ ബാധിക്കത്തില്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിതെല്ലാം മൂടി വയ്ക്കുകയാണ്. ഈ മൂടി വയ്ക്കും തോറും എന്താണ് പ്രശ്നം? പലപ്പോഴും ഇത് മാനസികാരോഗ്യ പ്രശ്നമോ വ്യക്തിത്വ വൈകല്യ പ്രശ്നമോ ഒക്കെ ആയിരിക്കും. അതൊന്നും ട്രീറ്റ് ചെയ്യപ്പെടാനോ അതൊന്നും പരിഹരിക്കപ്പെടാനോ ഉള്ള സാധ്യതകളിലൂടെ അതിലൂടെ ഇല്ലാതാകുകയാണ്. കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി സീക്കുകയത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു മൂടി വെക്കലിന്റെ ഒരു പ്രശ്നം ഇതിന് പ്രശ്നപരിഹാരത്തിനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല. അതിനെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡേറ്റ ശരിക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള വീടുകൾ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എത്ര ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഡേറ്റയും പുറത്തു വരുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ ഇതുപോലെ വളരെ ആളിക്കത്തിയത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ പോലും ഇത്രയധികം ഭയങ്കരമാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. എന്നെ വിളിച്ച് പല ആൾക്കാരും പറയുന്നത് അത് അപ്പനും അമ്മയും ഇതുപോലെ തന്നെയാണ്. ഇന്ന് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ച ഒരു പെൺകുട്ടി, അവൾ പറഞ്ഞ ഞങ്ങൾ മൂന്ന് മക്കളാണ്, മൂന്ന് മക്കളും ഇന്ന് മാനസികമായ സംഘർഷം നേരിടുന്നു. ആ വിളിച്ച കുട്ടി തന്നെ ഭയങ്കരമായ മാനസിക സംഘർഷം നേരിടുന്ന ഒരു കുട്ടിയാണ്. കാരണം ഈ ചെറുപ്പകാലത്ത് കിട്ടിയ ഭീകരമായ വീട്ടിലെ അന്തരീക്ഷം, അപ്പന്റെ വീട്ടുകാരെല്ലാം, അപ്പനെ, അപ്പന്റെ സഹോദരനെ, അപ്പന്റെ സഹോദരി, ഇവരെല്ലാരും തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. ഇവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും ഓവറായിട്ട് അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ടു. പിന്നെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഇവിടെ നിന്ന് വിദേശത്തേക്ക്. അപ്പം ആ ഓട്ടം അവിടെ ചെന്നെങ്കിലും അവർക്ക് അവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ലഭിക്കുന്നില്ല. അവരുടെയും വിവാഹ ജീവിതത്തിൽ ഇതിൻ്റെ മുൻവിധികൾ, ഇതുണ്ടാക്കിയ സ്വാധീനം ഒക്കെ വീണ്ടും വരുന്നു. മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെയുള്ള കുട്ടികൾ അവർക്കൊരു വിവാഹമൊക്കെ അന്വേഷിക്കുമ്പോഴും അവർക്ക് ആരോഗ്യപരമായ വീടുകളിൽ നിന്നായിരിക്കത്തില്ല വിവാഹം കിട്ടുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിൽ നിന്ന് തന്നെ ആയിരിക്കും അവർക്കും കൂടുതൽ വിവാഹത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ആ വിവാഹ ജീവിതവും അതിനേക്കാളും പ്രയാസമുള്ളതായി മാറുന്നു. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു ഡേറ്റയും കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ വളരെയധികം ഒരു സാമൂഹ്യ സേവനം വേണ്ട ഒരു കാര്യമാണിത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ വൈകാരികമായ അനാഥത്വവും വൈകാരികമായ ഭീകരതയും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം കുട്ടികൾ വളർന്നു വരുന്നു. ഇവിടെയാണ് അധ്യാപകരുടെയൊക്കെ റോള് വളരെയധികം വ്യത്യസ്തമാകുകയാണ്. ഇനിയും വേണ്ടത് കുറെ പഠിപ്പിക്കുന്ന സ്കൂളുകളല്ല, കുട്ടികളെ പഠിക്കുന്ന സ്കൂളുകൾ. കുട്ടികളെ കുറെ കൂടി ഒരു സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും ഒക്കെ നയിക്കാൻ കഴിയുന്ന സ്കൂളുകളും കൂടി ഇനി ആവശ്യമാണ്. കാരണം ഈ പല കുട്ടികളും വരുന്നത് വളരെ മോശപ്പെട്ട ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ നിന്നാണ്. സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ട്. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി എന്നെ നേരിട്ട് വന്ന് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ പിതാവ് വളരെയധികം പണമുള്ള ആളാണ്, വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. പക്ഷെ പുള്ളി പണം മാത്രം കൊടുക്കുന്നു. ആ പണത്തിന്റെ എല്ലാം കണക്ക് എഴുതി വെക്കുകയാണ്. ഓരോ മക്കൾക്കും എത്ര രൂപ ചെലവാക്കുന്നു, ഭാര്യയ്ക്ക് എത്ര രൂപ ചെലവാക്കുന്നു, ഇതെല്ലാം കണക്കെഴുതി വെക്കുകയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കണക്കെല്ലാം വിളിച്ചു പറയുകയും അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും എല്ലാം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂത്ത പയ്യനാണ് ഇദ്ദേഹം. അദ്ദേഹം അതിൽ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. പുള്ളിക്ക് മാനസികമായ വലിയ പ്രശ്നങ്ങളാണ്. ഒരു ആത്മവിശ്വാസമില്ല, ഒരു സെൽഫ് എസ്റ്റീം ഇല്ല, ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ടും തകർന്നു കഴിഞ്ഞു. കാരണം പുള്ളിയുടെ ജീവിതത്തിലൊക്കെ എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെടുകയാണ്. പുള്ളി ഒരു വിവാഹം കഴിച്ചു, അപ്പോൾ കല്യാണം കഴിക്കാനൊന്നും പുള്ളിക്ക് ഒരു ആശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ആ പ്രഷർ കാരണം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പയ്യനെ മാത്രമല്ല പെൺകുട്ടിയെയും അതുപോലുള്ള ടോർച്ചറിലൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ആ പെൺകുട്ടിയും വന്നിരിക്കുന്നത് വലിയ വ്യത്യാസമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നായതുകൊണ്ട് അവര് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നു. ഇങ്ങനെ പോവുകയാണ് ഓരോ വീടുകളുടെ അവസ്ഥ. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ വലിയ ഒരു സാന്ദ്രത കാണുകയാണ്. കാരണം വീടുകളിലൊക്കെ അത്തരത്തിലുള്ള നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. നമ്മൾ ഈ സാമൂഹ്യ സേവനം എന്നും പറഞ്ഞ് കുറെ പെൻഷൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുറെ സംവരണം കൊടുക്കുക, കുറെ പിന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, ഇത് മാത്രമല്ല ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ട സഹായങ്ങൾ. മാനസികമായി സ്ട്രഗിൾ ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ, ധാരാളം പുരുഷന്മാർ, അതിലേറെ കുഞ്ഞുങ്ങൾ, ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന പിന്നെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. കാരണം അവരും ഇത് അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഇതിൽ ഒരു വല്ലാത്തൊരു എക്കോ സിസ്റ്റത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ ഒളിഞ്ഞിരിക്കുന്ന ടോക്സിക് ആൾക്കാരുണ്ട്. ഇപ്പോൾ കുട്ടികളെ ഒന്നും അവരുടെ ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെ അവരുടെ ഒരു ഇഷ്ടത്തിലേക്കോ ഒന്നും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത്, അവരെ മൈക്രോ മാനേജ് ചെയ്ത് കളിക്കാൻ വിടാത്ത വീടുകൾ, മനുഷ്യരുമായിട്ട് ഇടപെടാൻ വിടാത്ത വീടുകൾ. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ മമ്മി എല്ലാവരുമായിട്ടും ശത്രുതയാണ്, അയൽപക്കവുമായിട്ടും ബന്ധുമിത്രം, അതുകൊണ്ട് തന്നെ ആരും വീട്ടിൽ വരില്ല, ആരോടും ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല, ആരോടെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭയങ്കരമായിട്ട് അവിടെ വീട്ടിൽ വലിയ വഴക്കാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പേരൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി, അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂറും ട്യൂഷനും കോച്ചിങ്ങും കൊടുത്ത് കുട്ടികളെ ഡോക്ടറാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറെ പേരൻസ് ഉണ്ട്. ഇത് ഭയങ്കര ടോക്സിക് പാരന്റിംഗ് ആണ്. കാരണം ആ കുട്ടിയിലൊരു ഡോക്ടറില്ല, ഒന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേരന്റ് എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു, സാറേ നല്ല നല്ല നല്ല മോനായിരുന്നു, അവൻ ചെറുതിലൊക്കെ നല്ല മോനായിരുന്നു, ക്ലാസ്സിലൊക്കെ ബെസ്റ്റായിരുന്നു, പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു, പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, ഇപ്പം എല്ലാം തകരാറിലായി. ഞാൻ കാര്യങ്ങൾ പ്രോബ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞാൽ നല്ല ടാലൻ്റ് ഉള്ള, നല്ല സോഷ്യൽ റിഫ്ലക്ഷനുള്ള, ധാരാളം പിന്നെ സ്കിൽസ് ഉള്ള ഒരു കുട്ടിയാണ്. ഒരു നാച്ചുറൽ ലീഡർഷിപ്പ് ഉള്ള, ഒരു പ്രോ സോഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ പോകാനും കുറച്ചുകൂടെ മാനവികമായ വിഷയങ്ങളൊക്കെ പഠിക്കാനും ഒരു നാച്ചുറൽ ലീഡറായി ഡെവലപ്പ് ചെയ്യാനും ഒക്കെയാണ് ആ കുട്ടി ആഗ്രഹിച്ചത്. സാമ്പത്തികമായ നല്ല സ്ഥിതിയുള്ള വീടുമാണ്. അപ്പോൾ പുള്ളിക്ക് ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ പുള്ളിക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ പോയി നല്ലൊരു ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു കുട്ടി, അതിനുവേണ്ട എല്ലാ ടാലൻറ്റും ഉള്ളൊരു കുട്ടി, അത് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി. പക്ഷെ മാതാപിതാക്കൾ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സേ പഠിക്കാവുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് കൊണ്ടുവിടുന്നു. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആൾക്കാരൊക്കെ പറയുന്ന ഒരു ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് എടുത്ത് പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണേ, ആ കുട്ടിക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടി അവിടെ ഭയങ്കരമായിട്ട് ഉഴപ്പുകയും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെളി വരുന്നു. വെളി വന്നു കഴിയുമ്പോൾ ആ ഫീൽഡേ വിട്ട് വേറെടുത്ത് പോയി ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്തെടുത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു. അത് കളഞ്ഞിട്ട് വേറെന്തോ കോഴ്സ് പഠിക്കാനായിട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ അവസാനം വന്നിട്ട് ഇപ്പോൾ ഒരു വിഡ്രോവലിലേക്കാണ് പുള്ളി വരുന്നത്. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ടാലൻറ്റുകളെല്ലാം സാച്ചുറേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ ഡ്രൈ ഡൗൺ ചെയ്യുന്നു. ഒരു വികാരങ്ങളില്ല, ഒരു സന്തോഷവും, ഒരു ഇഷ്ടവും, സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഏലിയനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടലായിട്ട് അത്രയും പ്രതിഭ ഉണ്ടായിരുന്ന, വലിയ സാധ്യത ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ ഒരു സാധ്യതയില്ലാത്ത ഒരാളാക്കി പുള്ളിയെ ഇപ്പൊ മാറ്റിയിരിക്കുകയാണ്. പേരന്റ് അന്നേരവും പറയുന്നത് ഞങ്ങൾ അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. ഇങ്ങനെ സത്യത്തിൽ നന്മ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർത്തി ഒരു വലിയ പ്രശ്നമാണ്, അഹങ്കാരം ഒരു വലിയ പ്രശ്നമാണ്, അജ്ഞത വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെയൊക്കെ കൂടെ മാനസിക ആരോഗ്യത്തിലെ പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടോ, ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടി തന്നെ ചോദിച്ചാണ് ഇങ്ങനത്തെ ഉള്ള ഈ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ബാലൻസ്ഡ് ജീവിതമാണ്. ഒരു പക്ഷെ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തകിടം മറിക്കും. അപ്പൊ ശരിയായ ഒരു ബാലൻസിൽ വളർന്നു വരാത്ത ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ഫൗണ്ടേഷൻ സ്ട്രെങ്തോടുകൂടി വളർന്നു വരാത്ത ഒരു ഒരു യുവതിയോ യുവാവോ, അവര് പിന്നീട് അവരുടെ തൊഴിൽ രംഗത്തും അവരുടെ വിവാഹ ജീവിതത്തിലും അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ പേരന്റിങ്ങിലും എല്ലാമായിരിക്കും ഇതിന്റെ പോരായ്മകൾ കൊണ്ട് പ്രതിഫലിപ്പിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ആരോഗ്യപരമായ ഒരു ജീവിതം ചെറിയ പ്രായം മുതലേ കിട്ടണം. അതാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ചില ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചില മൈക്രോ മാനേജ്ഡ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ആരോഗ്യപരമായ വളർച്ചയെ തടസ്സപ്പെടുത്തും. നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം പണം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ തിരിച്ചു വാങ്ങിക്കാവുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. യു കെയിൽ ചെന്ന് നല്ല ജോലിയും പി ആറും എല്ലാം കിട്ടിയ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ സാറേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് പിടിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ടും ഞാൻ സ്ട്രെസ് അനുഭവിക്കുകയാണ്, ഫിയർ അനുഭവിക്കുകയാണ്, ആങ്സൈറ്റി അനുഭവിക്കുകയാണ്, അമിതമായ ദേഷ്യമാണ്. എന്താ കാര്യം? ചെറുപ്പകാലത്ത് കളിക്കാൻ വിടത്തില്ലായിരുന്നു, സുഹൃത്തുക്കൾ അനുവദിക്കത്തില്ലായിരുന്നു, IIT എത്തിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ശ്രമമാണ് പേരൻസ് നടത്തിയത്. ഏകദേശമൊക്കെ ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പഠിക്കുകയും വലിയ ജോലിയൊക്കെ കിട്ടുകയും യു കെയിൽ ചെല്ലുകയും അപ്പൊ മെറ്റീരിയലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെറ്റീരിയൽ എല്ലാം കൊടുത്താലും പകരം വെക്കാൻ പറ്റാത്ത ഒന്നാണ് മനസ്സമാധാനവും സന്തോഷവും. ഇത് രണ്ടും ആ ചെറുപ്പക്കാരനില്ല. ആ ചെറുപ്പക്കാരനില്ലാത്തത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ തന്നെ യു കെയിൽ കുടുംബമായിട്ട് പോയി, പക്ഷെ അവർ രണ്ടായിട്ട് രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഒരു മോളുണ്ട്, ആ മോളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. മോളെ എന്ത് ചെയ്യണം, ആര് വളർത്തണം, എങ്ങനെ മുമ്പോട്ട് പോകണം? ഇദ്ദേഹത്തിന്റെ മാനസിക നില കംപ്ലീറ്റ് ആയിട്ടും തെറ്റിയിരിക്കുന്നതുകൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ച് വളർത്താമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് വിട്ടുകൊടുക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ആകെ കൂടെ പുള്ളിയുടെ ജീവിതം താറുമാറാകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള ആരോഗ്യപരമായ ഒരു വളർച്ച, അപ്പൊ എല്ലാം ബാലൻസ് ചെയ്ത് എത്താവുന്നിടത്തൊക്കെ എത്തിയാൽ മതി. കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആർത്തി കാണിച്ചും കൂടുതൽ പിന്നെ നമുക്ക് നമ്മുടെ ഗൂഢ ലക്ഷ്യങ്ങളിലൊക്കെ എത്തിക്കാൻ ായിട്ടൊക്കെ മക്കളെ വളർത്തുമ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുന്നില്ല, മനസ്സമാധാനം ഉണ്ടാകുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നില്ല, ആത്യന്തികമായിട്ട് അവർക്കൊന്നും ലഭിക്കുന്നില്ല. എല്ലാം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നീ എന്ത് നേടിയെന്ന് ചോദിക്കുന്ന ബൈബിൾ വചനം പോലെ, എല്ലാം നേടിയാലും അവസാനം സന്തോഷവും സമാധാനവും ഇല്ലാതെ ആയി കഴിയുമ്പോൾ നമ്മളൊന്നും അവസാനം നേടുന്നില്ല. ഇവിടെയാണ് നമ്മളൊരു തിരിച്ചറിവ് കൊണ്ടുവരേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ടെങ്കിൽ, ഇത്രയും കുടുംബങ്ങളിലൊക്കെ ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചിലരെ ഇത് ബാധിക്കുന്നില്ല, ചിലരെ ഇത് അമിതമായി ബാധിക്കുന്നു. കാരണം അമിതമായി ബാധിക്കുന്നത് മെന്റൽ ഈ ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ പിന്നെ മെന്റൽ ഹെൽത്ത് മോശമായിട്ടുള്ള വീടുകളിൽ വളരുന്ന കുട്ടികളിൽ മെന്റൽ ഹെൽത്ത് കുറയുന്നു. അവർ പലപ്പോഴും വിവാഹം കഴിക്കുന്നതും അത്തരത്തിലുള്ള വീടുകളിൽ നിന്നാണ്. അപ്പൊ തലമുറകൾ ഇതിന്റെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ മാനസികാരോഗ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു മാർഗം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ്, വളരെ അടിസ്ഥാനപരമായി ഉറപ്പിക്കുന്ന ലൈഫ്, പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ഭക്ഷണം വേണം, വ്യായാമം വേണം, വിശ്രമം വേണം, ഉറക്കം വേണം, സൗഹൃദങ്ങൾ വേണം, സമൂഹവുമായിട്ട് നല്ല ഇടപെടലുകൾ വേണം, നല്ല വായന വേണം, കാഴ്ചപ്പാട് വേണം, അറിവ് വേണം, ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അച്ചടക്കമുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യം ഇതാണ്. ഇപ്പൊ തന്നെ കണ്ടമാനം ഈ മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സമയം ചെലവഴിക്കുന്ന പല ആൾക്കാരുടെയും മാനസിക ആരോഗ്യം കുറയുകയാണ്, അവരുടെ അറിവ് കുറയുകയാണ്, കാഴ്ചപ്പാട് കുറയുകയാണ്, അവരുടെ ആരോഗ്യം കുറയുകയാണ്. മനുഷ്യരുമായിട്ട് ആരോഗ്യപരമായി ബന്ധപ്പെടാനും കണക്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റി കുറയുകയാണ്. അപ്പൊ ഇതിലൂടെ വീണ്ടും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് കൂടുതൽ കൂടുതൽ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി കൂടുന്നു, മനുഷ്യബന്ധങ്ങൾ കുറയുന്നു, കണക്ഷൻ കുറയുന്നു, റിലേഷൻഷിപ്പ് കുറയുന്നു, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കുറയുന്നു, കൊടുക്കൽ വാങ്ങലുകൾ കുറയുന്നു, സ്നേഹം അനുകമ്പ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം കുറയുന്നു, സ്വാർത്ഥതയും സെൽഫ് സെന്റേർഡ്നെസ്സും ഒക്കെ കൂടുന്നു. അപ്പൊ ഇതെല്ലാം അനാരോഗ്യപരമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പോക്കാണ്. നമ്മൾ ഈ ടെക്നോളജിയിലൂടെയൊക്കെ നമ്മൾ എന്തോ ഡെവലപ്പ് ചെയ്യുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വളരെ അസംബന്ധമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ആള് സംസാരിക്കുന്ന കേട്ടു, ടീച്ചേഴ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആധുനിക കാലത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഈ അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ വിളമ്പാൻ ശ്രമിക്കുന്നത്, ടീച്ചേഴ്സ് എല്ലാം കുറെ കൂടെ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ടി വിയും കണ്ട് സോഷ്യൽ മീഡിയയും കണ്ടുവരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടത് വിളമ്പി കൊടുക്കുക, അതല്ല ഇനിയും വേണ്ടത്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാവേണ്ട അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ടീച്ചിങ്ങിലേക്ക് പോവാം, കുറച്ചുകൂടെ അവരെ മനസ്സിലാക്കാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഇടപെടാനും. ഇഷ്ടപ്പെട്ട ടീച്ചർമാർ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളായി മാറുന്നത്. അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അവർ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റിലൊക്കെ നമുക്കൊന്ന് ഇടപെടാൻ കഴിയുമോ? പേരൻസിനെയും പഠിപ്പിക്കേണ്ടത് ആ ഇമോഷണൽ കണക്ഷനാണ്. പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ ഇമോഷണൽ കണക്ഷൻ കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് വൈകുന്നേരം അമ്മയുടെ കൂടെ കിടന്ന് കഥയൊക്കെ പറയാറുണ്ട്, അച്ഛനെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒന്ന് യാത്രയ്ക്ക് വരാനുള്ള താല്പര്യം കുട്ടി കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഇന്നത്തെ കുട്ടികളിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തോട്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിത്തം, കരിയർ, ഫ്യൂച്ചർ, ട്യൂഷന് ഇതൊക്കെ പറഞ്ഞ് കുട്ടികളെ നമ്മളിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നത്. ഹോംവർക്ക് പോലും കാലോചിതമായി മാറേണ്ടതായിട്ടുണ്ട്. ഹോംവർക്ക് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ വീട്ടിൽ വന്ന് മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും അയൽക്കാരും ചുറ്റുപാടും പ്രകൃതിയും പെറ്റ്സും ഒക്കെ ആയിട്ട് എത്ര കണ്ട് അവർക്ക് ഇടപെടാനും ട്രാൻസാക്ട് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതായിരിക്കണം ആധുനിക കാലത്തെ ഹോംവർക്ക്. കാരണം ഇനി അതൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മുടെ മാനസിക ആരോഗ്യ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഓരോ കമ്മ്യൂണിറ്റിയിലും സമൂഹത്തിലും ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആധുനിക, കാരണം കുറെ കച്ചവടങ്ങളൊക്കെ ഇത് കാരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം കുറെ സാധനങ്ങൾ വാങ്ങിച്ച് മനുഷ്യൻ തിന്നുന്നു, കുറെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, കുറെ പണം ചെലവാക്കുന്നു. പക്ഷെ ഇതൊന്നും അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യന്റെ സന്തോഷമോ സമാധാനമോ ഒരു ഐശ്വര്യപരമായ ജീവിതത്തിലേക്കോ ഒന്നും മനുഷ്യനെ നയിക്കുന്നില്ല. ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ നടക്കുന്നു, കുറേ ടെക്നോളജിയൊക്കെ വിൽക്കുന്നു, കുറേ ഡെവലപ്മെന്റ് എന്ന പേരിൽ കുറേ സാധനങ്ങളുടെ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ മനുഷ്യബന്ധങ്ങളുടെ ഇടയിൽ ആ മനുഷ്യബന്ധത്തിന്റെ ക്വാളിറ്റി ഉയരുന്നില്ല. എത്ര പേർക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്? ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല, ക്വാണ്ടിറ്റി ഉണ്ട്. അവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്തേണ്ട ഒരു വലിയ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പാടെല്ലാം നടത്തുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും ഒരു ഉൾക്കാഴ്ചയില്ല. അവർക്ക് അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ദ്രോഹമാണോ ഇതൊന്നും അവർ തിരിച്ചറിയുന്നില്ല. പലരും അവരെ ന്യായീകരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കി ആ സ്റ്റോറിക്കകത്ത് അങ്ങ് ജീവിക്കുകയാണ്. സത്യത്തിൽ അവർ ശരിക്കും അവരെ മനസ്സിലാക്കുന്നില്ല. അവർ ചെയ്യുന്നത് ചുറ്റുപാടുമുള്ളവർക്ക് നന്മയാണോ തിന്മയാണോ എന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. ഇത് വലിയൊരു അപകടകരമായ പോക്കാണ്. അതുപോലെ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ പിന്നെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. കാരണം നമ്മുടെ കൂടെയുള്ളവന്റെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മൾ ഈ കാണിക്കുന്ന റിച്വൽസിനൊക്കെ എന്ത് ഗുണമാണുള്ളത്? കുറേ റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസ് കൊണ്ടൊന്നും കാര്യമില്ല. കുറെ ആരാധനകളും അർച്ചനകളും ഒക്കെ നടത്തുന്നത് ഒഴിച്ചാൽ അവരിൽ ഒരു ദൈവീകമായ പ്രതിഫലനം ഉണ്ടോ? പല വീടുകളിലും പണമുണ്ട്, പക്ഷെ അവിടെ പണമുണ്ടെന്നുള്ളതല്ലാതെ സമാധാനമില്ല, സന്തോഷമില്ല, കാഴ്ചപ്പാടില്ല, ദർശനമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു വ്യത്യസ്തമായ എഡ്യൂക്കേഷന്റെ കാലമായിരിക്കുന്നു. ഒരു തിരിച്ചറിവിലേക്കും ഒരു തിരിച്ചുപോക്കിലേക്കും ഒക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നാളെ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കോ, സമാധാനമായിട്ട് ജീവിക്കോ, അതിന് വേണ്ട കരുത്ത് അവർ ആർജിച്ചിട്ടുണ്ടോ, അതിന് വേണ്ട പേഴ്സണാലിറ്റി അവരിൽ ഡെവലപ്പ് ആകുന്നുണ്ടോ, നമ്മുടെയൊക്കെ ഇടപെടൽ അവരെ കുറച്ചുകൂടെ പുരോഗമനത്തിലേക്കും ആരോഗ്യത്തിലേക്കും കുറച്ചുകൂടെ നല്ല പ്രതിഫലനത്തിലേക്കൊക്കെ നയിക്കാൻ നമ്മുടെയൊക്കെ ഇടപെടൽ പ്രാപ്തമാകുന്നുണ്ടോ? അധ്യാപകരും ചിന്തിക്കണം, പേരൻസ് പലരും ഇന്ന് പഠിച്ച് ഒടിയുന്നതായിട്ടാണ് കാണുന്നത്. പലരെയും നമ്മൾ ഉണക്കിക്കളയുകയാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിപരീതമായിട്ടാണ് വലിക്കുന്നതെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് ഗുണകരമാകുന്നില്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഫോർച്യൂൺ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അമിതമായൊരു ധാർഷ്ട്യം അത് വലിയ അപകടകരമാണ്. ഒരു തിരുത്തലിന് സമയമായെന്ന് തോന്നുന്നു. ഹാപ്പി ലിവിംഗ്.
0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: റേഡിയോ ബെൻസിഗർ 107.8.

0: റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: ഞാൻ സഖിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. നമ്മൾ ഇപ്രാവശ്യം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ടിപ്സിന്റെ ബാക്കിയാണ്. അതായത് സ്കൂൾ ദിനങ്ങൾ എളുപ്പമാക്കാൻ നമ്മൾ ജോലിക്കാരായ അമ്മമാർക്ക് എന്തൊക്കെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇതിപ്പം ജോലിക്കാരായ അമ്മമാരല്ല, വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ അവർക്കും ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ടിപ്പാണ് ഇനി പറയാനുള്ളത്, കുട്ടികളോടെ മനസ്സ് തുറക്കാം എന്നുള്ളത്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ. ഓഫീസിൽ നിന്ന് വന്ന ശേഷം കുറച്ച് സമയം അവർ കൈമാറ്റി വെക്കാം. സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അമ്മയ്ക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് അവരോട് തുറന്ന് പറയുന്നത് അവരിൽ ഒരു ഉത്തരവാദിത്ത ബോധം വളർത്താനൊക്കെ സഹായിക്കും. പഠന കാര്യങ്ങൾ ദിവസവും നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ച അവസാനങ്ങളിൽ അത് കൃത്യമായി ഒന്ന് നോക്കണം. അടുത്തത് ആറാമത്തെ ടിപ്പാണ് മീറ്റ് ടൈം. മീറ്റ് ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഡംബരമല്ല, അതൊരു അത്യാവശ്യമാണ്. കുടുംബത്തിനും ജോലിക്കും വേണ്ടി ഓടുമ്പോൾ സ്വന്തം ആരോഗ്യവും മനസാന്നിധ്യവും പലരും മറന്നു പോകും. ദിവസവും കുറഞ്ഞത് 15-20 മിനിറ്റ് നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കാം. അതൊരു ചെറിയ നടത്തമാകാം, ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നതാകാം, ചായ കുടിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നതാകാം. ആരോഗ്യകരമായ ഭക്ഷണ രീതി, മതിയായ ഉറക്കവും ഉറപ്പുവരുത്തണം. പെർഫെക്റ്റ് ആയ ലൈഫ് ആർക്കുമില്ല. ചില ദിവസങ്ങളിൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വൈകാം. ചിലപ്പോൾ ഓഫീസിലെ പ്രോജക്ട് വിചാരിച്ച പോലെ നടന്നു എന്ന് വരില്ല. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. അത്തരം ചെറിയ നെഗറ്റീവ് ചിന്തകൾ കുന്നുകൂടി നമ്മുടെ ജീവിത സന്തോഷത്തെ തന്നെ കെടുത്തുന്ന ഒരു തരത്തിലേക്ക് വളരാം. ഓരോ ദിവസവും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ആ ദിവസങ്ങൾ സന്തോഷകരമാക്കാൻ നോക്കാം. കാരണം കുട്ടികൾ ഓർക്കണം, അമ്മ ഉണ്ടാക്കിയ മികച്ച ലഞ്ച് ബോക്സിനെല്ലാം മറിച്ച് തിരക്കുകൾക്കിടയിലും അവർക്ക് വേണ്ടി മാറ്റിവെച്ച ആ ചെറിയ സമയമാകും. ഇതിൽ തന്നെ വേറെ ഒരു കാര്യവും കൂടിയുണ്ട്. അച്ഛന്, അതായത് അമ്മ മാത്രമല്ലല്ലോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത്, അച്ഛൻ ഏറ്റെടുക്കാവുന്ന ചില ഉത്തരവാദിത്തങ്ങളും കൂടി നമുക്കിത് കേൾക്കാം. കുട്ടികളെ ഉണർത്തലും ഒരുക്കലും. കുട്ടികളുടെ യൂണിഫോം, സോക്സ്, ഷൂസ്, ബെൽറ്റ് എന്നിവ കൃത്യമായി എടുത്തു കൊടുക്കുക. സ്കൂൾ ബാഗ് ഒരുക്കൽ, അന്നന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങളും ഡയറിയും പെൻസിൽ ബോക്സും ഒക്കെ ബാഗിൽ എടുത്ത് വെക്കാൻ സഹായിക്കാം. ഭക്ഷണവും പാക്കിങ്ങും. തലേ ദിവസം കഴുകി വെച്ച വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചു വെക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണവും സ്നാക്സും സ്നാക്ക് ബോക്സുകളിലാക്കി സ്പൂണും നാപ്കിനും സഹിതം കുട്ടികളുടെ ബാഗിൽ കൃത്യമായി എടുത്ത് വെക്കാം. യാത്രയും ചുമതലകളും കുട്ടികളെ സ്കൂൾ ബസ്സിലോ ഓട്ടോയിലോ കയറ്റിവിടാം. സ്കൂൾ വാനിന്റെയോ ഓട്ടോയുടെ ഡ്രൈവറുമായി കൃത്യമായ ഒരു ആശയവിനിമയം വെക്കാം. മാസാവസാനം അവർക്കുള്ള പണം കൃത്യമായി നൽകാം. അതുപോലെ ഹോംവർക്ക് മേൽനോട്ടം. വൈകുന്നേരം കുട്ടികളുടെ സ്കൂൾ ഡയറിയൊക്കെ പരിശോധിച്ച് ഹോംവർക്കുകൾ ഉണ്ടോ എന്ന് നോക്കാം. പ്രോജക്ടുകളും അസൈൻമെന്റുകൾ ചെയ്യാനും കുട്ടികളെ സഹായിക്കാം. ലഞ്ച് ബോക്സുകൾ വൃത്തിയാക്കാം. സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗിൽ നിന്ന് പുറത്തെടുത്ത് സിങ്കിൽ വെക്കുകയോ കഴുകി വൃത്തിയാക്കുകയോ ചെയ്യാം. മറ്റു പുറംജോലികൾ, അതായത് ഷോപ്പിംഗ്, സ്കൂളിലേക്ക് ആവശ്യമായ ബുക്കുകൾ, പേനകൾ, മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ വാങ്ങി നൽകാം. പാരന്റ്സ് മീറ്റിംഗ്. കുട്ടികളുടെ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗുകളിൽ അമ്മയ്ക്കൊപ്പം പങ്കെടുക്കുകയോ തിരക്കുള്ള ദിവസങ്ങളിൽ അച്ഛൻ ഒറ്റയ്ക്ക് പോയി അധ്യാപകരുമായി സംസാരിച്ച് കുട്ടികളുടെ പുരോഗതി വിലയിരുത്തുകയോ ചെയ്യാം. ഇങ്ങനെയുള്ള കുറെ ടിപ്സ് അച്ഛന്മാർക്കും മാത്രമായും ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടി ഇനി ഞാൻ സഖി പുതിയ ടിപ്സുമായി ഞാൻ വരുന്നത് വരെ എല്ലാവരോടും ഞാൻ തൽക്കാലം ഇവിടെ പറയുകയാണ് ഗീതു.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ മഴയും കാറ്റും മൂലം വലിയ മരങ്ങൾ കടപുഴകി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിരക്ഷാസേന അടക്കമുള്ള വിഭാഗങ്ങൾ നിർദ്ദേശം നൽകി. നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ഒട്ടേറെ മരങ്ങൾ റോഡ് വശങ്ങളിലും ജനസാന്ദ്രത കൂടിയ പല സ്ഥലങ്ങളിലും നിൽക്കുന്നതിനാൽ ഇവ അപകടങ്ങൾക്ക് കാരണമായേക്കാം. ശക്തമായ മഴയിൽ ഇവ പൂർണ്ണമായി കടപുഴകാനും അല്ലെങ്കിൽ ശിഖരങ്ങൾ ഒടിഞ്ഞ് താഴേക്ക് പതിച്ച് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ശക്തമായി മഴ പെയ്യുമ്പോൾ മരങ്ങളുടെ ചുവട്ടിലേക്ക് ഓടി സുരക്ഷിതമായി നിൽക്കുന്ന രീതി സ്വാഭാവികമാണ്. എന്നാൽ ഈ മരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ച ശേഷമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, PRD, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഉന്നത വിദ്യാഭ്യാസം, PN പണിക്കർ ഫൌണ്ടേഷൻ എന്നിവ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടത്തും. 11 ജില്ലാ തലത്തിലും 12 സംസ്ഥാന തലത്തിലും നടത്തുന്ന 100,000 രൂപ സമ്മാന തുകയുള്ള വായനാ ക്യൂസ് പരിപാടിയിൽ 8, 9, 10 ക്ലാസ്സുകാർക്ക് പങ്കെടുക്കാം. 11 ചിത്രരചനാ മത്സരത്തിൽ LP, UP പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. കുന്നുംപുറം ചിന്മയ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കെ രവീന്ദ്രനാഥൻ നായർ അനുസ്മരണവും കലാവിരുന്നും 8 നടക്കും. രാവിലെ 10 കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചന കാരിക്കേച്ചർ മത്സരവും ഡെപ്യൂട്ടി മേയർ കരുമൽ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, 4 പബ്ലിക് ലൈബ്രറിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി എന്നിവ നടക്കും. തുടർന്ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും 8 സർവീസ് നിർത്തിവെക്കും. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹ്രസ്വകാല കോഴ്സിലേക്ക് അപേക്ഷിക്കാം. DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ വയർമാൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റ്നസ് ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നിവയാണ് കോഴ്സുകൾ. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ദൈർഘ്യമുള്ള ഫുഡ് പ്രൊട്ടക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 15 നീട്ടി. SAP കേരള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിന് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത +2, പ്രായപരിധി 18-40 മധ്യേ. 15 അപേക്ഷിക്കാം. ഗവൺമെന്റ് ITയിൽ വിവിധ ട്രേഡുകളിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി 6 നീട്ടി. പട്ടികവർഗ വികസന വകുപ്പ് 2025-26 SSLC +2 ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ മത്സരത്തിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന സഹായ ധനം നൽകുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ ഉന്നത വിജയം നേടിയവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 ശുപാർശകളും നൽകാമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പോർട്ടലിലൂടെ മാത്രമേ അപേക്ഷിക്കാവൂ. കല, കായികം, സാംസ്കാരികം, സാമൂഹ്യ സേവനം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 5-18 വരെയുള്ളവരെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. നേട്ടങ്ങളെയും അവയുണ്ടാക്കിയ സ്വാധീനത്തെയും കുറിച്ച് 1000 വാക്കിൽ കവിയാതെ എഴുതി നൽകണം. സ്കൂളുകൾ, യുവജന സംഘടനകൾ, NGO, പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ശുപാർശകൾ നൽകാം. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഓഗസ്റ്റ് വരെ നീട്ടി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം. കാതൂർകാതൂരത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പൊ നമ്മൾ പതിവ് പോലെ പറയുന്ന പോലെ തന്നെയാണ് 3 മണിവരെ കുറേയേറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നല്ല നല്ല ഗാനങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ഗാനത്തിലൂടെ നമുക്ക് മുന്നേറാം. അപ്പൊ ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് നിങ്ങളുടെ കൂടെ ആദ്യത്തെ കോളിലേക്ക് പോവുകയാണ്. ഇപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങും കേട്ടോ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് ആദ്യത്തെ കോളം എടുക്കാം. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ആരാണ്, പേരൊന്ന് പറയാമോ?
5: ഇത് കൂനമ്പായക്കുളത്തുനിന്ന് മിനി.
4: കൂനമ്പായക്കുളത്തുനിന്നും മിനി, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ നല്ല മഴയൊക്കെ ആണെന്ന്.
5: മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ നല്ല വെയില്.
4: പിന്നെന്താ വേണം? മഴയുണ്ട് വെയിലും ഉണ്ട്, പിന്നെ പ്രശ്നം.
5: മഴ വരും എന്നിട്ട് ഇപ്പൊ നല്ല വെയില്, നല്ല ചൂടുള്ള വെയില്.
4: അപ്പൊ ഇതിനെയാണ് നമ്മള് പറ്റിക്കൽ എന്ന് പറയുന്നത്. ഈ വെയില് കണ്ടത് കൊണ്ട് എന്തെങ്കിലും എടുത്തൊന്ന് പുറത്തു വെച്ച് നോക്ക്. എന്താ വരുന്നത്? നല്ല അടിപൊളി മഴ അല്ലെ? വെറും മഴയല്ല, പിന്നെ അടിപൊളി മഴയായിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് സ്കൂട്ടറിൽ എങ്ങും പോവാൻ പറ്റാത്ത അവസ്ഥയും കൂടാണ് അല്ലെ? കുട്ടികൾക്ക് സന്തോഷം, അത് ശരിയാ. നല്ല കാറ്റും മഴ. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവധി ദിവസമാണ്, എങ്ങും പോകണ്ട. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് അല്ല, ഞാൻ പറയാം, നമ്മുടെ കാര്യം വീട്ടിൽ സുഖമായിട്ടിരിക്കാനാണെങ്കിൽ നല്ല സുഖം അല്ലേ? പണ്ട് മഴയത്തല്ലേ പറയത്തില്ലേ, നമ്മളെ കട്ടൻ ചായ, ജോൺസൺ മാഷ്, അതുപോലെ തന്നെ മഴ. അതോടൊപ്പം നമ്മൾ അതങ്ങ് മാറ്റി, ചെറുതായിട്ടങ്ങ് മാറ്റി, അല്ല അതാ മാറ്റി, ചൂടോടുള്ള പൊരിപ്പ്, പിന്നെ നമ്മള് റേഡിയോ ബെൻസിഗർ. അപ്പൊ ഇതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി അല്ലേ? അപ്പൊ ഇന്ന് പാട്ടൊക്കെ
5: പറഞ്ഞിട്ടുണ്ടല്ലോ.
4: ഓക്കെ, അപ്പൊ നമ്മള് കൂനമ്പായക്കുളത്ത് നിന്നും മിനിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് പാട്ടുകൾ കേൾക്കുന്നു, പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം.

0: മത്സരം എന്തു തന്നെ ആയാലും അതിനൊരവസാനമുണ്ട്. ആ അവസാനത്തിൽ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ പരാജയം, അതല്ലെങ്കിൽ മധ്യസ്ഥത. നമ്മുടെ റേഡിയോ ബെൻസികറിലും ഇന്ന് ഒരു മത്സരം നടക്കുകയാണ്. ഈ മത്സരം 3 മണിവരെ, 12 മണി മുതൽ 3 മണിവരെയാണ് നമ്മുടെ ഈ ഒരു മത്സരമുള്ളത്. ഈ ഒരു മത്സരത്തിൽ വിജയം മാത്രമേ ഉള്ളൂ അതിൽ പങ്കെടുക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്കും. കാരണം ഈ വിജയം മാത്രം ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു മത്സരം നയിക്കുന്നത് ദ വൺ ആൻഡ് ഒൺലി സന്തോഷ് സാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷിബിൻ താമരകുളത്തിൻ്റെ ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും പതിവ് പോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ മെസ്സേജുകൾ നമുക്ക് എൻ്റെ തുടക്കത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്തും ഷിബിൻ താമരകുളം നമുക്ക് എല്ലാവർക്കും അയച്ചു തരാറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടി സാറിൻ്റെ മെസ്സേജ് കൂടെ ഞാൻ ഒന്നും വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. തിരക്കിലാണ് എന്നാലും ഒരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു മെസ്സേജ് ഇട്ടിട്ട് കുട്ടി സാറിന് ഒറ്റ പോക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാം, 9809013111 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് സ്ഥിരം വാട്സപ്പ് നമ്പറിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ് എന്നുള്ളതല്ലേ, അതുതായി ഇപ്പം നമ്മുടെ വിളിക്കാൻ പോകുന്ന ആളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്, പേരെന്ന് പറയാമോ? ഷാറോൺ ഉളിയക്കോവിൽ. ഷാറൂൺ നമ്മുടെ മെസ്സേജ് അയക്കുന്ന ഷാറൂൺ ആണോ? ആണ്. ഓക്കെ ഷാറൂൺ, ഞാനൊന്ന് കണ്ടുകിട്ടാൻ കാത്തിരിക്കുകയത് ഇത് ആരാണെന്ന്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ?
1: കുഴപ്പമില്ല.
0: അപ്പൊ ഇന്ന് ഫ്രീ ആണ്, മറ്റു പരിപാടികളൊന്നും ഇല്ലേ? അതോ മഴയായോണ്ട് വർക്ക്ഷോപ്പിലല്ലേ, അപ്പൊ പിന്നെ പ്രശ്നമുണ്ട്. എന്നാലും ഈ വണ്ടിയല്ലേ, കാറല്ലേ, ഓട്ടോ ഇട്ടതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഈ ബോഡി ഉണങ്ങാതെ പറ്റത്തില്ല അല്ലേ?
1: തണുപ്പാണ്,
0: അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ബബിൾസ് വരുമെന്നല്ലേ, അതിനകത്ത് എയർ നിന്നിട്ട് കുമ്പള കണക്ക് വന്നിട്ട്, അതെ അതെ, തുരുമ്പ് കയറും, ഞാനത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ വലിയ ഷോറൂമുകളിലൊക്കെ ആണെങ്കിൽ അവർ ബോഡി ഹീറ്റ് ആകുമല്ലേ, അത് ഭയങ്കര അതൊക്കെ വലിയ ചെലവാണ്. നമുക്ക് നമ്മുടെ ഹീറ്റാക്കാനായിട്ട് ഹീറ്റാക്കാൻ മുറ്റത്തോട്ടത്തുള്ള 1.5 മണിക്കൂർ ഇട്ടാ പോരെ അല്ലേ? അതെ അതെ അതെ അതെ. അപ്പൊ ഞാൻ എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകണം. ഇന്നത്തെ ദിവസം ഇന്ന് എത്രയാണ് ഡേറ്റ്? ഏത് നാല്? ജൂലൈ 4. ആ, ഈ പേരിലൊരു സിനിമ ഉണ്ട് അല്ലേ, ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ അതുപോലെ സംഖ്യകൾ വരുന്ന സിനിമാ പേരുകൾ ഒരുപാടുണ്ട്. സംഖ്യകൾ വരുന്ന സിനിമാ പേരുകൾ, ഈ ജൂലൈ 4 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സിനിമാ പേര് പറയാമോ? സംഖ്യ വരുന്നത്
1: ഏപ്രിൽ 19,
0: ഏപ്രിൽ 18, ഇല്ല രണ്ടും ഒന്ന് പറയാം. ഓക്കെ, മതി മതി മതി, ഇനി ബാക്കിയുള്ളവർക്ക് പറയാനുള്ള അവസരം കൂടെ ഇട്ടേര്, എല്ലാം കൂടെ പറഞ്ഞു തീർക്കണ്ട. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യം എന്തായാലും ഷാറോൺ, നമുക്ക് ഷാറോൺ പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, നമുക്കിത് പാട്ടിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, സംഖ്യകൾ വരുന്ന സിനിമാ പേരുകൾ ഉണ്ടെങ്കിൽ ദേ പടപടാ ഞായിച്ചോളൂ, ഇപ്പൊ പറഞ്ഞൊന്നും വായിക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം 1 by 1 ആയിട്ട് വായിക്കാം. ഇപ്പൊ നമുക്ക് ഷാറോൺ പറഞ്ഞിരിക്കുന്ന പാട്ടിലേക്ക് പോകാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: ഈ 141 അവസാനിക്കുന്ന നമ്പർ ആരുടേതാണ്? അങ്ങനെ ആ നമ്പറിൽ അവസാനിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ, ഒരുപാട് ഫോൺ നമ്പറുണ്ട്. പക്ഷേ നമ്മുടെ റേഡിയോ ബെൻസിഗറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരേ ഒരാളെ കാണത്തുള്ളൂ. അദ്ദേഹം അയച്ചിരിക്കുന്നത് 1921 എന്ന സിനിമയുടെ പേരാണ്, അതുപോലെ തന്നെ ഓഗസ്റ്റ് 1 എന്നുള്ളതാണ്. പക്ഷേ ആളിൻ്റെ പേരും സ്ഥലവും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് കേട്ടോ. ഈ മെസ്സേജ് വന്നിരിക്കുന്നത് 141, കൃത്യമായി പറഞ്ഞാൽ 50141 എന്ന് പറഞ്ഞ നമ്പർ, അതിൽ അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആരാണെന്നുള്ള പേരോടെ നയിക്കണേ, അതൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഷാരോൺ ഒരു കാര്യമൂടെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, 1 എന്ന് പറഞ്ഞൊരു സിനിമ അത് പറയാം എന്ന്, കാരണം 1-ൽ നമ്മൾ തുടങ്ങാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഷാരോന്റെ മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോൾ കൂടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
3: ആരാണ്, പേരൊന്ന് പറയാമോ?
4: എന്റെ പേര് സഫർ എന്നാണ്, അഞ്ചാലുംമൂട്.
3: സഫർ അഞ്ചാലുംമൂട്, നമ്മൾ തമ്മിൽ സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. ഒരുപാട് നാളായി കാണും, ശരിയാ, അതുകൊണ്ടായിരിക്കും. ഇല്ല, ഇത് സിനിമയെ പറയുന്നതൊക്കെ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നു പറഞ്ഞ കണക്ക് ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നതല്ലേ, അപ്പൊ ആ കൂട്ടത്തിൽ ചിലപ്പോ മറന്നുപോകും അല്ലേ. പക്ഷെ എന്നാലും സഫർ എന്ന പേര് കേൾക്കുമ്പോ ഒരു വെറൈറ്റി ഉണ്ട്, കോമൺ നെയിം അല്ല, ശരിയല്ലേ? ഓക്കെ, എന്താണ് സഫറിന്റെ അർത്ഥം? എന്താണ്
4: സഫർ എന്ന് പറയുന്നത്? യാത്ര.
3: യാത്ര, അപ്പൊ നമ്മളൊരു യാത്രയിലാണ് അല്ലേ?
4: ശരിക്കും സഫർ എന്നുള്ള പേര് അറബ് പേരാണ്.
3: അതെ അതെ, അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്.
4: അതെ, രണ്ടാമത്തെ മാസമാണ്, അറബ് മാസത്തില് രണ്ടാമത്തെ മാസം മുഹറം സഫർ.
3: അപ്പോ ഇപ്പൊ സഫർ ആകുകയാണ് അല്ലേ?
4: ഈ അറബ് മാസത്തിൽ ജനിച്ചത് കൊണ്ടാണ് ആ ഒരു പേര് സെലക്ട് ചെയ്തത്.
3: ഓക്കെ ഓക്കെ, എന്തായാലും അതിന്റെ അർത്ഥം യാത്ര എന്നാണ്. നമ്മളൊരു യാത്രയിലാണ്, നമ്മുടെ കാതോട് കാതോടും.
4: അതല്ല, എന്നാ ശരിക്കും ആ യാത്ര വലുതായിട്ട് ചെയ്യാറില്ലാത്ത ഒരാളുമാണ്.
3: അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കാതോട് കാതോടെ ഒരു യാത്രയാണ്. നമ്മുടെ യാത്രയില് ഞാൻ ആദ്യം ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് തിരിക്കും, റേഡിയോ ബെൻസുകളിൽ നിന്ന് തിരിക്കും. അതിനകത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറും, മിനി കയറി, അതുപോലെ ഷാരോൺ കയറി, ഇപ്പൊ മൂന്നാമതായിട്ട് നമ്മുടെ കൂടെ കയറിയത് സഫറാണ്. ഈ യാത്രയില് ഒരുപാട് പേരിങ്ങനെ കേട്ടുകൊണ്ട്, കൈയടിച്ചുകൊണ്ട്, നമ്മുടെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട്, നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ കൂടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട്. അവരാണ് നമ്മുടെ യാത്രയുടെ ഒരു ശക്തി. അപ്പൊ എന്റെ ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത കാളിലേക്ക് പോകാം. പറഞ്ഞോളൂ, ഒരു സിനിമ പേര്.
4: സിനിമാ പേരിൽ ഞാൻ ഒരു 5 എണ്ണം പറയാം. പക്ഷേ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഞാൻ കേട്ടോണ്ടിരുന്നപ്പോ ഒരാൾ ആ ഒരു മെസ്സേജ് ഇപ്പൊ അതിനകത്ത് ഒരു നമ്പർ വന്നു.
3: ഓക്കെ,
4: പക്ഷെ അതിനകത്ത് അത് ചേർത്ത് പറയാം. പക്ഷെ ഇത് 5 പഴയ നടന്മാർ പറയും.
3: ഓക്കെ, പറഞ്ഞോളൂ.
4: ഓക്കെ,
3: ആ പറഞ്ഞോളൂ.
4: മിമിക് ആക്ഷൻ 500, സൂപ്പർ 1000.
3: ഓക്കെ,
4: മിമിക് മിമിക് സൂപ്പർ 1000
3: അങ്ങനെ എനിക്കറിയാം. മിമിക് ആക്ഷൻ 500 ശേഷം,
4: അതിനുശേഷം. അതുപോലെ വീടും 500 ഏക്കറും.
3: ഓക്കെ,
4: അതേപോലെ തന്നെ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞ പിന്നെ 1921. അതാണ് ഇപ്പൊ ആ മെസ്സേജ് വന്നെന്ന് പറഞ്ഞത്.
3: ഓക്കെ ഓക്കെ, അതെ.
4: ഇപ്പൊ എത്രണ്ണമായി?
3: ഇപ്പൊ 4 എണ്ണമായി.
4: ആ, ഇനി പിന്നെ അടുത്ത നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്.
3: വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഒരു നല്ലൊരു മിമിക്രി കലാകാരൻ കൂടെയാണ് അല്ലെ?
4: ട്രയൽ
3: ചുമ്മാ നമ്മൾ അങ്ങനാണല്ലോ, അതാണല്ലോ ഈ കല അല്ലെങ്കിൽ കലാകാരൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം, അല്ലാതെ നമ്മൾ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും. അങ്ങനെയല്ല,
4: ഡയലോഗ്
3: എന്തായാലും നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നമ്മള് ആ പിന്നെ ഉമ്മറിന്റെ കെ പി ഉമ്മറിന്റെ ഒക്കെ കറക്റ്റ് ആയിരുന്നു, വളരെ വളരെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഡയലോഗ് ആകുമ്പോ അത് കുറെ കൂടെ ശരിയാവും, കുറെ കൂടെ ശരിയാവും. ഇതിപ്പോ നമ്മളിപ്പോ ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ എന്തായാലും സഫർ വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം. നമ്മൾ സഫർ ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് പോവുകയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.

0: പനയം. ഓക്കെ.
1: അപ്പം എന്റെ വീടിന് അടുത്തൊരു കമ്പനി ഉണ്ട്, കാഷ്യൂ ഫാക്ടറി.
0: ഓക്കെ.
1: അപ്പം അവിടുത്തെ ചേച്ചിമാർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
0: എന്താണ്, ഏത് പാട്ടാണ്?
1: നമ്മുടെ പൂന്നിലാമല സിനിമയിലെ
0: നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നേരിട്ട് തന്നെ ആ ഒരു പാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.

കുറേയേറെ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ, സിനിമ പേരുകളൊക്കെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള സിനിമ പേരുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചയക്കുക, അതായിരിക്കും കുറേ കൂടെ. കാരണം സാധാരണ സിനിമ പേരുകൾ എല്ലാവർക്കും പറയാൻ കഴിയുന്നതാണ്, പഴയ സിനിമാ പേരുകളോ വെറൈറ്റി സിനിമാ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരിക. എന്തായാലും സംഖ്യ ഉള്ള സിനിമാ പേരുകളായിരിക്കണം, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഒക്കെ ഉള്ളതും ഒഴിവാക്കണേ. ഒരു എന്ന് പറയുന്നതല്ല കേട്ടോ, ഒന്ന് എന്നുള്ളതായിരിക്കണം സംഖ്യ. അപ്പം നമുക്ക് വാർത്തകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്ക് തന്നെ കൃത്യം എല്ലാവരുടെയും കൂടെ കൂടാൻ തന്നെ ഞാൻ അടുക്കി സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്കെത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുന്നെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോ വെർദെയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിൽ 8 6 അമേരിക്കയിലും ഓരോന്നി വിധം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2 റൌണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ 28 സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
0: വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 ബോട്ടിലുണ്ടായിരുന്നത്. 3 നീന്തിക്കയറിയെങ്കിലും 2 കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1 വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി KMurulidharan ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: എങ്ങാണ്
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
2: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
1: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ്ഐആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ട്രൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായ ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിരതാമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് July 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
5: അപ്പൊ നമ്മള് ഒരു ചെറിയ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ ഇന്ന് കാതോട് കാതോരത്തിൽ കുറേ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്ഥലപ്പേരൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സിനിമാ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സംഖ്യകളുള്ള അക്കങ്ങളുള്ള സിനിമാ പേരുകളാണ് നമ്മൾ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. കുറേയേറെ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കൂടെ പറയാനുള്ളത്? പാട്ട് മാത്രം ചോദിക്കരുത് കേട്ടോ, കാരണം നമുക്ക് പാട്ട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് മെലഡി അതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി സംസാരിക്കാവുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ വേദി കൂടിയാണ്. പക്ഷേ സമയക്രമം നമ്മൾ പാലിക്കണം എന്നുള്ളത് പ്രത്യേകം ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കോളറിലേക്ക് പോവുകയാണ്. ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: നമസ്കാരം. ആരാണ്? പേരെന്ന് പറയാമോ? മണി പുളിയത്തുമുക്ക് അല്ലേ. ഹലോ. മണി പുളിയത്തുമുക്ക് അല്ലേ. ഓക്കെ ഓക്കെ. ആ എന്ത് ചെയ്യുന്നു? പപ്പടത്തിന്റെ ഇന്ന് വർക്കുണ്ടോ അതോ കടയിലാണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പണ്ട് ഞാനൊക്കെ കാണുന്നത് ഈ പപ്പടമൊക്കെ ഉണക്കുന്നത് വെയിലത്തായിരുന്നു. ഇപ്പോഴും വെയിലത്ത് തന്നെയാണോ ഉണക്കുന്നത് അതോ മെഷീനാണോ? മെഷീനാണല്ലേ, കാരണം ഈ ഒരു മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലിനെ ഒരിക്കലും ഡിപെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? സുഖമാണോ? ഭയങ്കര മഴ ശരിയാണോ? ഇന്ന് രാവിലെ ഞാൻ ഇത് അതെനിക്ക് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി കേട്ടോ, ആ ഒരു സംസാരിക്കുന്ന ശൈലി കേട്ടോ മനസ്സിലായി, ഒരു തൃശ്ശൂർ സ്ലാങ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ എനിക്ക്
6: തോന്നുന്നു.
5: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാനിടയ്ക്ക് സന്തോഷമാണ് നിങ്ങളോടൊപ്പം.

0: അടിപൊളി ഒരു പാട്ടാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ മനസ്സ് വല്ലാതെ അങ്ങ് വല്ലാത്തൊരു ഫീലിലേക്ക് അങ്ങ് പോകും കേട്ടോ. എന്തായാലും നല്ല ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു മെസ്സേജ് വായിക്കുകയാണ്. സിന്ധു കടവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മലയാള മാസം ചിങ്ങം ഒന്നിന് 2 countries, 3rd, 4 kettu, 5 kalyanam, 6th tambura, 7 vinnathirakan എന്ന് പറഞ്ഞ് കുറേ സിനിമ പേരുകളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ സിന്ധു. അതുപോലെ തന്നെ ബീന സ്റ്റിച്ച് അല്ലെ, വാഴ നമ്പർ വാഴ 2, അതുപോലെ ദൃശ്യം 1, 2, 3, 4 അല്ലെ, ആട് 1, 2, 3 അതിനകത്തൊക്കെ 1, 2 എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്പർ 20 മദ്രാസ്മയിൽ 2020 ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാക്കത്തുള്ളവരും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ബീനയുടെ മെസ്സേജ്. നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്, പേരൊന്ന് പറ.
1: എന്റെ പേര് അതീന്ദ്രിയ.
0: അതീന്ദ്രിയ, അതീന്ദ്രിയ സ്ഥലം എവിടാണ്?
1: കൊല്ലത്ത്.
0: കൊല്ലത്ത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നമ്മള്
1: 5th. 5th.
0: ഓക്കെ, ഇപ്പൊ ഇന്ന് നാളെയൊക്കെ അവധിയാണല്ലോ അല്ലേ. ഓക്കെ, പിന്നെ എന്തായുണ്ട്, മഴ ആയതുകൊണ്ടുള്ള വിഷമമുണ്ടോ? പുറത്തൊന്നും ഇറങ്ങി കളിക്കാൻ പറ്റാത്തോണ്ട്
1: ചെറുതായിട്ട്
0: വിഷമമുണ്ട്. അപ്പൊ മഴയാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ വേറൊരു കാര്യം കൂടെ, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല ശരിക്കും കൊതുകുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് അതൊരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ് കേട്ടോ അതീന്ദ്രിയ, ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തിളച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അതീന്ദ്രിയ നല്ല സ്മാർട്ടായിട്ട് നമ്മോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതീന്ദ്രിയക്ക് വേണ്ടിയിട്ട് അതീന്ദ്രിയ പറഞ്ഞിരിക്കുന്ന പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം ഞാൻ എടുക്കരുത്. സന്തോഷം നിങ്ങളോടൊപ്പം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫറുണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്. ധ്വനി കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം,

0: ശനിയാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: പെട്ടെന്ന് ഒരു സിനിമ പേര് മനസ്സിൽ വരുന്നത് പറയാൻ പറഞ്ഞാൽ, ഞാൻ പറയുന്നത് നമ്പർ 20 മദ്രാസ് മെയിലാണ് എന്നാണ് വാഹിദ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. പരവൂരിൽ നിന്നും വാഹിദിന്റെ മെസ്സേജാണ്. വാഹിദ് അയച്ചിരിക്കുന്ന മെസ്സേജ് പറഞ്ഞിരിക്കുന്ന ഇതാണ്. കാരണം പെട്ടെന്ന് തോന്നി, ഇത് ഇപ്പോഴും കാഴ്ചയല്ല കേട്ടോ, നമ്മൾ ആ ബ്രേക്കിനൊക്കെ മുൻപേ വളരെ മുൻപേ അയച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടെ എന്റെ മെസ്സേജ് ഇതുവരെ വായിച്ചില്ലല്ലോ, അതെന്താണ്, ഇനി അത് വായിക്കില്ലേ എന്ന് വിഷമിച്ച് എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ മെസ്സേജ് അയക്കാൻ പറയുമ്പോഴേ എല്ലാവരും ഒരു 12-10 ആകുമ്പോൾ തന്നെ എല്ലാവരും മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയക്കും. അപ്പോൾ അതിങ്ങനെ ഞാൻ 1 by 1 വായിച്ചു വായിച്ചു വരികയേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇടകലർത്തിയല്ലേ ഇതെല്ലാം വായിക്കാൻ കഴിയുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ദേ നമ്മുടെ സുനിത പ്രകാശിൻ്റെ ഒരു മെസ്സേജ് ഉടന്ന് വായിക്കാം. സുനിത പ്രകാശിൻ്റെ മെസ്സേജ് പറയുന്ന ഇതാണ്, 1 മുതൽ 0 വരെ എന്നുള്ള ആ ഒരു സിനിമ പേരാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 777 ചാർലി എന്ന് അങ്ങനെ ഒരു സിനിമയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ എന്തായാലും അതുകൂടാതെ 20-ാം നൂറ്റാണ്ട്, കാക്കത്തൊള്ളായിരം തുടങ്ങിയ സിനിമ പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ടെലിഫോണിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഒരു പാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.

0: ഉണ്ടായിരുന്നു.
1: നമ്മുടെ ടെലിഫോണിന് ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പാട്ട് നിങ്ങളുടെ കോള് എനിക്ക് കിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വാട്സപ്പിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ദേ ഒരു ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്. ആട് രണ്ട് ആട് മൂന്ന്, ദൃശ്യം രണ്ട് ദൃശ്യം മൂന്ന്, അക്കം വരുന്നത് കൊണ്ടാണ് ഇട്ടത്, ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അഞ്ജന 10 നാപുരമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു, അക്കം വന്നതുകൊണ്ടാണ്. അക്കമുള്ള സിനിമകളാണല്ലോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണല്ലോ ഇങ്ങനെ 2, 3, 4 എന്ന് പറഞ്ഞ് സീരീസ് ആയിട്ട് സിനിമ ഇറക്കാൻ പോകുന്നത്. നമ്മൾ ദൃശ്യത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു 3-ാം ഭാഗമൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഞാനൊരു കോമഡി കാണുന്നുണ്ട്, ദൃശ്യം 25 എന്ന് പറഞ്ഞുകൊണ്ട് ആ 25-ാമത്തെ പിന്നെ ദൃശ്യത്തിൻ്റെ ഒരു പതിപ്പ് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ രസമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു ചെറിയ മെസ്സേജ് ആയിരുന്നുവെങ്കിൽ ദേ നിങ്ങൾ പിടിച്ചുള്ളൂ, വളരെ നീണ്ട ഒരു മെസ്സേജ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നീതാണ്. നീത പറഞ്ഞിരിക്കുന്നത് ഞാൻ അർബൻ ബാങ്ക് ഈവനിങ് ബ്രാഞ്ച് മാനേജർ നീതയാണ്. അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് തുടക്കം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 20-ാം നൂറ്റാണ്ട് 1921 ആഗസ്റ്റ് 15 ശ്രീധരൻ്റെ 1-ാം തിരുമുറിവ് ഗാന്ധിനഗർ 2nd Street 2020 എന്തിരൻ 2 അതാരും പറഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് പറയുന്നത് 18-ാം പടിയുണ്ട്. 24 എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. വളരെ വളരെ ഇത് ക്യൂരിയോസിറ്റിയോടുകൂടി ഇരുന്ന് കണ്ട ഒരു സിനിമ കൂടിയാണ്. ഗാന്ധിനഗർ 2nd Street നമ്മൾ പറഞ്ഞു. 18-ാം പടി 6-ാം തമ്പുരാൻ 1 നമ്പർ 20 മദ്രാസ് മെയില്, പിന്നെ അർജുനൻ പിള്ളയും 5 മക്കളും, 5.5 കല്യാണം, 7 സുന്ദര രാത്രികൾ, 9,000, അങ്ങനൊരു സംഖ്യ ഉണ്ടോ? എന്തായാലും അതിനകത്ത് 900 ഉണ്ട്. ഇനി പലരും പറയും നമ്മുടെ കൊച്ചിലേക്ക് പറയുന്നൊരു സംഖ്യയായിരുന്നു 900 എന്ന് പറയുന്നത്, ഒരു വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സംഖ്യ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അതൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും വളരെ നല്ലൊരു

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: April 18 April 19 നേരത്തെ പറഞ്ഞതാണെങ്കിലും അതിന് മുൻപേ തന്നെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് 20th century. ഇതൊക്കെ അയച്ചിരിക്കുന്ന ആരാണെന്നറിയാമോ? ഇത് നമ്മുടെ അടുത്തുനിന്നല്ല, ചെങ്ങന്നൂരിൽ നിന്നാണ്. ചെങ്ങന്നൂരിൽ നിന്നും സൂര്യയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 916 72 മോഡൽ, പിന്നെ 3 dots എന്ന് കാണുന്നു. 3 dots ആണോ 3 idiots ആണോ? അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു രണ്ട് സിനിമയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഞാനിത് ഇങ്ങനെ ഡൗട്ട് വന്നപ്പോഴേ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മി എടുത്ത് ചോദിച്ചു. ശ്രീലക്ഷ്മി പറഞ്ഞു ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 1000 notes, 1 note കഥ പറഞ്ഞ കഥ എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഇനി അതുപോലെ തന്നെയാണ് 2020 ഒക്കെ അല്ല, അതൊക്കെ എല്ലാവരും പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും

0: സൂര്യ, മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. സൂര്യ എന്തായാലും നല്ലൊരു മെസ്സേജാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു മെസ്സേജാണ് അത്. അത് എന്താണെന്നുള്ള എല്ലാവരും നോക്കുന്നുണ്ടാകും. ഇത് വേറൊരു കാര്യം കേട്ടോ. ആ ഒരു മെസ്സേജ് നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കൃഷ്ണേന്ദുവിൻ്റെ മെസ്സേജൂടെ വായിച്ചിട്ട് ഞാനൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു കോളിലേക്ക് ഒന്ന് പോകാം. അതിനകത്ത് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അതുപോലെ തന്നെ സെവൻസ് 19th century, 3 Kings, 3rd Mura, അതുപോലെ തന്നെയാണ് 1983 19th century, 12th Man നല്ലൊരിതാണ്. 1000ൽ ഒരുവൻ, 2nd Mulam, 5ൽ ഒരാൾ അർജുനൻ. പിന്നെ കുറെ 4 വരുന്നുണ്ട് കേട്ടോ. 4 Friends ഉണ്ട്, 4 the People ഉണ്ട്, 5 Fingers ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെയാണ് കൃഷ്ണേന്ദു വെച്ചിരിക്കുന്ന ഒരു മെസ്സേജ്. അപ്പൊ നമുക്ക് ദേ നമ്മുടെ ഫോൺ ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്, പേരൊന്ന് പറയാമോ?
1: നമസ്കാരം, ഞാൻ പനയത്തുനിന്ന് വിളിക്കുവാണ്.
0: പറഞ്ഞോളൂ, എന്താണ് പേര്?
1: ഇവിടെ ജോലി, നമ്മള് അമ്മ കാഷ്യൻ കമ്പനിന്ന് വിളിക്കുക.
0: ഓക്കെ, എന്താ പേരെന്താണ്?
1: സിന്ധു.
0: സിന്ധു, ഓക്കെ, പറഞ്ഞോളൂ.
1: അപ്പൊ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സീനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസിലും.
0: അത് ശരി.
1: നൂഞ്ഞലാടും.
0: ഈ സീനത്ത് ഇപ്പൊ അവിടെ ഉണ്ടോ?
1: ഇല്ല,
0: ജോലി ഇന്ന് ജോലി ഇല്ല സീനത്തിന്. ആണോ?
1: സീനത്ത് ഉച്ചക്ക് ഉണ്ണാൻ പോയേക്കുവാ.
0: ഉച്ചക്ക് ഉണ്ണാൻ പോയിരിക്കുന്നു. അതെന്താണ് സീനത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണത്.
0: അത് ശരി. അത് ഈ സീനത്ത് ഉച്ചക്ക് ഉണ്ണാൻ പോയിരിക്കുന്ന സമയത്ത് സീനത്ത് കേൾക്കില്ലല്ലോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ വരും. അപ്പൊ സീനത്തിനോട് പറഞ്ഞേക്കോ, സീനത്തെ ദേ ഇപ്പൊ വന്നിട്ട് ഈ പറഞ്ഞിരുന്നു ഞങ്ങളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ എല്ലാവരും പാട്ട് കേട്ടിരുന്നു എന്ന് പറയണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും പ്രിയപ്പെട്ട ആ സീനത്ത് എന്താണ്, ആ സീനത്തിന്റെ പ്രത്യേകത എന്ന് കൂടെ ഒന്ന് അറിയാനൊരു ആഗ്രഹം കൂടിയുണ്ട്. എന്തായാലും അത് വെച്ചുകൊണ്ട് നമ്മൾ ദേ സീനത്തിന് വേണ്ടിയുള്ള പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ രണ്ടു പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം, ഒന്ന് ശ്രീലക്ഷ്മിക്കും ഒന്ന് സീനത്തിനും. കാരണം ശ്രീലക്ഷ്മി ഒരു പാവമാണ്. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശ്രീലക്ഷ്മി അത് കേട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം ആ ഒരു സീനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സീനത്തിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം ഞാനൊരു സന്തോഷം നിങ്ങളോടൊപ്പം.

0: ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് അപ്പൊ സാധാരണ ഇതിൽ നമുക്ക് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഓർമ്മ കാണില്ല. പക്ഷെ അന്ന് പറഞ്ഞ ചില കമന്റുകളൊക്കെ പറഞ്ഞിട്ട് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ട് എന്ന് പറയും. കാരണം റേഡിയോ ബെൻസികറിനെ ഒരു ചെടിച്ചട്ടിയായും അതിനകത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും അതുപോലുള്ള ഇവിടുത്തെ അവതാരകരെയൊക്കെ ഉപമിച്ചുകൊണ്ട് ഒരു ഞാൻ അന്ന് ഒരു മെസ്സേജ് ഇട്ട സമയത്ത് ഓ വലിയ കലാകാരനാണല്ലോ അല്ലെങ്കിൽ കലാകാരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും നതാഷ ആണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിനിമാ പേര് പറഞ്ഞിരിക്കുന്നു, ആകെ ഒരു പേര് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അത് April 19 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പേര് മാത്രമേ ഓർമ്മയുള്ളോ അതോ മറ്റൊന്നും ഓർമ്മയില്ലേ? അതോ ഇനി ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണോ? പലരും പല രീതിയിലാണല്ലോ അല്ലെ. എന്തായാലും ദേ നോക്ക്, ശൈലജൻ നീണ്ടകര നമുക്ക് കുറെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. April 18 കൂടാതെ July 4 അരമന വീടും 500 ഏക്കറും അലിബബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പേരുകളൊക്കെയാണ് അയച്ചു തന്നിരിക്കുന്നത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്? പേരൊന്ന് പറയാം.
1: ഖദീജ
0: അമ്മ. എവിടെയാണ്? സ്ഥലം എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്?
1: കൊല്ലം ചിന്നക്കട.
0: ചിന്നക്കടയിലാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാണല്ലേ?
1: ഫ്ലാറ്റില്ല.
0: ഓ, ഫ്ലാറ്റിലാണ്. അപ്പൊ പിന്നെ പുറത്തിറക്കുന്നൊന്നും അറിയത്തില്ല അല്ലേ. ഫ്ളാറ്റിന് അങ്ങനെ ഒരു അതൊരു ഗുണവുമാണ് ഒരു ദോഷവുമാണ്. ഖദീജ അമ്മയുടെ അഭിപ്രായത്തിൽ എന്താണ്, അത് നല്ലതാണോ മോശമാണോ?
1: ഞാൻ
0: ആ പിന്നെ അത് കണ്ട സിനിമയാണോ? ഹലോ, കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ അതോടൊപ്പം ചോദിക്കോട്ടെ, അത് അതേപോലൊരു വേറൊരു പേരുള്ള സിനിമയുണ്ട്, അരക്കള്ളൻ മുക്കാക്കള്ളൻ. ആ സിനിമ കണ്ടതാണോ? ടിവിയില് കണ്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. ആ നല്ല രസമുള്ളൊരു സിനിമയാണ് അതിനകത്ത്, ഭയങ്കര
1: അല്ലേ.
0: ആ ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. ഞാൻ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചു, ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ വീടാണോ നല്ലത് നമുക്ക്?
1: ഇപ്പോഴത്തെ സമയം നമുക്കൊക്കെ പറ്റിയത് ഫ്ലാറ്റ് തന്നെ പറ്റിയത്.
0: സെക്യൂരിറ്റി ഉണ്ടല്ലേ, സേഫ് ആണ്, ആരും അതിക്രമിച്ച് കയറുന്നു.
1: പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട, വേണമെങ്കിൽ പുറത്തു പോകുന്നെങ്കിലേ പേടിക്കാനൊന്നും ഇല്ല.
0: അതെ അതെ അതെ, അതെ. അപ്പൊ ഒന്നും പിന്നെ അതിനകത്ത് സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കവേർഡാണ്, കോമ്പൗണ്ട് വാളുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് സേഫ് ആണ്. ഓക്കെ ഓക്കെ. പക്ഷേ ഇതേപോലെ നമുക്ക് പഴയ നൊസ്റ്റാൾജിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ മഴയൊക്കെ കണ്ട് ആ വരാന്തയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലൊക്കെ അങ്ങ് പോകും അല്ലേ. ബാൽക്കണിയിൽ ഇരിക്കേണ്ടി വരും, അല്ലാതെ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുക അല്ലേ. അതൊക്കെ പറമ്പ് തൊടി ഇതൊക്കെ അങ്ങ് മറന്നുപോകും. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം, അനുഭവങ്ങളും അല്ലെങ്കിൽ ഓർമ്മകളും ഒക്കെ പങ്കുവെച്ചതിനകത്ത്. അപ്പൊ നമുക്ക് ഖദീജ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് പോകണം. നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കേണ്ട സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാത്തുകൊടുക്കാത്തൊരുത്തിൽ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്ക് എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ July 9-12 നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: നമ്മുടെ മെസ്സേജ് അയക്കാൻ പറയുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ചന്ദ്രിക ചേച്ചി മെസ്സേജ് അയക്കാതിരിക്കുന്ന ദിവസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഉള്ള ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കോൺടസ്റ്റുകളിലെല്ലാം പങ്കെടുത്തിരിക്കും. ദേ ഇപ്പോഴും ഉണ്ട് ലൂസിഫർ 2, ദൃശ്യം 2, അതുപോലെ തന്നെ അസുരൻ 1 എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. 52 സിനിമാ പേരുകളാണ് അയച്ചിരിക്കുന്നത്. അപ്പം ഇത് പലതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം അത് കേട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ടാകുന്നില്ലേ? ഏ, അങ്ങനൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണല്ലോ. August 15 7th ഇതാരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. 2 state, അതുപോലെ തന്നെ 2nd class 4 ഇതൊന്നും ആരും പറയാത്തതാണ് കേട്ടോ. 2 ലോകം, അതുപോലെ തന്നെ 4th people, അല്ലെങ്കിൽ 100 days of love, 7th day ഒക്കെ പറഞ്ഞാണ്. 101 ചോദ്യങ്ങൾ, 72 മോഡൽ, 916, അതൊക്കെ ചിലർ പറഞ്ഞതാണ്. 10th, അതുപോലെ തന്നെ 24 എന്ന് പറഞ്ഞ 24 എന്ന് പറഞ്ഞിരിക്കുന്ന മൂവി, 101 wedding, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ മൊത്തത്തിൽ തന്നെ 52 സിനിമാ പേരുകളാണ് അയച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം മണികണ്ഠൻ ചേട്ടോ. ഇനി അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടെ ഒന്ന് വായിക്കണം നമുക്ക്. സന്ധ്യാപ്രതാപാണ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനകത്ത് 101 ചോദ്യങ്ങൾ, 2 countries എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ ആണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 22 female കോട്ടയം എന്ന് പറഞ്ഞിരിക്കുന്ന പേരും കൂടെ അയച്ചിട്ടുണ്ട്. ഇത് മറ്റാരും ഇതുവരെ അയച്ചതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഒരു കോൾ കൂടെ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം. സിനിമാ പേര് വല്ലതും ഉണ്ടോ കയ്യില്?
6: അതാ
5: ചോദിച്ച, സിനിമാ പേര് വല്ലതും ഉണ്ടോ കയ്യില്?
6: ഉണ്ട്. ഞാൻ രണ്ടുമൂന്ന് പേരെല്ലാം കണ്ടുപിടിച്ച്
5: വെച്ചിട്ടുണ്ട്.
6: ആദ്യം ഒരു ഹിന്ദി സിനിമയുടെ പേര്
5: പറയാം.
6: നവീനിച്ചൻ സൈരാബാനു അഭിനയിച്ച ഹിസ്റ്റോറിയ നോസ് ഓഫ് പീസ്, അതായത് 203.
5: ഓഹോ, അങ്ങനെ.
6: എംജിആറിന്റെ ഒരു സിനിമയുണ്ട്, രഹസ്യ പോലീസ് 115.
5: ഇതൊന്നും ഇതൊക്കെ വിജയൻ ചേട്ടന്റെ
6: സിനിമയുണ്ട്.
5: അല്ല, ഇതൊക്കെ 520 കിട്ടും, വേറെ വെളിയിൽ നിന്ന് കിട്ടത്തില്ല.
6: അഞ്ചൽപ്പറ്റി 520.
5: ഓക്കെ. ആ പിന്നെ
6: ജയശങ്കന്റെ ഒരു പടം ഉണ്ട്, 100x100.
5: 100x100. ആ
6: ആ 100x100. പിന്നെ രാജകുമാര പടമുണ്ട്, 3D ജാക്ക് പോട്ട്, 999.
5: ഓ, അങ്ങനെയുണ്ട്.
6: പിന്നെ ഇനി വല്ല മലയാളത്തിലെ വേണേ രണ്ടു മൂന്ന് പേര്
5: പറയാം.
6: 224.
5: അതെന്താണ്?
6: ആ, അതൊരു സിനിമയാണ്, നമ്മുടെ നെസിയിലൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് അത്.
5: 224.
6: പിന്നെ നാഷണൽ ഹൈവേ 47.
5: അതെനിക്കറിയാം.
6: ആ പിന്നെ ആദ്യമൊക്കെ ഇതൊക്കെ പറഞ്ഞില്ലേ? ഇനി
5: അല്ല, ഈ ഇതൊന്നും ആരും പറഞ്ഞില്ല.
6: മേലെയുള്ളവരൊക്കെ പറയട്ടെ, ഞാൻ ഈ ഒരു പേര് ഒരു പാട്ടൂടെ പറയാം.
5: അല്ല, അതല്ല, വിജയൻ ചേട്ടൻ പറഞ്ഞ ഈ പേരുകളൊന്നും മിക്കവാറും ആരും ഒന്നും പറഞ്ഞില്ല. അതെ അതെ, 224 എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക.
6: അങ്ങനെ ഒരു സിനിമ ഉണ്ടായി, നസീർ അഭിനയിച്ച ഒരു സിനിമ.
5: പോലീസാണോ?
6: 224.
5: പോലീസ് സ്റ്റോറിയാണോ അതോ
6: ചിത്രമായിരുന്നത്?
5: പോലീസ് സ്റ്റോറിയാണോ? പോലീസ് സ്റ്റോറിയാണോ അതോ?
6: അതെ അതെ, പോലീസ് സ്റ്റോറിയാണ്.
5: ഓക്കെ ഓക്കെ. യൂട്യൂബിൽ ഉണ്ടോ നോക്കട്ടെ, ഒന്ന് കാണണം. പിന്നല്ല, അത് ശരി. അപ്പൊ എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ
6: പറഞ്ഞു. നവീൻ നിച്ചിൽ അഭിനയിച്ച വിക്ടോറിയ ദോസോത്തീര് എന്ന സിനിമയൊക്കെ ഉണ്ടല്ലോ, അത് 73 ഇറങ്ങിയ സിനിമയാണത്.
5: ശൈലബാനു
6: അഭിനയിച്ച്.
5: ഓക്കെ. അപ്പൊ എന്തായാലും ഇടക്കിടക്ക്
6: 115.
5: ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ വന്നിട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ വന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത സിനിമാ പേരുകളും സിനിമയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു.
6: ഞാൻ പലരും പറഞ്ഞതെങ്ങനെയാ പറയുന്നത്? പറയാത്തല്ലേ പറയാൻ പറ്റൂ.
5: തീർച്ചയായിട്ടും
6: ഞാൻ പറഞ്ഞത്.
5: ഓക്കെ ഓക്കെ, അപ്പൊ വളരെ സന്തോഷം കേട്ടോ വന്നതിനകത്ത്.
6: 1999 അതൊക്കെ അന്നത്തെ കാലത്ത് ആദ്യം ഒരു സിനിമയും വരുമായിരുന്നു.
5: ഓക്കെ ഓക്കെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് ഇതാ നോക്ക്, വിജയൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന പാട്ടിലേക്ക് പോകുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം ഞാനോട് കേട്ട്. സന്തോഷം നിങ്ങളോടൊപ്പം.

0: ഞാനിങ്ങനെ ആലോചിച്ച് നോക്കട്ടെ, സിനിമ അതായത് സംഖ്യകൾ വരുന്ന സിനിമ പേരുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉഷാ ശിവനാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ചൊന്നും അല്ല എന്നുള്ളത് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ഒരുപാട് ഒരുപാടുണ്ട്, നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ തന്നെ വിജയൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത സിനിമകളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതിനകത്ത് തന്നെ 2 2 4 ഒന്ന് കാണണം എന്ന് തന്നെ ഞാൻ കരുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉഷാ ശിവൻ പറഞ്ഞിരിക്കുന്ന 1 2 അതായത് 20th century അലിബാബ 41 കള്ളന്മാർ അങ്ങനെ തുടങ്ങി നമ്മൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മിനി മുകേഷ് നമുക്ക് അതുപോലെ തന്നെ വേറെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിനി മുകേഷ് പറഞ്ഞിരിക്കുന്നത് 2020 അതുപോലെ തന്നെ 3rd pakkam. 3rd pakkam എനിക്ക് തോന്നുന്നു ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 18 April, April 19 ഒക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ 1 മുതൽ 0 വരെ അതൊരു നല്ലൊരു സിനിമയാണ് കേട്ടോ, മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട്, നോക്കാൻ വരാണെന്നുള്ളത്. ഹലോ നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് ബിന്ദുലേഖ.
0: ബിന്ദുലേഖ അതോ ഇന്ദുലേഖ? ഹലോ, ബിന്ദുലേഖ എന്നല്ലേ പറഞ്ഞത്?
1: അല്ലല്ല, ബിന്ദുലേഖ.
0: അത് തന്നെ ഞാൻ ചോദിച്ചത്, ബിന്ദുലേഖ അല്ലേ? പെട്ടെന്ന് കൺഫ്യൂഷൻ. അത് തന്നെ ഞാൻ ബിന്ദു എന്നാ പറഞ്ഞത്. ഞാൻ കൺഫ്യൂഷൻ ആയ എന്താ പറയാ, സാധാരണ ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു പേരാണ് ഫെമിലിയർ ആയിട്ടുള്ളത്. ബിന്ദുലേഖ എന്നുള്ള ഇന്ദുലേഖ, അപ്പൊ പിന്നെ നമ്മള് ബിന്ദുലേഖ ഇട്ടു ഉള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടില്ലേ, നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, പേരുണ്ടല്ലോ. എവിടെ സ്ഥലം? എവിടാണ്?
1: ഇരയപുരത്താണ്.
0: ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ അതോ വീട്ടം വേണോ?
1: ഇല്ല ഇല്ല, ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ് ആണ്. എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു.
0: എത്ര പ്രാവശ്യം പറ്റിച്ചു മഴ?
1: ഇന്ന് കുറച്ചു നേരം ഉണ്ടായിരുന്നു, പിന്നെ നല്ല വെയില് വന്നു.
0: അതാ ഞാൻ ചോദിച്ചത്,
1: നനച്ചിടാന്ന് കരുതിയിരുന്നപ്പോ വീണ്ടും മഴയായി.
0: അതാ ഞാൻ ചോദിച്ചത്, എത്ര പ്രാവശ്യം മഴ പറ്റിച്ചു എന്ന്?
1: മഴ ഒരു 3 പ്രാവശ്യം വന്നു.
0: 3 പ്രാവശ്യം പറ്റിച്ചു. ഓക്കെ, അത് മതി. മിനിമം 3 പ്രാവശ്യം എങ്കിലും പറ്റിക്കണം, എങ്കിലേ മഴയ്ക്കൊക്കെ ഒരു മഴയുള്ളൂ അല്ലേ? പിന്നെ പിന്നെന്തൊക്കെയുണ്ട്? ഞാൻ എന്റെ ചോദ്യം അവിടെ നിപ്പുണ്ട്, അതിനകത്ത് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് ചേർക്കാനുണ്ടോ? മലയാള സിനിമയാകാം, തമിഴാകാം, ഹിന്ദിയാകാം, സംഖ്യകൾ അതിനകത്തുണ്ട്.
1: മലയാളം തന്നെ ഞാൻ ഒരു പാട്ട് പറഞ്ഞിരുന്നു.
0: അല്ല, ഞാൻ പാട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്, സംഖ്യകൾ വരുന്ന ഏതെങ്കിലും സിനിമാ പേര് മനസ്സിൽ ഓർമ്മയുണ്ടോ?
1: മഴയെ കുറിച്ച് വരുന്നയോ?
0: സംഖ്യ, സംഖ്യകൾ വരുന്ന കേൾക്കുന്നില്ലേ, ശബ്ദത്തിന് പ്രോബ്ലം ഉണ്ടോ?
1: ചെറുതായിട്ട്
0: കേൾക്കുന്നു. ഞാൻ ചോദിച്ചത്, സംഖ്യകൾ വരുന്ന സിനിമ പേരുകളാണ് ഏതെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടോ? ഒന്നുമില്ല, സാരമില്ല. ഞാൻ ഒന്നാമൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരുപാട് സിനിമാ പേരുകൾ ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പാട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോരുത്തരും പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു ചേരും. അത് നമുക്ക് അതെല്ലാം കേട്ടുകൊണ്ട് ഇന്ന് 3 മണി വരെ അടിപൊളിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അടുക്കൽ സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാത്തോട് കാതോരത്തിൽ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
5: ഇതുവരെ പറഞ്ഞവർത്ത് നോക്കിയാലേ, അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 2020 ആണെന്ന് തോന്നുന്നു ആൾക്കാർ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ജയ പട്ടത്താനോ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതിനകത്ത്. കുറേ പേരുകളുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഉണ്ട്, KL 07, എറണാകുളം നോർത്ത്, അങ്ങനെ അധികം ആരും പറഞ്ഞില്ല കേട്ടോ. അതൊരു രസകരമാണ്, ഒരു നല്ലൊരു സിനിമയാണ്. ഒരു ഓട്ടോറിക്ഷ മെയിൻ കഥാപാത്രമാകുന്ന ഒരു അത് ഓട്ടോറിക്ഷയെ ബേസ് ചെയ്താണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. നല്ലൊരു കഥയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് 1000 നാവുള്ള അനന്തൻ, ഇതൊക്കെ ജയ പട്ടത്താനം അയച്ചു തന്നിരിക്കുന്നത്. ജയപട്ടത്താനം കുറേ പേരുകൾ അയച്ചിട്ടുണ്ട്, അതിന്റെ ആ കൂട്ടത്തിലുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഷിബിൻ താമരക്കുളം 3-4 പേര് അയച്ചിരിക്കുന്നുണ്ട്. February 14 പോലെയുള്ള, അതുപോലെ തന്നെ 96-3, ഇങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ അയച്ചിരിക്കുന്നു. അതിനകത്ത് ഇതെല്ലാം തമിഴ് മൂവിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ 96 അതെന്താണെന്ന് എനിക്ക് പിടികിട്ടില്ല കേട്ടോ. എന്തായാലും അത് ഷിബിൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലതിക തട്ടാമല 1-2 പേര് അയച്ചിരിക്കുന്നു. 20-ാം നൂറ്റാണ്ട് 1 മുതൽ 0 വരെയൊക്കെ അയച്ചിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടൊക്കെ എന്ത സിനിമയാണ് അല്ലേ. അത് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെയൊക്കെ കരിയറിലൊക്കെ വലിയ ഒരു വിജയം സമ്മാനിച്ച ഒരു സിനിമ തന്നെയാണ്. ഇതൊക്കെ പറയുന്ന സമയത്ത് അതോടൊക്കെ ഓർമ്മ വരുമ്പോഴേ നമ്മൾ അതോടൊക്കെ ഒന്ന് പറഞ്ഞു പോകണമല്ലോ. എന്തായാലും അടുത്തൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് ഒന്ന് പോകാം. ഹലോ, നമസ്കാരം.
6: ഹലോ,
5: ആ നമസ്കാരം. നമുക്ക് എക്കോ വരുന്നുണ്ട് റേഡിയോടെ കേട്ടോ, റേഡിയോടെ വോളിയൊന്ന് കുറയ്ക്കണേ. ഹലോ, പറഞ്ഞോളൂ, ആരാണ്, പേരൊന്ന് പറയാമോ? ഹലോ, എനിക്ക് തോന്നുന്ന കോള് ഡ്രോപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. ഹലോ,
6: ആ ഹലോ, എന്റെ പേര് ആനന്ദ്.
5: സ്ഥലം എവിടാണ്?
6: സ്ഥലം കൊല്ലം തന്നെ, മുണ്ടക്കല്. എന്റെ കൂടെ വിഷ്ണു ഉണ്ട്, ഒരുമിച്ചിരുന്ന് വിളിക്കുന്നത്.
5: ഓക്കെ, എന്ത് ആനന്ദ്, എന്ത് ചെയ്യുന്നു?
6: ഞാന് കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടൂർ കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്.
5: ശരി, ഇന്നിപ്പം മഴ ആയതുകൊണ്ട് വർക്ക് ഇല്ലാത്തതാണോ അതോ റെസ്റ്റ് എടുക്കാന്ന് കരുതിയാണോ?
6: ഇന്ന് മഴയായതുകൊണ്ട് പടി പിടിച്ചിരിക്കുവാണ്.
5: നമ്മളെ മടി പിടിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പക്കാരനാണ് ഈ മഴ എന്ന് പറയുന്നത് അല്ലേ. ചിലപ്പോഴേ അത്യാവശ്യമായിട്ട് രാവിലെ എവിടെയെങ്കിലും പോകാനൊക്കെ ആയിരിക്കും എഴുതിയെങ്കിൽ നല്ല മഴ, നല്ല തണുപ്പ് ഇങ്ങനെ പൊതിച്ചിട്ടുണ്ടെന്നിരിക്കും, നാളെ പോവാം. അത്ര നമുക്ക് നാളെ പോയാലും മതി എന്നുണ്ടെങ്കിൽ ഒന്ന് മടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയും ഇന്ന് എന്തെങ്കിലും പണിമുടക്കുന്നോ ഹർത്താലെന്നോ എന്തെങ്കിലും. ആ കാര്യമായി, അതെ അതെ അതെ, ഒരു ചാൻസ് കിട്ടും. അതാണ് ഈ മഴയുടെ ഒരു പ്രത്യേകത. അതുപോലെ
6: നമ്മള് മാത്രമല്ല, ഈ മഴയും മടി പിടിച്ചിരിക്കുന്നതാണെന്നായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്.
5: അത് പെയ്യാൻ വയ്യല്ലേ,
6: കുറച്ച് പെയ്യും, കഴിയത്തില്ലെന്ന്
5: അല്ലേ, കഴിയത്തില്ലെന്ന് വിചാരിക്കും. പിന്നെയും നിവർത്തികേട് കൊണ്ട് എന്ത് ചെയ്യും, വീണ്ടും പെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നു മഴ മാത്രമല്ല, പ്രകൃതി മറ്റ് ജീവജാലങ്ങളൊക്കെ അങ്ങനെ. ഈ കാക്കയും കുരുവിയും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ മടി പിടിച്ച പോലെ ഇങ്ങനെ കുനിക്കൂടി ഇരിക്കും അല്ലേ, പറക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്. മൃഗങ്ങളൊക്കെ പ്രകൃതി തന്നെ ഒരു ഇതാകുന്നതാണ്. ഇടയ്ക്ക് കുറച്ച് വേണ്ടേ, അങ്ങനെ നമുക്ക് കുറച്ച് മടിയൊക്കെ വേണം അല്ലേ. അല്ലാതെ എപ്പോഴും എപ്പോഴും ഒക്കെ ഓടി നടന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു റെസ്റ്റ് ഒക്കെ അല്ലേ. എന്താ സുഹൃത്ത്, എന്താ പറയുന്നത്? എന്തോ വിഷ്ണു, വിഷ്ണു എന്നല്ലേ പറഞ്ഞു? വിഷ്ണു ഉണ്ടോ, അടുത്തുണ്ടോ, പെട്ടെന്ന് ഫോണൊന്നും കൊടുക്ക. ആ വിഷ്ണു, എന്താ വിഷ്ണു, വിഷ്ണു മടി പിടിച്ചിരിക്കുക കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ
6: സംസാരിക്കാൻ പോലും വയ്യ.
5: ഓ, അതും അതും മടിയാണ്, മടി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം കേട്ടോ, നിങ്ങൾ വിളിച്ചതിനകത്തും സംസാരിക്കാൻ കഴിഞ്ഞതിനകത്തും ഒരുപാട് സന്തോഷം. നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയല്ലേ ഉള്ളൊരു രസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ദേ നമുക്കിപ്പോൾ ആനന്ദും വിഷ്ണുവും ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരുന്നു, ഞാൻ എടുക്കും സന്തോഷം നിങ്ങളോടൊപ്പം.

0: അഞ്ചര കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് ആഗസ്റ്റ് 15 നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് അല്ലേ, ടു ഹരിഹർ നഗർ. അതിനകത്ത് ടു ടു ആണെങ്കിൽ നമ്മൾ ടു, നമുക്ക് 1 2 3 അതൊക്കെ വിഷയമല്ല, നമുക്ക് സംഖ്യ വന്നാൽ മതി അല്ലേ. അപ്പൊ ടു ഹരിഹർ നഗർ അത് വരുന്നുണ്ട്. എന്തായാലും ഉണ്ണിയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഉണ്ണി വെള്ളിമണ്ണാണ് അയച്ചിരിക്കുന്നത്. സി ഐ ഡി മഹാദേവൻ, 5 അടി 5 ഇഞ്ച് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ പേരുകളാണ് ഉണ്ണി നമുക്ക് അയച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് സതി ബാംഗ്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്തായാലും ബാംഗ്ലൂരൊക്കെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഉള്ള കാര്യം പറയാം കേട്ടോ, സതിയുടെ മെസ്സേജൊക്കെ വരുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട്. മെസ്സേജ് ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്, സാർ സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്, സുഖമായിട്ടിരിക്കുന്നു, ഇവിടെ നല്ല മഴയാണ്, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയെന്നും കൂടെ ഒക്കെ എന്ന് ഇങ്ങനെയുള്ള മെസ്സേജ് ഇടുമ്പോൾ കുറച്ച് ദൂരമുള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്നും അതും കൂടെ ഇടണം കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇന്നെങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളോടൊക്കെ ഇട്ടാലേ നമുക്ക് അതോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമല്ലേ. 16 വയസ്സിനിലെ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് സിനിമ, അതുപോലെ തന്നെ അന്ത 7 നാളുകൾ എല്ലാം തമിഴാണ് കേട്ടോ. ഞാൻ ഒരു പെൺ, 1000-ൽ 1 ഇതൊക്കെയാണ് നമുക്ക് സതി ബാംഗ്ലൂരിൽ നിന്ന് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ അവിടെ മഴയുണ്ടോ, അതാണ് എൻ്റെ ചോദ്യം. അതിന് സതി മാത്രം ആൻസർ ചെയ്താൽ മതി. എന്തായാലും നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്, പേരൊന്ന് പറയാമോ? വിദ്യ, കൊല്ലത്തു നിന്നും. എന്ത് ചെയ്യുന്നു? കടയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് കടയിലുണ്ടോ? കടയിലാണ്. അപ്പൊ കടയിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഫോണിനകത്തിരുന്ന് കേൾക്കും.
0: പിന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കേൾക്കുന്നു. അപ്പൊ വേറെ ഫോണിൽ കേട്ടിട്ട് ഈ ഫോണിൽ വിളിക്കുകയാണല്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നു ഇതിനകത്തൂടെ പറയുന്നതൊക്കെ. ഞാൻ പറയുന്നതൊക്കെ ഞാൻ തന്നെ കേൾക്കുന്നു. എന്തരും ഞാനോ ഞാൻ? ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? എത്ര പേരുണ്ട് ഇപ്പൊ ആ കടയിൽ? എത്ര പേരുണ്ട്?
1: ഞാൻ
0: മാത്രം ഇരുന്നിട്ട് 2 ഫോൺ വെച്ച് കേട്ടോണ്ടിരിക്കും. ഒരു ഫോൺ കേൾക്കുന്നു, ഒരു ഫോൺ വിളിക്കുന്നു അല്ലേ. ആ, അത് കൊള്ളാം. ഓക്കെ, സന്തോഷം. പിന്നെ സുഖമായിട്ടിരിക്കുന്നു. വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം വല്ലതും കൈവശമുണ്ടോ?
1: ആവശ്യം
0: പോലെ ഇഷ്ടം പോലായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സമയങ്ങളായല്ല. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് രണ്ടാം ഭാവം കൂടെ ഇനി അതുകൂടെ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഒരു വിഷമം വരണ്ടെന്ന് വെച്ചിട്ടാണ് പോകുന്ന പോക്കിന് അതുകൂടെ പറഞ്ഞിട്ട് ഒരു ഒറ്റ പോക്ക് പോയി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ദേ കുറേ ഇനിയും കുറേ മെസ്സേജുകൾ പാട്ടുകളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂർത്തിൽ.

0: കോവളത്തിൽ നിന്നും പ്രിയയുടെ മെസ്സേജ് കണ്ടു കേട്ടോ. പ്രിയ എന്തായാലും ഞങ്ങളുടെ നാട്ടുകാരാണോ, അപ്പൊ അതുകൊണ്ട് മെസ്സേജ് വായിക്കുന്നത്. എല്ലാവരുടെ മെസ്സേജും വായിക്കുമല്ലോ, നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല, എല്ലാ മെസ്സേജുകളും നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടുള്ളത് നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അർജുൻ പിള്ളയും അഞ്ച് മക്കളും, അതുപോലെ തന്നെ പത്താമുദയം അധികം അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, പത്താം വളവ്, ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെയാണ് പ്രിയ അയച്ചിരിക്കുന്നത്. വേറെ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ, ഞാനിതെല്ലാം വായിച്ചില്ല. സീനാ ശിവൻ മെസ്സേജ് അയച്ചിരുന്നു, ഇതൊക്കെ കുറേ മുൻപേ അയച്ചിരിക്കുന്ന മെസ്സേജാണ് കേട്ടോ, ഞാനിങ്ങനെ ഓർഡർ അനുസരിച്ച് വായിച്ചു വരുന്നേ ഉള്ളൂ. നമ്പർ 20 മദ്രാസ് മേൽ ആരെങ്കിലും പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയെന്നാണ് സീനാ ശിവൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യം മുതലേ പറയുന്നുണ്ട് ആൾക്കാർ, പിന്നീട് ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പേരുകളിൽ ഒന്ന് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ 20 മദ്രാസ് മേൽ ആയിരിക്കും. അതുപോലെ തന്നെ 2020 ഒക്കെയാണ്, കാരണം ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട ചില സിനിമകൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബേബി രാജഗോപാലൻ മുളങ്കാടകം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 96, 1983, 2023, 777 ചാർലി, ജൂലൈ 4, ഓഗസ്റ്റ് 15, ഇങ്ങനെയുള്ളതാണ്. കൂടുതലും സംഖ്യകൾ മാത്രം വരുന്ന പേരുകളാണ് കൂടുതലായിട്ടും പിന്നെ ഇതിനകത്ത് ഈ ബേബി രാജഗോപാലൻ മുളങ്കാടകം നമുക്ക് മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കോൾ കൂടെ വരുന്നുണ്ട്, നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് എന്നെ ഇട്ട് ഹലോ ഹലോ പറയിക്കുന്നത് എന്തിനാ, പെട്ടെന്ന് പറഞ്ഞൂടെ. എന്താണ് പേര്? ഓ, ആദിഷ് വെള്ളിമൻ. എന്തൊക്കെയുണ്ട്, സുഖമാണോ? സുഖമാണ് അല്ലേ. ഏത് പാട്ടാണ്? അതൊന്ന് പാടിയേ. അറിയത്തില്ലേ, അയ്യോ. ഇനിയിപ്പോ എന്തോ ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാട്ട് ഇപ്പൊ ഇതിനകത്ത് റേഡിയോയിൽ കേൾക്കുമ്പോ നമുക്ക് ഒരുമിച്ചിരുന്ന് കേട്ട് പാടിക്കൊന്നോ പഠിച്ചാലോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാടണം കേട്ടോ. ആ കൊടുക്ക, ഫോൺ കൊടുക്ക. ഹലോ, ഹലോ, ആ നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: ഞാന് കൊല്ലം.
0: ഓക്കെ.
1: എന്റെ ആങ്ങളുടെ ഓർമ്മയ്ക്ക് ഒരു മാസമായി മരിച്ചിട്ട്, അതിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പാട്ടാണ് പറഞ്ഞത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും
1: ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്ന ആള് മരിച്ചത്.
0: അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം. ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK Fabrics കൊല്ലത്ത് MK Big Sale 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK Fabrics കൊല്ലത്തിലേക്ക്.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട. ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
1: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: കേരളപുരത്തുനിന്നും സോഫിയയുടെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. സോഫിയ ഇതുപോലെ തന്നെ കുറെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറെ നേരത്തെ അയച്ചതാണ്, പലരൊക്കെ വന്നതാണ്. എന്തായാലും മുണ്ടക്കലിൽ നിന്നും സോളമൻ അതുപോലെ തന്നെ കുറെ പേരുകളാണ്. അർജുൻ പിള്ളയും അഞ്ചു മക്കളും നമ്പർ 20 മദ്രാസ് ഫെൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ച ഇത് തന്നെയാണ് കേട്ടോ, നമ്പർ 20 മദ്രാസ് ഫെൽ തന്നെ. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, കുറച്ചു പേര് മാത്രമേ അയച്ചിട്ടുള്ളൂ, അയച്ചിട്ടില്ല എന്നല്ല, അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 1000 നാവുള്ള അനന്തൻ, പിന്നെ അതിനകത്ത് പിന്നെ കുറെ ഓഗസ്റ്റ് 15, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. 14 മൈനലിലെ 10 ഉദയം 10

0: അദ്ദേഹം കുറച്ചു പേരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു കോളോട് വരുന്നുണ്ട് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്, പേരെന്ന് പറയാമോ?
1: നാസർ
0: കല്ലന്താഴം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? കാലാവസ്ഥ മോശം, പക്ഷെ മഴയാണെങ്കിൽ അങ്ങനെ അധികമായിട്ടുള്ള തണുപ്പൊന്നും ഇല്ല അല്ലേ? ചൂടുണ്ട്, മഴ നിൽക്കുന്നുണ്ട്, ചൂടുണ്ട്, മഴ ഇല്ല, അതാണ് പ്രശ്നം. ഈ
1: ഇതെങ്കിലും നമ്മളെ ഭൂമി തണുത്തിട്ടില്ല,
0: ഉണ്ട്, അത് ശരിയാണ്. പ്രത്യേകിച്ച് ആ മൺറോ തുരുത്ത് ഭാഗത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്, ഉപ്പുവെള്ളം ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ?
1: മൺറോ തുരുത്ത്, കൊച്ചിയും
0: ഉണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ഏത് പാട്ടാ പറഞ്ഞത്? ഒറ്റക്കമ്പി നാഥം. സൂപ്പർ പാട്ടാണ്, സൂപ്പർ പാട്ടെന്ന് പറഞ്ഞാൽ വളരെ നിശബ്ദമായി മനസ്സിൽ ഇങ്ങനെ കൂടെ പാടിപ്പോകാൻ തോന്നുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ ഒരു ഗാനം തന്നെ കേൾക്കാൻ ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂരത്തിൽ.

0: രാഖി കടപ്പാക്കട എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ മെസ്സേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ പേരെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത കുറേ പേരുകളൊക്കെ പറയുന്ന സമയത്ത് ഇതേപോലെ വെറൈറ്റി ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതിനകത്ത് കൊള്ളാം കേട്ടോ. ബാക്കിയുള്ളത് പഴയതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നെയാണ് കേട്ടോ. അഞ്ചാം പാദത്തിലുണ്ട്, 2018 മറ്റേ വെള്ളപ്പൊക്കത്തിൻ്റെ കഥ പറഞ്ഞതല്ലേ, അതുപോലെ തന്നെ 7 അറിവ്, ആയിരപ്പറ, അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് 007 ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് പറയുന്നത്. പിന്നെ പവിത്രൻ കടവൂരുണ്ട് കേട്ടോ, അതും അദ്ദേഹം ഇതേപോലെ തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നു. രഹസ്യ പോലീസ് 100 എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ കുറേ പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഇതിനകത്ത് 24 മണി നേരം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ് സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെയുള്ള 1 ജനുവരി, രഹസ്യ പോലീസ് 115 ഇങ്ങനെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രഹസ്യ പോലീസിൻ്റെത് ഒരുപാട് കോഡിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. അത് എനിക്ക് പണ്ട് അത് ഇപ്പോഴല്ല കേട്ടോ, പഴയ സിനിമകളായിട്ട് ഒന്ന് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഇതേതൊക്കെയാണ് ഇങ്ങനെ വരിക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഷീല പട്ടത്താനത്തിൻ്റെ കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ മെസ്സേജൊന്നും വായിക്കുന്നില്ല, റിപ്പീറ്റഡ് പേരുകളായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നൂർജഹാൻ്റെ മെസ്സേജൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാനത് വായിക്കാം. അതിനു മുന്നേ ഒരു കോള് നമുക്ക് എടുത്തതിന് ശേഷം, കാരണം സമയം 2 മണി കഴിഞ്ഞ് 38 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടി തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ കൂടെ ചേരുന്നത് എന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ അദ്ദേഹം ജമ്പൽ സാർ, വലിയ നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം. ഇത് എവിടെ ദൂരം കണ്ടെന്ന് വിളിച്ച് പറയാൻ തോന്നല്ലോ, അത്ര കുറക്കാണല്ലോ.
1: അയ്യോ, ഭയങ്കര മഴ വേണം, അതാ ഇത്ര സ്പീഡേ കേക്കണ്ടേ സാർ, ഒന്നും കേക്കണ്ടേ. ഭയങ്കര മഴ, ഞാൻ മാണന്നടയിൽ മാത്തിരിയാ.
0: മനസ്സിലായി മനസ്സിലായി, മാണന്നടയിൽ ആകുമ്പോഴാണ് ഇത്ര ശബ്ദം വരുന്നത്.
1: ഞാൻ എന്റെ സിനിമയുടെ പേരും കൂടെ പറയാം. 7 കടയിൽ അക്കരെ ആരെങ്കിലും പറഞ്ഞോ?
0: ഇല്ല, ഇതുവരാരും പറഞ്ഞില്ല.
1: ഏഴര പിന്നെ പറഞ്ഞോ?
0: ഇല്ല, ഇതെല്ലാം 7 പരിപാടി തന്നെ. ആ പിന്നെ
1: ഏട്ടിന്റെ വഴി തന്നെ ഏറ്റവും പണി കിട്ടാ. ഏഴാം മണം അതാ ഒരു തമിഴ് സിനിമ ഉണ്ടല്ലേ,
0: പിന്നെ ഏതാണ്? പതുക്കെ പറയാം, കേൾക്കാൻ വയ്യ.
1: ഏഴാം
0: മുറയില്ല, 3 മുറയല്ലേ ഉള്ളൂ.
1: തമിഴ് സിനിമ ഉണ്ടല്ലേ 7 മറവെന്നും പറഞ്ഞ.
0: ആ, 7 അറിവ്.
1: ഏഴാം അറിവ്, തമിഴ് സിനിമയാ.
0: അങ്ങനുണ്ട്.
1: 7 പുന്നതരകൻ
0: ഉണ്ട്. 7 പുന്നതരകൻ.
1: ഇനിയിപ്പൊ എനിക്കാണെങ്കിൽ സർപ്പ വന്ന സിനിമയില് 7 മാണിക മേനി ഏതോ കാമിനി പോലെ പാളിൽ മോഹവേഷം താളം പൊള്ളന്നാരി ശില്പമേ, ആ പാട്ടാ വേണ്ടത്.
0: ഓ, അത് ശരി. അപ്പൊ അതിനകത്ത് സംഖ്യ വരുന്ന പാട്ട് തന്നെയാണ്. എന്തായാലും മാണന്നടയിൽ ഓക്കെ, മാണന്നടയിൽ നിന്ന് മാധുരി നമുക്ക് വേണ്ടിട്ട് കുറെ 7 വെച്ചുകൊണ്ടുള്ള സിനിമാ പേരുകൾ പറഞ്ഞിട്ട് ഒരു 7 പാട്ടും കൂടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും 8 പാട്ട് ചോദിക്കാഞ്ഞത് വളരെ ഭാഗ്യമായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ 7 പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരൂന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 ഉള്ള ഹാഫ് മാരത്തോൺ, 10 പിന്നെ 3 ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
5: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
5: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
5: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
1: നമ്പർ ഒരിക്കൽ കൂടി, 9809016611. വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: നൂർജഹാൻ, അവിടെ കറണ്ടൊക്കെ വന്നോ? ഞാൻ പറയാൻ കാര്യം എന്താ പറയുക, എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയായിരുന്നു, കറണ്ട് പോയിട്ട് കുറേ നേരമായി, അതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ആ മെസ്സേജ് വന്നിട്ട് കുറേ നേരമായി, പക്ഷേ അതിനുശേഷം കുറേ നേരം ആയല്ലോ, അപ്പോൾ പിന്നെ കറണ്ടൊക്കെ വന്ന് കാണുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ കുറേ പേരുകൾ അയക്കാം, എന്തായാലും കറണ്ട് പോയി എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് ഏകദേശം 41 അതായത് 1001 രാവുകൾ വരെയുള്ള പിന്നെ സിനിമാ പേരുകളാണ് അയച്ചിരിക്കുന്നത്. അതായത് 41 പേരാണ് അയച്ചിരിക്കുന്നത്, 1001 രാവുകൾ. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഭാര്യ 1, പെൺമക്കൾ 3 ഈ ഒരു സിനിമ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് 1 കുന്നിന്മേൽ, 1 കുന്നിന്മേൽ, അത് എനിക്ക് തോന്നുന്നു പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ പറയാൻ വന്നതൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞു പോയി എന്നൊരു ഒരു കമന്റ് കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അതൊന്നും സാരമില്ല, എല്ലാവരും ഒക്കെ നമ്മൾ പരസ്പരം അറിഞ്ഞല്ലല്ലോ, അറിയാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്താണ് അതിനകത്ത് അർജുനൻ പിള്ളയും 5 7 സുന്ദര രാത്രികൾ ഇങ്ങനെ തുടങ്ങിയുള്ള 1000 1000 സിനിമയൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. 1 പൂമാനം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 3 men army ഒന്നും ആരും പറഞ്ഞ സിനിമയൊന്നും അല്ല. അപ്പൊ അതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സിനിമാ പേരുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, എന്തായാലും വളരെ സന്തോഷം. അതുപോലെ തന്നെയാണ് രാജേഷ് മുണ്ടയ്ക്കലും. ഒരുപാട് സിനിമാ പേരുകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ നിർത്തി, 1983 1984 2018 5 കല്യാണം, 20 ഇങ്ങനെ തുടങ്ങി കുറേ പേരുകൾ. ഹണി ബി 2.5, 3 Dots, 3 Kings, 3 Idiots ഇങ്ങനെ കുറേ പേരുകളൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ അയച്ചിരിക്കുന്നത്. എന്തായാലും രാജേഷ് മുണ്ടയ്ക്കൽ വളരെയധികം സന്തോഷം കേട്ടോ, ഒരുപാട് പേര് വെച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് മാക്സോൺ, നേരത്തെ നമ്മൾ വായിച്ച ഒരു മെസ്സേജും കൂടിയാണ് അദ്ദേഹം. പേര് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, ഞാൻ പറഞ്ഞില്ലേ പേര് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു, പേരൊക്കെ പറഞ്ഞു തന്നിരുന്നു. വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിസ വാളത്തങ്ങൾ നമുക്ക് പേര് കുറേ പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് ഒരു കോളിലൂടെ ഒന്ന് പോകണം. നമുക്ക് ഒരു കോളിലൂടെ എടുത്തിട്ട് തിരികെ വരാം നമുക്ക്. ഹലോ, നമസ്കാരം.
8: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ?
8: സജി
7: കോയിവിള. കുറച്ചു ദിവസമായി നമ്മള് സംസാരിച്ചിട്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട്, സുഖാണോ? ഇതിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വേറെ ആരുമായിട്ടോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പ്രവീണാണെന്ന് എനിക്ക് തോന്നുന്നു, പ്രവീണുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ മഴയായിട്ട് എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ?
8: കുഴപ്പമൊന്നുമില്ല,
7: ഇങ്ങനെ പോകുന്നു. മഴയൊക്കെ ഒരുപാട് പേർക്ക് പനി, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കും ഒക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ, അല്ലേ? ജലദോഷം ഒക്കെ അതിന്റെ ഒരു സീസൺ കൂടിയാണ്. പിന്നെ നമ്മൾ കുറെ സിനിമാ പേരുകള് സംഖ്യകൾ വരുന്ന സിനിമാ പേരുകളൊക്കെ പറഞ്ഞു, ഒരുവിധമൊക്കെ എല്ലാരും പറഞ്ഞു തോന്നുന്നു. വെറൈറ്റി അതിലും കൈവശം ഉണ്ടോ?
8: ഫൈവ്
7: സ്റ്റാർ ഹോസ്പിറ്റൽ കണ്ട വരുന്ന കണ്ട വെറൈറ്റി ഇറങ്ങി വരുന്ന വരവ് കണ്ട. ഒന്നാണ് നമ്മൾ, ആ ആ ശരിയാ, ഓർമ്മയുണ്ട്. പൂർണിമ ജയറാമാന്ന് തോന്നുന്നു, പഴയ പൂർണിമ അല്ലേ? ഒന്നാണ് നമ്മൾ, ആ ഒരുവൻ, ആ ഓക്കെ. മൂന്നാം മുറ, അതിപ്പോ ഈ അടുത്ത സമയത്ത് ആരോ മെസ്സേജ് അയച്ചായിരുന്നു. പിന്നെ മതി, എന്നാലും മതി, ഒന്ന് അതിപ്പോ പറഞ്ഞു, നൂർജഹാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വായിച്ചു. പിന്നെ അല്ല, എന്നാലും കുറെ വെറൈറ്റി പുതുതായിട്ട് കുറെ സാധനങ്ങൾ പറഞ്ഞു കേട്ടോ. അത് നമ്മൾ ഇതൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കുറെ കിട്ടും അല്ലേ? ശരിയല്ലേ?
8: ശരിയാണ്.
7: അത് ശരിയാണ്.
8: ഓരോരുത്തർ
7: അത് അത് ഗവേഷണം ചെയ്ത് അയക്കുന്നത്, ഇരുന്ന് കുത്തി ഇരുന്ന് ഓർത്ത് ഓർത്ത് ഓർത്ത് കണ്ടുപിടിച്ച് അയക്കുന്നത്, അതൊരു രസമാണല്ലേ.
8: നമ്മള് പിന്നെ പുതിയത് കണ്ടുപിടിക്കുന്നു
7: വേണം. അല്ല, നേരത്തെ തന്നെ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ വിജയൻ ചേട്ടൻ ചാത്തന്നൂർ പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹം 72 70 68 ഒക്കെ കണ്ട സിനിമാ പേരാ പറയാം, നമ്മളെങ്ങനെ പറയും അതൊക്കെ? നമ്മളൊക്കെ ഓരോരുത്തരും ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് ഇറങ്ങിയ സിനിമകള്, അത് പിന്നീട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ട് പോലും ഇല്ല. അതെ അതെ, അല്ല ഞാൻ പറഞ്ഞ അന്ന്, എന്നാലും അന്ന് ഇറങ്ങിയ പടം ഓർമ്മയില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ സന്തോഷം, ഇതൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോവാം. പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഞാൻ എടുക്കാൻ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം.

ജിസ വളത്തുങ്ങളുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കുറെ സിനിമ പേരുകളൊക്കെ ഉണ്ട്. 1001, അതുപോലെ തന്നെ 18-ാം പടി, അങ്ങനെ അധികം ആരും പറയാത്ത ഒരു പേര് കൂടിയാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് കൃഷ്ണ മെസ്സേജ് ഇട്ടുണ്ട്. 11:30 എന്ന് പറയുന്ന ഒരു സിനിമ പേര് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ആരും പറഞ്ഞതായിട്ട് തോന്നുന്നില്ല, പക്ഷെ ഞാൻ ആ സിനിമ കണ്ടതാണ് കേട്ടോ. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു സിനിമ കണ്ടതായിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രജനി കാവനാട്, ഒരു കുറേ ഉണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ 7 സുന്ദര രാത്രികൾ, Love 24x7, അത് പുതിയതാണ്. 22 ഫീമെയിൽ കോട്ടയം അതൊക്കെ പറഞ്ഞതാണ്, പക്ഷേ Love 24x7 അങ്ങനെ ആരും പറഞ്ഞില്ല. ഹരികുമാർ കുറേ മെസ്സേജുകൾ ഹരികുമാർ അയച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ എനിക്ക് സുനിൽ വയസ്സ് 20, ഞാൻ കണ്ടൊരു സിനിമയാണ്, പക്ഷേ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. അതൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ അത് വായിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആയിരപ്പറയൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞത് തന്നെയാണ്. 1 മുതൽ 0 വരെയും പറഞ്ഞതാണ്. February 14, September 5 ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും നമ്മൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സീനാശിവൻ, സന്തോഷം കേട്ടോ, ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സുനിത പ്രകാശ്, 1000 കണ്ണുള്ള അനന്തൻ ഒക്കെ, 7.5 കൂട്ടം 4 മണിപ്പൂക്കൾ, വെറൈറ്റി ഉള്ളൊരു സിനിമ പേരാണ്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുകയാണ്. 2 മണി കഴിഞ്ഞ് 56 മിനിറ്റ് നമുക്കായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കുറേയേറെ മെസ്സേജുകൾ ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിസാറ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഒരു പിന്നെ ഒരു മാടപ്രാവിൻ്റെ കഥ അതിനകത്ത് ഒന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സുന്ദരിയുടെ കഥ ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും പരിപാടി സൂപ്പർ ആയിട്ടുണ്ട്, നമുക്കിനി അടുത്ത ആഴ്ച അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജീവ് ചവറ, നമുക്ക് ദേ ഇപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. രാജീവ് ചവറ നമുക്ക് ഉള്ള സമയമില്ല. ദേ നമുക്ക് നമ്മുടെ ഷിബിൻ താമരക്കുളത്തിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 3 മണിക്കൂർ 3 മിനിറ്റ് പോയതുപോലെ അങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിബിൻ താമരക്കുളത്തിൻ്റെ ഒരു മെസ്സേജ്. എന്തായാലും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെ സന്തോഷം നൽകുന്ന വാക്കുകൾ, ഒരുപാട് മെസ്സേജുകൾ ഞാൻ വായിച്ചു. നൂർജഹാൻ ദേ ഇപ്പം വന്നിട്ട് പറയുന്നു, സാർ എൻ്റെ മെസ്സേജ് വായിച്ചെന്ന് വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്. വായിച്ചു കേട്ടോ, കറണ്ടില്ലായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പം കറണ്ട് വന്ന് കാണുമെന്ന് കരുതുന്നുണ്ട്. ഞാനതെല്ലാം വായിച്ചു, മെസ്സേജ് വായിച്ചു, പ്രത്യേകമായിട്ട് കറണ്ട് ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അടവുകൾ 18 എന്നൊരു സിനിമ പേരും കൂടി നൂർജഹാൻ പറഞ്ഞിട്ടുണ്ട്. അടവുകൾ 18 ഇതൊക്കെ നോക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇങ്ങനെ മറന്നു കിടന്ന പഴയ സിനിമാ പേരുകളെല്ലാം എവിടെ നിന്നൊക്കെയാണ് പറക്കിയെടുത്തുകൊണ്ട് വന്നിരുന്നത് എന്നുള്ളത്. എന്തായാലും വളരെ സന്തോഷപൂർവ്വം എൻ്റെ കൂടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ കൂടെ ചേർന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നവരെ കേട്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് സ്നേഹപൂർവ്വം ഇന്നത്തെ കതൂർ കതൂരത്തിൽ നിന്നും വിടവാങ്ങുന്നു.

റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
5: നമസ്കാരം. കിട്ടിയാ കിട്ടി, പോയാ പോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പതി നമുക്ക് ഫസ്റ്റ് കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ടാരാ നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം,
5: പേര് പറയൂ.
7: ഹലോ
5: ഹലോ, പേര് പറയൂ. ഓക്കെ വിജി ചേച്ചി, ചോദ്യം ഇതാണ്, നമ്മുടെ പെൻസിലിന്റെ മുനയില്ലേ, പെൻസിലിന്റെ മുന, അത് ഏത് പദാർത്ഥം കൊണ്ടുണ്ടാക്കിയതാന്ന് പറയണം. പെൻസിലിന്റെ മുന ഏത് പദാർത്ഥം കൊണ്ടുണ്ടാക്കിയതാന്ന്.
7: ഓപ്ഷൻ ഉണ്ടോ?
5: ഓപ്ഷൻ ഇല്ല.
7: ക്ലൂ ഉണ്ടോ?

0: Klul. പെൻസിലിന്റെ മുന കറുത്ത സാധനം
1: കാർബൺ ആണോ?
0: അല്ലല്ല. അറിയോ? ഓക്കെ ചേച്ചി, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. അവധി നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് കണക്ട് ആയിട്ടില്ല. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04742931111 എന്ന നമ്പറിലേക്കാണ്. 4:30 വരെയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്. രേഷ്മ,
0: ഗുഡ് ഈവനിങ്. ഓക്കെ, ലതിക ചേച്ചി, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, പെൻസിലിന്റെ മുനയല്ലേ, ഏത് പദാർത്ഥം കൊണ്ടുണ്ടാക്കിയതാന്ന് പറയണം. പെൻസിലിന്റെ മുന കേട്ടില്ല.
1: ഹൈഡ്രോജൻ
0: അല്ല, അല്ല വാതകമൊന്നും അല്ല. നമ്മുടെ പെൻസിലിന്റെ മുനമ്പില്ലേ, പെൻസില് സ്കൂളിലൊക്കെ എഴുതുന്ന പെൻസില്, അറിയോ?
1: അലുമിനിയം
0: പദാർത്ഥം. അല്ല, അറിയത്തില്ല. ഓക്കെ ജി, സാരമല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, വസന്തയമ്മ, ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
2: ഞാൻ ഇവിടെ തലയിറങ്ങി കിടക്കി, പെട്ടെന്ന് ഞാൻ പറയാം. ലെഡ് ഓക്സൈഡ് ആണ് പെൻസിലിന്റെ.
0: അയ്യോ, അല്ല,
2: തലയിറങ്ങി കിടക്കി, എണീക്കാൻ പാടാ.
0: ഹോസ്പിറ്റലിൽ പോയില്ലേ?
2: ആ, പെട്ടെന്ന് എന്താ പറയുന്നത്, രാത്രി ഉറക്കം കിട്ടാതെ. അത് സാറേ, ഞങ്ങൾ മാറും.
0: ഓക്കെ ഓക്കെ അമ്മ, അപ്പൊ ആൻസർ
2: തെറ്റാ.
0: ഓക്കെ, റെസ്റ്റ് എടുത്തോ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേരറിയോ?
3: ഹലോ
0: ഹലോ, പേരറിയോ?
3: ഹലോ ഹലോ
0: ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പേര് പറയോ. രാകേഷ് കുമാർ. ചോദ്യം ഇതാണ്, ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം.
3: ഡോഗ് സ്റ്റാർ.
0: ആ, സ്റ്റാർ
3: സ്റ്റാർ
0: കേട്ടില്ല. അല്ല, അല്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
4: ഹലോ
0: ഹലോ, നമസ്കാരം.
4: ഹലോ നമസ്കാരം,
0: പേര് പറയോ. കേട്ടില്ല. ഓക്കെ മനു, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, അറിയോ ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ്?
4: കേട്ടില്ല.
0: അതുമല്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
3: ഹലോ,
0: പേര് പറയോ. മയ്യനാടുന്ന സുധീഷ്. ചോദിക്കട്ടപ്പോ,
3: നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കണേ.
0: നല്ലൊരു ചോദ്യം തന്നെ ചോദിക്കാം. ദാഹം, ക്ഷീണം, ശരീര ദുർഗന്ധം എന്നിവ അകറ്റുന്നതിന് വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഔഷധ പുല്ല് ഏതാന്ന് പറയണം. ദാഹം, ക്ഷീണം, ശരീര ദുർഗന്ധം എന്നിവ അകറ്റുന്നതിന് വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഔഷധ പുല്ല്. രാമച്ചം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനിയില്ല, ഒരാൾക്ക് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ.
5: അക്ഷജ്.
0: അക്ഷജ്. അക്ഷജ് ഏത് ക്ലാസ്സിലാ മോനെ?
5: ഫിഫ്ത്തിൽ.
0: ചോദിക്കട്ടെ അപ്പൊ.
5: സിമ്പിൾ ആയിട്ടുള്ള.
0: നേരത്തെ ചോദിച്ച പെൻസിലിന്റെ ആൻസർ അറിയോ? അതറിയത്തില്ല. ഓക്കെ, അപ്പം വേറെ ചോദ്യം വേണം അല്ലേ? അല്ല, ചോദിക്കട്ടെ. ശത്രുക്കളുടെ നേരെ മഷി ചീറ്റി രക്ഷപ്പെടുന്ന ജീവി ഏതാന്ന് പറയണം. ശത്രുക്കളുടെ സ്കിഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
0: ഹലോ, നമസ്കാരം.
6: നമസ്കാരം,
0: പേര് പറയോ.
6: എന്റെ നമ്പർ അവിടെ ഉണ്ടല്ലോ.
0: ഹലോ, ഇത് എവിടത്തേക്കാ വിളിച്ചേ? ചേട്ടന്റെ പേര് പറയോ. വർക്ക് ചെയ്യുന്നത് കടയിലാണോ?
6: കടയില്, കുമ്പളം. കുമ്പളം, കുമ്പളം, ആറാം വാർഡ്.
0: ഓക്കെ,
6: കുണ്ടകുമ്പളം, ആറാം വാർഡ്.
0: ചോദിക്കട്ടെ.
6: ചോദിച്ചോ.
0: ചോദ്യം ഇതാണ്, മാംസഭോജിയായ ഒരു മത്സ്യം ഏതാന്ന് പറയണം. മാംസഭോജിയായ ഒരു മത്സ്യം.
6: കള്ളി കള്ളനാണോ?
0: അതെന്താ?
6: കള്ളിയാണോ കള്ളനാണോ?
0: എന്താണ് ഉദ്ദേശിച്ചത്?
6: മേഡം ചോദിച്ചതിന് എനിക്കറിയാതെ മറുപടി അങ്ങോട്ട് തന്നത്.
0: അതെന്ത് മീനാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ അതിന് എന്താ പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്.
6: അത് പിടിക്കുന്ന കടൽ കരയിൽ കൊണ്ടുവരുന്നവരല്ലേ പറയാൻ കള്ളിയും കള്ളനെന്ന് പറയുന്നുണ്ട് പേര്.
0: ചേട്ടൻ ആൻസർ അറിയോ?
6: എനിക്കറിയാവുന്ന കള്ളിയാണ്.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയോ.
7: കൃഷ്ണദേവ്.
0: കൃഷ്ണദേവ്, കൃഷ്ണദേവി ഏത് ക്ലാസ്സിലാ മോനെ?
7: ഏഴാം ക്ലാസ്സിലെ.
0: ഏഴാം ക്ലാസ്സിലെ, ചോദിക്കട്ടെ. അമീബ ഇല്ലേ, അമീബ, അമീബയ്ക്ക് എത്ര കോശങ്ങൾ ഉണ്ടെന്ന് പറയണം.
7: ഒരു കോശം.
0: ഒന്ന്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ ഹലോ, നമസ്കാരം.
8: നമസ്കാരം,
0: പേര് പറയോ.
8: ഹരീഷ്.
0: ഓക്കെ ഹരീഷ്, ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണെന്നറിയോ? ഡോഗ് സ്റ്റാർ മാംസഭോജിയായ ഒരു മത്സ്യം പിരാനയാണ്. കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
9: ഹലോ, ഞാൻ ജലജ.
0: ഓക്കെ ജലജ ചേച്ചി, ചോദിക്കട്ടെ. എലിപ്പത്തായം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? എലിപ്പത്തായം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ.
9: അടൂർ ഗോപാലകൃഷ്ണൻ.
0: അടൂർ ഗോപാലകൃഷ്ണൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ
10: ഹലോ ഹലോ.
0: ഓക്കെ, പേര് പറയോ.
10: മിനി.
0: മിനി, ഓക്കെ മിനി ചേച്ചി, ചോദിക്കട്ടെ. പറഞ്ഞോ.
10: ഗ്രാഫൈറ്റ് ആണോ?
0: ഗ്രാഫൈറ്റ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ,
10: ഇനി ചോദ്യം ഉണ്ടോ?
0: ചോദിക്കാം, കുഴപ്പമില്ല. ചോദ്യം ഇതാണ്, ആന്ത്രോപോളജിസ്റ്റ് എന്നാൽ എന്താണ്? ആന്ത്രോപോളജിസ്റ്റ് എന്നാൽ എന്താണ്? അതൊരു സയൻസ് ശാസ്ത്രജ്ഞ ഇതാണ്, അറിയോ? ആന്ത്രോപോളജിസ്റ്റ് ശാസ്ത്രജ്ഞമാര് പറയുന്ന ഒരു പേരാണത്. ഒരു ഒരു കാറ്റഗറി ആയിട്ടുള്ള ഹ്യൂമന്റെ ഒരു ഇതിനെ പറയ, ആ രീതിയിലുള്ള ഇതിനെ പറയുന്നതാണ്.
10: അറിയില്ല.
0: ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയോ.
11: അനു അനിൽകുമാർ.
0: അനു അനിൽകുമാർ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ? ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് എവിടാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് എവിടാണ്?
11: ഊട്ടിക്കടുത്താണോ?
0: അല്ല.
11: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ പറഞ്ഞു.
0: ഹലോ, പേര് പറയോ. ഫാദിൽ. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് എവിടാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് എവിടെ? ഒരു കറക്കി കുത്തി നോക്ക്. വേറൊരു ചോദ്യമില്ല, ഒറ്റ ചോദ്യമേ ഉള്ളൂ നമുക്ക്. കേരളത്തിലൊന്നുമല്ല. 1787 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ കേണലാണ് ഇത് സ്ഥാപിച്ചത്. 273 ഏക്കറിൽ സ്ഥാപിച്ചതാണ്. അറിയോ
12: സംഭവം? ഞാനേ സംഭവം ഞാൻ തന്റെ അപ്പുറത്ത് നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നേ, അപ്പോഴത്തേക്കാണ് നിങ്ങൾ കൂളൊക്കെ പോകുന്നത് ഞാൻ കണ്ടത്. തൊട്ടടുത്ത് ഒരു ആ മാമനെ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടിട്ട്
0: വിളിച്ചതാ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
12: ആ, നേരത്തെ അടിയിട്ടൊരു കളിപ്പായി മാമനുണ്ടല്ലേ, കള്ളനും കള്ളിയൊക്കെ പറഞ്ഞ, അത് മോശം. അങ്ങനെ ചെയ്ത മോശം, തെറ്റായി പോയി.
0: ഞാൻ പറഞ്ഞതാണോ അതോ ആ മാമൻ പറഞ്ഞതാണോ?
12: ആ പുള്ളിക്കാരൻ പറഞ്ഞത്.
0: അതെ അതെ, സാരല്ല, പോട്ടെ. മാമന് ചെലപ്പോ ആ ഒരു സിറ്റുവേഷൻ എന്താന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, അതായിരിക്കും.
12: മാമൻ ചെലപ്പോ കിബിഡി ആയിരുന്നു
0: മനസ്സിലായില്ല കേട്ടോ അർത്ഥം. ഇപ്പോഴത്തെ ന്യൂജൻ ആയിരിക്കും വേർഡ്. ഓക്കെ സാരല്ല, ആദ്യമായിട്ട് വിളിച്ചതല്ലേ, ഒരു ചോദ്യം കൂടെ തരാം, പോട്ടെ. എളുപ്പമുള്ളതാ. നിമോണിയ ബാധിക്കുന്ന അവയവം ഏതാന്ന് പറയണം. നിമോണിയ ബാധിക്കുന്ന അവയവം.
12: നിമോണിയ ബാധിക്കുന്ന അവയവം
0: ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
12: വയറ്റിലല്ലേ വരുന്നത്
0: നിമോണിയോ?
12: മരിക്കുന്നില്ലേ
0: അത്? അത് തന്നെ, പക്ഷെ വയറ്റിലല്ല വരുന്നത്. അത് ഹാർട്ട് അറ്റാക്ക. അല്ല, ശ്വാസകോശമാണ് കറക്റ്റ് ആൻസർ. ശ്വാസകോശമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹലോ, അല്ല ശ്വാസകോശമാണ് കറക്റ്റ് ആൻസർ, ഹൃദയം അല്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോള് കണക്ട് ആയിട്ടില്ല. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്ക് നേഷം തിരികെത്താം.
13: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
14: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
15: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
14: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
15: ഡബിൾ ഹാപ്പി.
14: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.
0: ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി പോയാ പോയിലേക്ക് ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
16: ഹലോ
0: ഹലോ, നമസ്കാരം.
16: നമസ്കാരം,
0: പേര് പറയോ.
16: ഞാൻ ഗീത.
0: ഗീത, ഓക്കെ. ഗീത ചേച്ചി, ചോദ്യം ഇതാണ്, നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ആൻസർ അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഗോഡ് സ്റ്റാർ എന്നറിയപ്പെടുന്ന, സോറി, ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ്?
16: ഡോഗ് സ്റ്റാർ, ഡോഗ് സ്റ്റാർ എനിക്ക് അറിയില്ല.
0: അറിയത്തില്ല, ഓക്കെ. സിറിയസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
17: ഹലോ
0: ഹലോ, പേര് പറയോ.
17: ഹലോ, വിഷ്ണു.
0: വിഷ്ണു, ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് എവിടാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് എവിടെ?
17: മൈസൂരാണോ?
0: മൈസൂരല്ല. ഹൗറയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ്. കൊൽക്കത്തയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
17: ഹലോ
0: ഹലോ, പേര് പറയോ. ആദർശ്. ഓക്കെ, ചോദ്യം ഇതാണ്, കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കോവിലൻ എന്ന വി അയ്യപ്പൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ, രഘു ചേട്ടാ ചോദിക്കട്ടെ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം. പേര് പറയണം.
18: പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. മലയാറ്റൂർ രാമകൃഷ്ണ.
0: വർത്തമാന പുസ്തകമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
19: ഹലോ
0: ഹലോ, പേര് പറയൂ.
19: നമസ്കാരം മോളെ.
0: നമസ്കാരം.
19: അഞ്ചാലുംമുട്ടിയിൽ നിന്ന് ശോഭ ചേച്ചിയാ.
0: ആ, മനസ്സിലായി.
19: ആ, എളുപ്പമുള്ള ചോദിക്കണേ മോളെ.
0: എളുപ്പമുള്ളതോ?
19: ആ,
0: കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് പറയണം, എവിടാന്ന് സ്ഥലം.
19: അയ്യോ, എനിക്ക് അറിയാതെന്തോ.
0: ആലോചിച്ച് നോക്ക്, വേഗം ആലോചിച്ചാ മതി, കിട്ടും, അറിയാലോ.
19: അയ്യോ,
0: ആലോചിക്ക്.
19: അങ്ങനെ കണ്ടു വരുന്നില്ലേ.
0: ഏഹ്, എവിടാ?
19: എന്തോ
0: ജില്ല, ജില്ല പറഞ്ഞാ മതി. ജില്ല,
19: ജില്ലയാണോ?
0: ആ,
19: ജില്ല തിരുവനന്തപുരം ആണോ?
0: അല്ല.
19: എറണാകുളം?
0: അല്ല. ഒരു ചാൻസ് കൂടെ തരാം, വേഗം പറഞ്ഞു.
19: ഒരു വയനാട്.
0: വയനാട് ആൻസർ തെറ്റിപ്പോയി, ഇടുക്കിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ചേച്ചി, സാരല്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആന നോക്കാം. ഹലോ
20: ഹലോ
0: ഹലോ, പേര് പറയോ.
20: അനീറ്റ.
0: അനീക്ക്, ഓക്കെ, ഏത് ക്ലാസ്സിലാ?
20: ഫിഫ്ത്.
0: ചോദിക്കട്ടെ, ഫിഫ്ത്തിലല്ലേ? അടുത്ത ആരുണ്ട്? ഐഷ ഉണ്ടോ? അനിയനേത്? അനിയൻ പഠിക്കുന്നുണ്ടോ? എൽ കെ ജിയിലാ അശ്വടാ. അപ്പം ചോദ്യം നമുക്ക് കുറച്ച് പാടായിരിക്കും. ആ സാരമല്ല, ശ്രദ്ധിച്ചു കേട്ടോ. പരിസരത്തിനൊത്ത് നിറം മാറാൻ കഴിയുന്ന ഒരു ജീവി ഏതാന്ന് പറയണം. പരിസരത്തിനൊത്ത് നിറം മാറാൻ കഴിയുന്ന ഒരു ജീവി. ഓന്ത്. ഓന്ത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: പേര് പറയോ.
1: എന്റെ പേര് കൃഷ്ണേന്ദു, ഞാൻ കൊല്ലത്തു നിന്ന്.
0: ഓക്കെ കൃഷ്ണേന്ദു, ചോദ്യം ഇതാണ്, ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാന്ന് പറയണം. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം.
1: അറിയത്തില്ല.
0: ഓക്കെ സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
21: ഹലോ.
0: ഹലോ, പേര് പറയോ.
21: സജീന.
0: സജീന. സജീന എന്നാണോ? ഓക്കെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏതാണ്? ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി. അല്ല.

0: How are you? ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി. ഹലോ ഹലോ, അറിയോ? ആനയല്ല. ആൻസർ അറിയോ ചേച്ചി? അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: ആര്യ.
0: ഓക്കെ ആര്യ, ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി. ആമാ, കറക്റ്റ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ. ബിജു. ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, പാമ്പുകളുടെ ശരാശരി ആയുസ് എത്ര? പാമ്പുകളുടെ ശരാശരി ആയുസ് എത്ര വർഷമാന്ന് പറയണേ. അല്ല, പാമ്പുകൾ ആയുസില്ലെങ്കിൽ അതെ അതെ, എല്ലാ ജീവജാലങ്ങൾക്കും ആയുസുണ്ട്. അപ്പൊ അറിയോ ആൻസർ? ഓക്കെ, സാരമല്ല.
2: അല്ലെങ്കിൽ വാവാ സുരേന്ദ്രൻ ചോദിക്കേണ്ട, അറിഞ്ഞു വെക്കണ്ടായിരുന്നു, എല്ലാ വീഡിയോയിലും കാണുന്നതായിരുന്നു, മാത്രം ചോദിക്കാൻ പറ്റിയിട്ടില്ല.
0: ഓക്കെ സാരമില്ല, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കാണ്, നമുക്ക് ഈ അടുത്തൊരു കോള് കണക്ട് ആയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ ഹലോ.
0: ഓക്കെ, ആ കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ.
4: ഹലോ
0: ഹലോ, പേര് പറയോ. അതെ, പേര് പറയോ. വിഗ്നേഷസ്
4: വിക്ടർ.
0: വിക്ടർ. ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, കൽക്കരി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ കലർന്നിരിക്കുന്ന വിഷവാതകം ഏതാണ്? കൽക്കരി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അല്ല, ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയോ.
5: ഹലോ
0: ഹലോ, പേര് പറയോ. ഹലോ. ഓക്കെ, അക്കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്, റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക, അത് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതല്ല. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ.
6: ഹലോ
0: ഹലോ, പേര് പറയോ.
6: ചാച്ചു.
0: ചാച്ചു. ഓക്കെ, ചോദ്യം ഇതാണ്, കൽക്കരി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ കലർന്നിരിക്കുന്ന വിഷവാതകം ഏതാണ്?
6: കാർബൺ ഡയോക്സൈഡ്.
0: അല്ല.
6: ശരി, ഓക്കെ
0: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, അടുത്തൊരു കോൾ ഇതേ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ.
7: ഞാൻ സൂര്യവംശിയാണ്, മയ്യനാട്.
0: ഓക്കെ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ആൻസർ അറിയോ, കൽക്കരി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ കലർന്നിരിക്കുന്ന വിഷവാതകം ഏതാണ്?
7: കാർബൺ മോണോക്സൈഡ് ആണോ?
0: കാർബൺ മോണോക്സൈഡ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, നമുക്ക് ഈ കോൾ കണക്ട് ആവുന്നതേ ഉള്ളൂ. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയോ. ആദിദേവ്. ആദിദേവ് ഏത് ക്ലാസ്സിലാ? ഫോർത്ത്. ഞണ്ടിന് എത്ര കാലുകൾ ഉണ്ടെന്ന് പറയണം. അല്ല, കുറച്ചും കൂടെ ഉണ്ട്. അത്രയും പോത്തില്ല. പത്ത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: രഞ്ജിത്ത്.
0: രഞ്ജിത്ത്, ഓക്കെ, ചോദിക്കട്ടെ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ആവിയന്ത്രം
1: സ്റ്റീഫൻ വാട്ട്.
0: സ്റ്റീഫൻ വാട്ട് അല്ല, വാട്ട് ഉണ്ട്, പക്ഷെ സ്റ്റീഫൻ വാട്ട് അല്ല.
1: സ്റ്റീഫൻ വാട്ട് അല്ലേ?
0: അല്ല
1: അല്ല, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്
3: തോമസ് ന്യൂ കോമൻ.
0: ജെയിംസ് വാട്ട് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയൂ. പേര് പറയൂ. ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്ത നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
9: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: ഓക്കെ, തിരികെ എത്താം. കിട്ടിയാ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
10: ഹലോ
0: ഹലോ, പേര് പറയോ.
10: ഹെലൻ.
0: ഹെലൻ, ഓക്കെ. ഹെലൻ ചേച്ചി, ചോദിക്കട്ടെ. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? ഹലോ. അറിയത്തില്ല. ഓക്കെ, സാരുല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയൂ. അലീന ചേച്ചി, ചോദ്യം ഇതാണ്, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? യുദ്ധവും സമാധാനവും. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദീ അടുത്തൊരു കോള് കണക്ട് ആവുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, പേര് പറയോ. ഓക്കെ സജന, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
12: ഹലോ
0: ഹലോ, പേര് പറയോ.
12: കമാൽ.
0: കമാൽ, ഓക്കെ, ചോദ്യം ഇതാണ്, ഒ എൻ വി കുറിപ്പിന്റെ മുഴുവൻ പേരെന്താന്ന് പറയണം. ഒ എൻ വി കുറിപ്പിന്റെ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ കണക്ട് ആവുന്നുണ്ട്. ഹലോ
13: ഹലോ
0: ഹലോ, പേര് പറയോ.
13: നേഹ.
0: നേഹ, ചോദിക്കട്ടെ. വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ്. ഓക്കേ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയൂ.
3: ഞാൻ രഞ്ജിത് ആണ്, മയ്യനാട് നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ ചേട്ടാ, ചോദ്യം എന്താണ്? വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്?
3: ഒരു കുഞ്ഞിരാമൻ ആണോ?
0: അതെ, വേങ്ങയിൽ. അതെ അതെ, കുഞ്ഞിരാമൻ നായർ. ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളിപ്പോ ഗിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്താ. ഞാൻ എന്തായാലും പറയാം കേട്ടോ ഓഫീസില്. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
0: ഹലോ, നമസ്കാരം.
8: എന്റെ പേര് ഹരീഷ്.
0: ഹരീഷ് ഏത് ക്ലാസ്സിലാ? ഏഴാം ക്ലാസ്സില്. എട്ടില്. ഓക്കെ സാരമില്ല, ചോദിക്കട്ടെ. ചോദ്യം: ഒരു സെക്കൻഡ് സമയം കൊണ്ട് ശബ്ദം വായുവിൽ എത്ര മീറ്റർ സഞ്ചരിക്കും എന്ന് പറയണം. ഒരു സെക്കൻഡ് സമയം കൊണ്ട് ശബ്ദം വായുവിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? ഒരു സെക്കൻഡ് സമയം കൊണ്ട് ശബ്ദം വായുവിൽ എത്ര മീറ്റർ സഞ്ചരിക്കും?
8: എട്ടാണോ?
0: അല്ല, അയ്യോ കുറച്ചുകൂടെ വലിയൊരു എമൗണ്ട് ആ മോനെ.
8: അറിയത്തില്ല.
0: 340 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയൂ.
11: സ്വാതി.
0: ഓക്കെ സ്വാതി, ചോദ്യം ഇതാണ്: ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ഒ എൻ വി കുറുപ്പ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഇത് ആരാ? ദക്ഷിക്ക്. അയ്യോടാ, പാട്ടിടാൻ പറ്റത്തില്ലല്ലോ, 12 മണിക്ക് വിളിച്ചാലേ പാട്ടിടാൻ പറ്റത്തുള്ളൂ. സാരമില്ല സാരമില്ല, നാളെ 12 മണിക്ക് വിളിച്ചാ മതി കേട്ടോ. അല്ലെങ്കിൽ നാളെ രാവിലെ കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരത്തി വിളിച്ചാ മതിയേ. ഓക്കെ, അപ്പൊ ശരി. ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, മോന് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാന്ന് പറയണം. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാ?
14: മൈനയല്ല,
0: കുയില്. കുയില് കറക്റ്റ് ആൻസറാ. മോന്റെ പേരെന്താ? ദക്ഷിക്ക്. ദക്ഷിക്ക് ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? നവദീപ്. ഓക്കെ, മിടുക്കനാണല്ലോ. ആണല്ലേ? അതെനിക്ക് തോന്നി, സംസാരം കേട്ടപ്പോഴേ തോന്നി. അയ്യോ, ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളു, ഒന്നുകൂടെ വേണോ ചോദ്യം? ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കണം. ആഹാ, ഇതിപ്പോ നല്ല മിടുക്കരാണ്. കേട്ടില്ല. അയ്യോ, ഇങ്ങോട്ട് ചോദിച്ചോട, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ചോദ്യം. ഒന്നുകൂടെ ചോദിക്കണോ? ഓക്കെ, ശബ്ദമുണ്ടാക്കാതെ പറക്കുന്ന പക്ഷി ഏതാന്ന് പറയണം. രാത്രിയിലുള്ള പക്ഷിയാണ്. രാത്രിയിൽ പറക്കുന്ന പക്ഷി ഏതാ? രാത്രിയിൽ സഞ്ചരിക്കുന്ന മൂങ്ങ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ മോനെ, അപ്പൊ പാട്ട് കേൾക്കാം. നാളെ രാവിലെ വിളിച്ചാ മതി കേട്ടോ, കൊച്ചുകുട്ടികളുടെ കാതോട് കാത് വരുത്തി. സമയം അറിയോ? ഈ സെയിം നമ്പർ തന്നെ, ഈ സെയിം നമ്പറിൽ വിളിച്ചാ മതി രാവിലെ 9:30 ആവുമ്പോ. ആ, അത് കൊച്ചുകുട്ടികളുടേതാ. അതി കൊച്ചു പിള്ളേർക്കൊക്കെ വിളിക്കാം, കഥ പറയാം, എല്ലാം ചെയ്യാം കേട്ടോ. എത്ര വയസ്സാ? പിന്നെ ധൈര്യമായിട്ട് വിളിക്കാം, ഒരു കുഴപ്പവും ഇല്ല. മോനെ 7 വയസ്സാണോ? ആ, അവർക്കും സംസാരിക്കാം. ആ, രണ്ടു പേർക്കും. ഓ, കൊടുത്തോ. ഹലോ, പേര് പറയോ.
15: നിവിൻ.
0: ഓക്കെ, ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പൊ ചോദ്യം വേണോ? ചോദ്യം വേണോ? സാരമില്ല, എങ്കിൽ നമുക്ക് നാളെ കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരത്തി വിളിച്ചാ മതി കേട്ടോ. അപ്പൊ അതിനകത്ത് കഥയൊക്കെ പറയാം, എല്ലാ വിശേഷങ്ങളും പറയാം, പാട്ടും വെച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റാ. ആ, ടാറ്റാ ടാറ്റാ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
16: ഹലോ.
0: ഹലോ, പേര് പറയോ.
16: ഇത് വയനാട്ടിൽ നിന്നാണേ, മോക്ക് വേണ്ടിട്ട് വിളിച്ച, മോൾഡേ കൊടുക്കുക.
17: ഹലോ, എന്റെ പേര് വൃന്ദാസ് എന്നാണേ.
0: ഓക്കെ വൃന്ദക്കുട്ടി, ഏത് ക്ലാസ്സിലാ?
17: മൂന്നാം ക്ലാസ്സിലാ.
0: മൂന്നാം ക്ലാസ്സിലേ, ചോദിക്കട്ടെ.
17: തീരം വിളിക്കുന്ന വിഘ്നേഷ് ബ്രഹ്മിന്റെ അനീത്തിയാ.
0: ആണോ? ഓക്കെ, വിഘ്നേഷ് ഉണ്ട്. അപ്പൊ ചോദിക്കട്ടെ, അപ്പൊ രണ്ടുപേരുടെ ചേർന്ന് ആൻസർ പറഞ്ഞ കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് പറയണം.
17: വൈറ്റമിൻ ഡി.
0: വൈറ്റമിൻ ഡി. വിഘ്നേഷ് ആണോ പറഞ്ഞത്, മോളാണോ പറഞ്ഞേ? ഓക്കെ, അപ്പൊ രണ്ടുപേരും എടുക്കരാ കേട്ടോ, കറക്റ്റ് ആൻസറാ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
18: ഹലോ.
0: ഹലോ, പേര് പറയോ.
18: ആദിനാഥ്.
0: ആദിനാഥ്. ആദിനാഥ് ഏത് ക്ലാസ്സിലാ?
18: 5D. 5D.
0: ചോദിക്കട്ടെ. ഹലോ ആദിക്കുട്ടോ.
18: ഹലോ,
0: കേക്കുന്നുണ്ടോ? ആ, ചോദിക്കട്ടെ. അപ്പോ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ഏതാന്ന് പറയണം. കണ്ണിന്റെ ആരോഗ്യത്തിന്, കണ്ണില്ലേ, കണ്ണ്, നമ്മുടെ ഐസ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ
18: സി അല്ല. വൈറ്റമിൻ സി അല്ല.
0: വൈറ്റമിൻ സി പുളിപ്പുള്ളതല്ലേ. വൈറ്റമിൻ എ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
19: ഹലോ.
0: ഹലോ, പേര് പറയൂ.
19: അനീഷ ആണ്.
0: ഓക്കെ അനീഷേട്ടാ, ചോദ്യം ഇതാണ്, ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്?
19: ചന്ദ്രൻ
0: ആ സഞ്ചരിച്ച ആദ്യ വാഹനം.
19: ലൂണാർ. ഒരു സെക്കൻഡ്, ഞാൻ ഓർമ്മയുണ്ട്.
0: കറക്റ്റ് ആൻസർ.
19: ലൂണാർ റോവിംഗ് വെഹിക്കിൾ
0: ആണോ? ലൂണാർ റോവർ.
19: റോവർ. ആ, ഓക്കേ.
0: മൂൺ ബഗ്ഗി. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
20: ഹലോ.
0: ഹലോ, പേര് പറയൂ. ഓക്കെ റീത്ത അമ്മ, ചോദിക്കട്ടെ. ജലദോഷത്തിന് കാരണമാകുന്ന അണുജീവി ഏതാന്ന് പറയണം. ജലദോഷത്തിന് കാരണമാകുന്ന അണുജീവി. വൈറസ്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ,
15: പറഞ്ഞോ.
0: പേര് പറഞ്ഞോ. കിച്ചു. ഹലോ,
15: പറഞ്ഞോ.
0: ആ ചോദ്യം എന്താണ്? ആന്ത്രോപോളജിസ്റ്റ് എന്നാൽ എന്താണ്? നരവംശാസ്ത്രജ്ഞൻ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
21: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
22: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 to 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
21: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിച്ചു.
22: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
23: വിശേഷങ്ങൾ പറയൂ.
24: ഹേമ, ഇവിടെ ജൂലൈ 9 to 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ ആണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
23: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
0: തിരികെ എത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. അപ്പോൾ ഈ സമയം 4:15 4:30 നമ്മുടെ ടൈം. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ
25: ഹലോ
0: ഹലോ. പേര് പറയോ.
25: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
0: ആ പേര് പറഞ്ഞോ ചേട്ടാ.
25: അലക്സ് കോട്ടയം.
0: അലക്സ്, ഓക്കെ ചേട്ടാ. ചോദ്യം ഇതാണ്, ചേനയില്ലേ, ചേന നമ്മുടെ,
25: ഓക്കെ,
0: ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു ഏതാന്ന് പറയണം.
25: എന്താണ് ക്വസ്റ്റ്യൻ പറയുമോ?
0: ചേന, ചേനയില്ലേ, ചേന,
25: ചേന, ആ
0: ചേന, നമ്മൾ കഴിക്കുന്ന ചേന, ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു. ചേന കട്ടിയുമ്പോ നമ്മുടെ കൈയൊക്കെ ചൊറിയത്തില്ലേ,
25: ഓക്കെ,
0: അതിന് കാരണമാകുന്ന രാസവസ്തു ഏതാന്ന്? അറിയത്തില്ല. ഓക്കെ, സാറില്ല. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
26: ഹലോ
0: ഹലോ. പേര് പറയോ.
26: സജീന.
0: സജീന, ഓക്കെ. ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു. കാൽസ്യം ഓക്സലേറ്റ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ.
26: കാൽസ്യം ഓക്സലേറ്റ്.
0: ആ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
27: ഹലോ.
0: പേര് പറയോ. മണി പുളിയത്തുമുക്ക്. ഓക്കെ ചേട്ടാ, കേട്ടില്ല.
27: ആ
0: ആ ചോദിക്കട്ടെ. ഒരു പവൻ സ്വർണത്തിൽ എത്ര ഗ്രാം ഉണ്ടെന്ന് പറയണം. ഒരു പവൻ സ്വർണത്തില് എത്ര ഗ്രാം ഉണ്ടെന്ന്?
27: 8
0: 8 ഗ്രാം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
28: ഹലോ
0: ഹലോ. പേര് പറയോ.
28: സുധി.
0: സുജി എന്നാണോ സുധി എന്നാണോ? പേരൊന്നുകൂടെ പറയൂ. സുധി. ഓക്കെ, ചോദ്യം ഇതാണ്, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 ലോഹങ്ങൾ ഏതാന്ന് പറയണം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 ലോഹങ്ങൾ.
28: സോഡിയം പൊട്ടാസ്യം.
0: സോഡിയം പൊട്ടാസ്യം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോളത്തിലുണ്ട്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ഹലോ. പേര് പറയോ.
1: പേര് വൈഷ്ണവലാൽ.
0: വൈഷ്ണവ്,
1: വൈഷ്ണവലാൽ.
0: ഓക്കെ, ചോദ്യം ഇതാണ്, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാന്ന് പറയണം. ഏറ്റവും കാഠിന്യമുള്ള ലോഹം
1: ഇരുമ്പാണോ?
0: അല്ല,
1: മാഗ്നീഷ്യമാണോ?
0: അല്ല,
1: സിൽവർ.
0: അല്ല,
1: അറിയത്തില്ല.
0: ഓക്കെ, സാറില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, പേര് പറയോ. ഓക്കെ, ചോദ്യം ഇതാണ്, ബാത്ത് സോപ്പിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? ബാത്ത് സോപ്പിൽ അടങ്ങിയിട്ടുള്ള ലോഹം. ബാത്ത് സോപ്പ് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഷേവിംഗ് ക്രീമുകളിലൊക്കെ ഈ ലോഹം അടങ്ങിയിട്ടുണ്ട്. ഷേവിംഗ് ക്രീമുകളില്, ബാത്ത് സോപ്പിലൊക്കെ ദ്രാവക രൂപത്തിലും അത് സോഫ്റ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലോഹം അടങ്ങിയിരിക്കുന്നത്. വളരെ ചെറിയൊരു തോതിലേ ഉള്ളൂ. അറിയോ, മെറ്റൽ. അല്ല, ഓക്കെ, നമ്മൾ അടുത്ത ആളിന്റെ അടുത്ത് ചോദിച്ചിട്ട് ആൻസർ പറയാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: ഹലോ. പേര് പറയോ.
2: വിന്ധ്യ.
0: വിന്ധ്യ, ചോദിക്കട്ടെ, വാട്ടർ ഗ്ലാസ് രാസപരമായി എന്താന്ന് പറയണം. വാട്ടർ ഗ്ലാസ്, വാട്ടർ ഗ്ലാസ്, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ഗ്ലാസ്, ഗ്ലാസ്, ഗ്ലാസ്,
2: ഗ്ലാസ്,
0: ആ ഗ്ലാസ്, വാട്ടർ ഗ്ലാസ് രാസപരമായി എന്താന്ന് പറയണം. രാസപരമായിട്ട് അതിനെന്താണ് പറയുന്നത്?
2: ഹലോ.
0: ഓക്കെ, ഓക്കെ, ആൻസർ അറിയോ?
2: ക്ലൂ ഉണ്ടോ?
0: ക്ലൂ, ക്ലൂ ഇല്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ, റിനോയ്, ചോദിക്കട്ടെ. ഏത് അവയവം ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്? നാവ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോള് കണക്റ്റ് ആവുന്നുണ്ട്, ആരാ നോക്കാം. ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
4: ഹലോ,
0: ഹലോ. പേര് പറയോ.
4: അനീഷ്.
0: അനീഷ്, ചേട്ടാ, റേഡിയോയുടെ വോളിയം കുറയ്ക്കോ. ചോദ്യം ഇതാണ്, വാട്ടർ ഗ്ലാസ് രാസപരമായി എന്താണ് അറിയപ്പെടുന്നത്? വാട്ടർ ഗ്ലാസ്, വാട്ടർ ഗ്ലാസ് രാസപരമായി എന്താണ്?
3: അറിയത്തില്ല.
0: സോഡിയം സിലിക്കേറ്റ് ആണ് കേട്ടോ ആൻസർ. ഹലോ ഹലോ
3: ഹലോ.
0: സോഡിയം സിലിക്കേറ്റ് ആണ് കറക്റ്റ് ആൻസർ.
3: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
0: പേര് പറയോ.
5: ശോഭന.
0: ഓക്കെ ശോഭന ചേച്ചി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ബാത്ത് സോപ്പിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാന്ന് പറയണം. ബാത്ത് സോപ്പിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാന്ന് പറയണം. ചേച്ചി നമ്മുടെ സോപ്പില്ലേ, സോപ്പ് സോപ്പ് സോപ്പ് അറിയത്തില്ലേ, സോപ്പ് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സോപ്പേ, ആ ബാത്ത് സോപ്പിൽ അടങ്ങിയിട്ടുള്ള ലോഹം. സിങ്ക് അല്ല, സിങ്ക് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ആ സോപ്പിനെ കട്ടിയുള്ളതാക്കാനും ആ ദൃഢതയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാ സിങ്ക് സോപ്പിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. സിങ്ക് അല്ല, പക്ഷെ മഗ്നീഷ്യം അല്ല, സിങ്കും മഗ്നീഷ്യം ഒക്കെ ആ ഇതിനെ കട്ടിയാക്കാനും ക്രിസ്റ്റൽ പോലെ ആക്കാൻ അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാ ഉപയോഗിച്ചേക്കുന്നത്. പൊട്ടാസ്യം ആണ് കറക്റ്റ് ആൻസർ.
5: അയ്യോ.
0: ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ. ലത. ഓക്കെ ലതയമ്മ, ചോദിക്കട്ടെ. ഹോർട്ടികൾച്ചർ എന്താന്ന് പറയണം. ഹോർട്ടികൾച്ചർ അറിയത്തില്ല. പൂന്തോട്ട നിർമ്മാണ കലയാണ് ഹോർട്ടികൾച്ചർ കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയോ.
7: സനിൽകുമാർ.
0: അനിൽകുമാർ. ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം, വേറെ പല രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓർത്തു. ഓക്കെ, മലബാർ എന്നാണ് ലാസ്റ്റ് വരുന്നത്. മലബാർ അല്ല, ആ മലബാറും കൂടെ ചേർത്തൊരു വേർഡാണ് ലാസ്റ്റ് വരുന്നത്. അറിയോ? ഓക്കെ ചേട്ടാ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
9: ഹലോ.
0: ഓക്കെ ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ

0: ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് കണ്ണൻ.
0: കണ്ണൻ, ഓക്കെ, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കാക്കനാടൻ. അറിയത്തില്ല, ആലോചിച്ചു നോക്കോ. കാക്കനാടൻ ജോർജ് വർഗീസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോ നമുക്ക് തോന്നുന്നു കേക്ക് കോളില്ല. അപ്പോ നമ്മുടെ വൈൻഡപ്പിനുള്ള സമയമായിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കോളാണ്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ. സിസിലി. ഓക്കെ സിസിലി ചേച്ചി, നമ്മുടെ ലാസ്റ്റ് കോളാണ്, ചോദിക്കട്ടെ. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് എന്താന്ന് പറയണം, ഏത് ഫ്രൂട്ടാണ് ഇന്ത്യയുടെ ഈന്തപ്പഴം? ഗൾഫിലല്ലേ, ഇന്ത്യയുടെ ഈന്തപ്പഴം പറഞ്ഞാ മതി. ചേച്ചി, നമ്മുടെ ഇന്ത്യയിൽ ഈന്തപ്പഴം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഒരു ഫ്രൂട്ടിനെ അങ്ങനെ പറയും, ആ പേരിൽ അറിയപ്പെടും. അതേത് ഫ്രൂട്ടാണെന്നാണ് പറയാനുള്ളത്? നമ്മുടെയൊക്കെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാ. നമ്മുടെയൊക്കെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാ
2: ഈന്തപ്പഴം.
0: ഈന്തപ്പഴം അല്ലേ ചേച്ചി, ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് എന്താന്ന് പറയണം. നമ്മുടെ നാട്ടില് ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ഏതാന്ന് പറയണം. അറിയോ? ആ പുളിയാണ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ കിട്ടിയാ കിട്ടി പോയാ പോയി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു കിട്ടിയാ കിട്ടി പോയാ പോയിലൂടെ കേട്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് രേഷ്മ.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ഋതുക്കുട്ടിയാണ്. ഇപ്പൊ ഋതുക്കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋതു നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരും, അതുപോലെ തന്നെ നല്ല വിശേഷങ്ങളൊക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യും. അപ്പൊ ഏതായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം പാട്ടുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഋതുക്കുട്ടിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഋതുക്കുട്ടി നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഋതുക്കുട്ടി.
1: ഹായ്.
0: ഉറക്കെ പറയൂ, എനർജി ഒക്കെ വരട്ടെ. എന്തുകൊണ്ട് വിശേഷം?
1: നല്ലപോലെ പോകുന്നുണ്ട്.
0: നല്ലപോലൊക്കെ പോകുന്നുണ്ടല്ലേ. സുഖമാണോ?
1: സുഖം തന്നെ.
0: സുഖം തന്നെയാണ്. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഞാൻ പഠിക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡില്.
0: ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നല്ലേ. എവിടെയാണ് മോളുടെ വീടൊക്കെ?
1: എന്റെ വീട് കാങ്കത്തുമുക്കിലൊരു ഫ്ലാറ്റിലാണ്.
0: ആഹാ, ഫ്ലാറ്റിലൊക്കെ ആണോ താമസിക്കുന്നെ? അപ്പൊ അവിടെയൊക്കെ എങ്ങനെയുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ടോ കളിക്കാനൊക്കെ?
1: നല്ല ഒരു ഫ്ലാറ്റാ, ഞങ്ങളുടെ നേരത്തെ കണക്കത്തുള്ള ഒരു ഫ്ളാറ്റാണ്.
0: ആണോ, അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കളിക്കാനൊക്കെ?
1: അങ്ങനെ ഞാൻ വേറെ ആരോടുമായിട്ട് കളിക്കാറൊന്നുമില്ല. പക്ഷെ എന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഫസ്റ്റ് എയില് പഠിക്കുന്നേ, അയാന്ന് പറയുന്ന ഒരു മോനുണ്ട് എന്റെ സ്കൂളിലെ. അപ്പ എന്റെ ബസ്സിലാണ് വരുന്നത് വൈകുന്നേരം, പിന്നെ രാവിലെയും ഞാൻ ബസ്സിലാ പോണത്. ബസ്സിൽ പോയി തിരിച്ചുവാ വരുന്ന. അപ്പൊ അയാനും അങ്ങനെയാ വരുന്നത്. അമ്മയുടെ ഓഫീസിന്റെ അടുത്താണ് ഞാൻ ഇറങ്ങുന്നത്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് എൽ പി സ്കൂളിന്റെ അടുത്ത്.
0: വീട്ടിലോട്ട്
1: എന്നിട്ട് ഓഫീസിൽ നിന്ന് വണ്ടി എടുത്ത് താക്കോലും എടുത്ത് എന്നിട്ട് വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകും.
0: വണ്ടി എടുത്തോണ്ട്
1: പോകും? ആ, വണ്ടി എടുത്തോണ്ട് പോകും.
0: ഏത് വണ്ടി?
1: എം ജി ഹെക്ടർ.
0: ആരെടുത്തോണ്ട് പോകും?
1: എന്റെ അമ്മ.
0: ആ, അമ്മ എടുത്തോണ്ട് പോകും. ഞാൻ ഇച്ചിരി നേരെ സ്കൂൾ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങി ഞാൻ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകുന്ന് പറയാ. അമ്മ അവിടെ കാത്തിരിക്കും അല്ലേ?
1: അമ്മ അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു വയ്ക്കും.

0: മോള് ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: ഞാൻ ലേക്ക് ഫോർഡിലാ പഠിക്കുന്നത്.
0: ആണോ? ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ? ഇപ്പൊ യു കെ ജി എൽ കെ ജി ഒക്കെ അവിടെ തന്നെ ആയിരുന്നു പഠിച്ചത്? ആണല്ലേ. അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, എല്ലാം പറയൂ.
1: അമ്മയും അച്ഛനും അഡ്വക്കേറ്റ്സ് ആണ്. പിന്നെ ഓഫീസ് നമുക്ക് എറണാകുളത്ത് ഹൈക്കോർട്ടിലും ഉണ്ട്, പിന്നെ കൊല്ലത്തും ഉണ്ട്.
0: കൊല്ലത്തും ഒക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു?
1: അത് നല്ലപോലെ പോകുന്നു.
0: നല്ലപോലെ പോകുന്നു അല്ലേ? അങ്ങനെ നല്ലപോലെ പോട്ടെ. ഋതുകുട്ടി പാട്ടൊക്കെ പാടുന്ന ഞാൻ അറിഞ്ഞല്ലോ. അല്ലേ,
1: ഞാൻ കൊറേ നാളുകൊണ്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. അത് എ ആർ എമ്മിലെ ഒരു പൂവേ പൂവേ എന്ന് പറയുന്ന ഒരു പാട്ടാ.
0: നമുക്കത് കേട്ടാലോ? ആ, ഗാനം കേൾക്കാം.

0: എങ്ങനെ പഠിച്ചത്?
1: ഇത് ഞാൻ കൊറേ നാള് കൊണ്ട് പഠിച്ച്.
0: തന്നെ പാട്ടൊക്കെ പഠിക്കൂ? അതാരും പഠിപ്പിക്കൂ?
1: അല്ല, ചേച്ചി ഓരോന്ന് ഓരോന്ന് പാടും, അപ്പൊ അത് കണ്ട് കേട്ടൊക്കെ ഞാൻ പഠിക്കുന്നേ.
0: അങ്ങനൊക്കെ പഠിക്കൂല്ലേ?
1: അങ്ങനൊക്കെ പഠിക്കും. പിന്നെ ഈ പാട്ട് ഞാൻ കൊറേ നാള് കൊണ്ട് ഈ പാട്ടിന്റെ കൂടെ ഞാൻ പാടി തുടങ്ങിയതാ. വണ്ടിയില് സോങ് ഇട്ടേച്ച് പാടി തുടങ്ങിയതാ
0: ഈ പാട്ടല്ലേ. അപ്പൊ അന്നുപോലെ കൊറേ നാളോടെ പഠിക്കുന്ന ഈ പാട്ടല്ലേ.
1: ARM എന്നാണോ എന്താ
0: റിലീസ് ആയത്? അന്നുപോലെ പഠിക്കുന്ന
1: ഒന്നൊട്ട് പഠിക്കുന്നു.
0: ഇപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ മൊത്തം?
1: ഇപ്പഴാണോ
0: പഠിച്ചു തീർന്നത് പാട്ട് മൊത്തം? ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര ദിവസം വേണ്ടി വന്നു, സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്ടേ, അതിന്റെ സമയം കിട്ടണ്ടേ പാട്ട് പഠിക്കാൻ അല്ലേ. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയൂ, ആരെ ബെസ്റ്റ് ഫ്രണ്ട്, എങ്ങനെയാണ് പുതിയ സ്കൂളൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ എത്തി, എങ്ങനെയൊക്കെ ഉണ്ട് പഠിത്തം കാര്യങ്ങള് എല്ലാം പറയൂ.
1: പഠിത്തം കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റൈറ്റിംഗ് ഏതാന്ന് വെച്ചാ കേഴ്സീവ് റൈറ്റിംഗ്. അത് മാത്രല്ല, എന്റെ മാം ആണെങ്കിൽ ഭയങ്കര കൈൻഡ്. അത് മാത്രല്ല, ഞാൻ ക്ലാസ് ലീഡറും ആയി. ഞാൻ ക്ലാസ് ലീഡറായി. ഞാനേ വൈകുന്നേരത്തെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ആങ്കർ ചെയ്തായിരുന്നു
0: വൈകുന്നേരത്തെ
1: അസംബ്ലിക്ക്. അപ്പൊ കുറച്ചു പേരൊക്കെ എന്താ ആബ്സെന്റ് ആയിരുന്നു. ഈ പനിക്കാലൊക്കെ ആവാറാവൂല്ലേ?
0: അതാണ്,
1: മഴയല്ലേ.
0: പിന്നെ മഴയൊക്കെ ആയാലും പിന്നെ സ്വാഭാവികമായിട്ട് ആബ്സെന്റ് ആയില്ലേ പറ്റും. മഴ പനി ഇല്ലയോ, നമ്മുടെ കുറ്റമല്ല അതൊന്നും അല്ലേ. പിള്ളേരൊക്കെ ക്ലാസ്സിലൊക്കെ നടന്ന് ബഹളമൊക്കെ വയ്ക്കുമ്പോ മോള് വഴക്ക് പറയാറുണ്ടോ?
1: അങ്ങനെയല്ല, ഞങ്ങളുടെ മാമേ, ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളുടെ മാമേ ഒരു ഗെയിം കളിപ്പിച്ച്, ഇങ്ങനെ ഒരു ഗെയിം കളിപ്പിച്ച്. അത് ഞങ്ങക്ക് ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരു ഗെയിമാ. അപ്പഴേ മാം ഋതു മൈൻഡ് ക്ലാസ് എന്ന് മാം എന്നോട് പറയാം. അപ്പൊ ഞാൻ ചെന്ന് മൈൻഡ് ചെയ്യും. മാം എടുക്കാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും, കാരണം വേറെ പിള്ളേരുടെ വേറെ ക്ലാസ്സിലെ പീരീഡ് ആണ്, ഇംഗ്ലീഷ് പീരീഡ് ആണ്. അന്നേരം ഞങ്ങള് ഇംഗ്ലീഷ് മാമാ, ഞങ്ങളുടെ സ്വന്തം ക്ലാസ് ടീച്ചർ തന്നെയാ. എന്റെ മാമിന്റെ പേര് പ്രിയ രാജ്, ഞങ്ങള് പ്രിയ മാം എന്ന് വിളിക്കും.
0: ഓക്കേ, പ്രിയ മാമിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കൂളില്? ഓക്കേ.
1: സ്കൂളില് എന്റെ ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. കാരണം എന്താന്ന് വെച്ചാ അവര് ഞങ്ങളോട് എന്താ ഗെയിംസ് ആയിരുന്നു എപ്പോഴും.
0: അപ്പൊ ടീച്ചർമാരെല്ലാം നിങ്ങളോട് ഗെയിംസ് കളിച്ചോണ്ടിരുന്നാൽ ടീച്ചർമാരെ ഒക്കെ ഇഷ്ടമാണ്?
1: സാധാരണ LKG-യിലും UKG-യിലും ഒന്നും TV കാണത്തില്ല, ഗെയിംസും TV-യും കാണത്തില്ല. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കാര്യമുണ്ട്, TV വൈകുന്നേരത്ത് വെച്ച് തരും. ലഞ്ച് ബ്രേക്ക്
0: കഴിഞ്ഞു
1: അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ പീരീഡ് എന്തായാലും ഒരു രണ്ടു രണ്ടരയൊക്കെ ആകും നെക്സ്റ്റ് പീരീഡ് തുടങ്ങും.
0: അതുവരെ TV ആണ്. അതൊക്കെയാണ് നമ്മുടെ ഒരു സ്കൂളിലെ ഹാപ്പിനെസ് അല്ലേ.
1: ഞങ്ങക്ക് 12 മണി തൊട്ട് 1 മണി വരെ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അത് LKG-യിലും UKG-യിലും മാത്രമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോ 1 മണിക്ക് ആയിട്ട് ലഞ്ച് ബ്രേക്ക്. അപ്പോ ഈ പിള്ളേരെ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കിന് മുമ്പേ ആണ് ഇവരുടെ ലഞ്ച് ബ്രേക്ക്. ഈ LKG-യും UKG-യും UKG-D-യും UKG-C-യും ഞങ്ങളുടെ എന്താ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ അടുത്ത, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ മേളില്ല മണ്ടയ്ക്ക്. ഞങ്ങളൊക്കെ ഇപ്പൊ താഴെയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയാണ് താഴെ. അപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങക്ക് മേളിൽ പോണം. പക്ഷെ വാഷ്റൂംസ് ഒക്കെ ആണെങ്കിൽ താഴെ പോവാനായിട്ട് പറ്റുള്ളൂ.
0: കാര്യങ്ങളൊക്കെ പോകുന്നതല്ലേ.
1: അപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പിള്ളേരില്ലേ, അവരൊക്കെ വന്ന് സീക്രട്ട് ആയിട്ട് മാമിന്റെ അടുത്ത് വരിക. എന്നിട്ട് വന്നേച്ചില്ലേ, വന്നേച്ചാണെങ്കി മാമിനെ സർപ്രൈസ് ചെയ്യാം. എന്നിട്ട് മാം ആണെങ്കി അവരോട് കുറച്ചുപേരൊക്കെ സംസാരിച്ചായിരിക്കുന്നു.
0: ഓക്കേ. അപ്പൊ അങ്ങനെ പോകുന്നു നമ്മുടെ കുട്ടിയുടെ സ്കൂൾ വിശേഷങ്ങൾ അല്ലേ. പിന്നെ രാവിലെ എന്ത് കഴിച്ചു?
1: രാവിലെ പാല് കുടിച്ചു.
0: പാല് മാത്രം കുടിച്ചിട്ടാണോ?
1: പാല് ഇത്രയും ഗ്ലാസ് കുടിച്ചാണ്.
0: പാല് കുടിച്ചു, പക്ഷെ ക്ലാസിന്റെ വലിപ്പം നമ്മൾ ചോദിച്ചില്ല അല്ലേ.
1: പക്ഷെ വയറ് നിറച്ച് കുടിച്ചു.
0: അപ്പൊ എല്ലാ ദിവസവും പാലാണോ കുടിക്കാറ്?
1: പാല സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ ചോക്കോസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ കഴിക്കാറ് രാവിലെ. ഇല്ലെങ്കിൽ ചേച്ചി ദോശയൊക്കെ ഉണ്ടാക്കി വെക്കും, അപ്പൊ ഞാൻ അതൊക്കെയാണ് കഴിക്കാറ്.
0: അതൊക്കെയാണ് കഴിക്കാറല്ലേ. ഓക്കെ, പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ കുരുത്തക്കിടക്ക ഉണ്ടോ? അമ്മ അച്ഛനെ ഒക്കെ പറഞ്ഞ് അനുസരിക്കുന്നൊക്കെ കേട്ട് ജീവിക്കുന്ന ഒരാളാണോ?
1: ചെറുതായിട്ടൊരു കുരുത്തക്കിടക്കുണ്ട്.
0: എന്ത് കുരുത്തക്കട കാണിക്കുന്നേ?
1: ചിലപ്പോ ഈ കോമഡി ഡാൻസ്.
0: അത് കുരുത്തക്കടല്ലല്ലോ.
1: അല്ല, ഞാനിപ്പോ സ്വിമ്മിങ് ക്ലാസ്സിന് പോകാറുണ്ട്, അപ്പോഴേ അതിനകത്തൊരു കുരുത്തക്കേടുണ്ട്.
0: അതിനകത്ത് കുരുത്തക്കേടുണ്ടോ? അതെന്ത് കുരുത്തക്കേട്?
1: അതെന്താന്നറിയോ, ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിന് ഒരു ദിവസം പോയില്ലെങ്കിയോ അപ്പൊ ഞാൻ പിണങ്ങും.
0: ഓ, അത്രേ ഉള്ളു കാര്യം? അതൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു, അത് വലിയൊരു കുരുത്തക്കേടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോ കുരുത്തക്കേടാന്ന് തോന്നില്ല. അത് നമ്മള് ഒരു പിണക്കം അതൊക്കെ വേണമല്ലോ അല്ലേ? അടിയൊക്കെ തരുമോ കുരുത്തക്കട കാണിക്കുമ്പോ?
1: അങ്ങനെയൊന്നുമില്ല,
0: വഴക്കൊന്നും പറയത്തില്ല. ഇല്ല, അപ്പൊ അത് കുരുത്തക്കടല്ല.
1: ചിലപ്പോ വഴക്കം പറഞ്ഞേക്കും. അത്
0: അതൊക്കെയാണല്ലോ, അത്രയാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. കാര്യം നമുക്ക് അതൊക്കെ കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്ക് കേൾക്കണം. പ്രത്യേകിച്ച് ആരിൽ നിന്ന് കേൾക്കണം?
1: അമ്മയുടെ അച്ഛന്റെ.
0: ആ, അമ്മയുടെ അച്ഛന്റെ നിന്ന് കേൾക്കണം. എന്തായാലും നമുക്കൊരു എന്താ, നമുക്കൊരു ഉഷാറാവുള്ളൂ അല്ലേ?
1: മനസ്സിലാവും.
0: അതാണ് അതാണ്. പിന്നെ ഈ അടി കിട്ടുമ്പോഴൊരു പ്രശ്നമുള്ളതില്ലേ?
1: ഇല്ല,
0: ഇടയ്ക്ക് അടി കിട്ടാറുണ്ടെന്നോ അത് കിട്ടാറില്ലെന്നോ?
1: ഇല്ല
0: ഇല്ല. ആ,
1: ആവശ്യം വന്നാ ചിലപ്പോ
0: കിട്ടും. അതും ഇതൊക്കെ പോയാ മതി അല്ലേ? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു അടിയും ഒരു വഴക്കും ഒക്കെ ആയിട്ടെങ്കിലും നമുക്ക് ആ അച്ഛന്റെ അമ്മയുടെ ആ ഒരു
1: കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് സമാധാനമായി കിട്ടും.
0: സമാധാനമായി കിട്ടും. പിന്നെ സ്കൂളിൽ അങ്ങനെ കുരുത്തക്കിടന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ് ലീഡറാണ് അല്ലേ, ആ ക്ലാസ് മൊത്തം കൺട്രോൾ ചെയ്യേണ്ട ആളാണ് അല്ലേ?
1: പക്ഷെ ഈ പിള്ളേര് പറഞ്ഞു കേക്കണ്ടേ സ്കൂളില്, അല്ല എന്റെ ക്ലാസ്സില്.
0: അനുസരണ ഇല്ലയോ? കുട്ടി പറഞ്ഞ കേക്കത്തില്ല അവരാരും.
1: മിണ്ടാതിരിക്കാൻ പറഞ്ഞ അതൂരും കേക്കുന്നില്ല.
0: ആണോ? അത് ഇനി ഇനി ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനി ചെന്നിട്ട് എല്ലാരും ഒന്ന് മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു നോക്കണം.
1: അതല്ല, വേറൊരു കാര്യമുണ്ട്.
0: എന്താണ്?
1: ഇവരെ ചെലപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ ഗെയിമില്ലേ, സ്റ്റാൻഡ് അപ്പ് സ്റ്റോറി എന്ന് പറയുന്ന ഗെയിം, അത് കളിപ്പിച്ചാ ഇവരങ്ങ് എന്താ
0: ചേർന്ന പഠിച്ച് വലുതായി ആരാകാനാണ് ആഗ്രഹം?
1: എനിക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം.
0: എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത്?
1: എനിക്ക് ഒരു ബില്യണയർ ആവണമെന്നൊക്കെ
0: വിചാരിച്ചാണ് ഈ പഠിച്ചോട്ട് പോകുന്നത്. പഠിക്കുന്നത് കാര്യം അമ്മ അച്ഛനും അഡ്വക്കേറ്റ് അല്ലേ, അപ്പൊ ആ ഒരു അങ്ങോട്ട് പോകാനേ താല്പര്യമില്ല.
1: ഇപ്പൊ തന്നെ അവര് എന്താ ജോലി ചെയ്യുന്നൊക്കെ കണ്ടേച്ച് തന്നെ എനിക്ക് എന്താ
0: തലയ്ക്ക് പ്രാന്തി എടുക്കുവല്ലേ. ഇത്രയും കട്ടി പിടിച്ച ജോലി ആയിരുന്നോ ഇതെന്നുള്ളതല്ലേ?
1: കൊറേ എന്താ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവാത്ത രീതി എന്താ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്റെ അമ്മയ്ക്കും അച്ഛനും കൂടുതലും ആയിട്ടുള്ള കക്ഷികൾ.
0: നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണമില്ലല്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ മോളുള്ളത്. അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാം, നമുക്ക് ഡോക്ടർ ആവാം. കൊറേ പേരെ ചികിത്സിച്ചൊക്കെ ഭേദമാക്കി വിടാവല്ലേ?
1: അത് മാത്രല്ല, കൊറേ കാശും കിട്ടുമല്ലോ.
0: ആ, അത് ശരി, കൊറേ കാശും കിട്ടും. ആ, അത് ശരി ശരി. എന്തായാലും മോളെ, മോടെ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ കേട്ടോ. നല്ലൊരു ഡോക്ടർ ആവട്ടെ, അതുപോലെ നല്ലൊരു പാട്ടുകാരിയും ആവണം കേട്ടോ. അതുപോലെ തന്നെ മോടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? എന്താണ്?
1: എന്റെ ഫ്രണ്ട്സ് ഒരു നല്ല ഫ്രണ്ട്സ് ആണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാ ആഗ്നേയ ഗണേഷ് എന്നും പറഞ്ഞുകൊണ്ടാ പേര്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരേ ബസ്സിലാണ്. ഞാൻ പഠിക്കുന്ന ഫസ്റ്റ് ഡേയില. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരേ ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്, പിന്നെ ഒരേ ബസ്സിലുമാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എങ്ങനെയാണെന്നറിയോ ഫ്രണ്ട്സ് ആയ? ഞാൻ യു കെ ജിയിലാണ് ഫ്രണ്ടായത്. കാരണം എന്താന്ന് വെച്ചാ ഈ കൈ കഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമ്പോ ഒരേ ക്ലാസ്സിലായിരിക്കും ആവുന്ന ഞാൻ പറഞ്ഞേ. അപ്പൊ പറഞ്ഞേ അത് ഉറപ്പായിരിക്കും, അപ്പൊ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാ. അതല്ല, പേരെന്താ? അപ്പൊ ഞാൻ പറഞ്ഞേ ഋതു. എന്റെ ഒക്കെ ജി കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു ചാനലിലുള്ളയാണോ? എന്റെ അടുത്ത്
0: ചോദിച്ചു.
1: ഈ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്നേ
0: വായിക്കാനായിട്ട്.
1: അങ്ങനെ ഇവരാണെങ്കിൽ എന്നോട് ചോദിക്കുന്ന, സ്കൂളിൽ തന്നെ എന്റെ കൊറേ ഫാൻസ് ഉണ്ട്. അവർ ചോദിക്കുക ഋതുവിന്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാനില്ലേ എന്നും പറഞ്ഞുകൊണ്ടേ ഈ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ വന്ന് പറയുമായിരുന്നു. ഞാനിത് അപ്പൊ കേട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്കങ്ങ് സന്തോഷം വന്നങ്ങ്. കാരണം എന്താ, ഇവരൊക്കെ എന്റെ ഫാൻസാണ്.
0: അടിപൊളി. അപ്പൊ എന്തായാലും അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലേ. എന്തായാലും മോളെ എല്ലാവിധ ആശംസകളും നേരുവാണ്, പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ടിന്റെ നാലുപേരും കൂടെ ആവും അല്ലേ. ഏത് പാട്ടാ
1: പാടുന്നേ?
0: അതാണ് ഇഷ്ടമാണോ ഭയങ്കര? എന്നാ ആ പാട്ട് കേട്ടാലോ.

0: ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ്. എന്തായാലും നല്ലൊരു പാട്ടുകാരിയും ആവണം, നല്ലൊരു ഡോക്ടറൊക്കെ ആവണം. ഓക്കെ, എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മൂക്ക് നേരിയാണ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
0: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
7: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
0: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
7: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
0: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
7: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
0: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
8: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
9: എന്തോ പ്ലാനിംഗിലാണല്ലോ.
8: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
9: ഡബിൾ ഹാപ്പി.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ മഴയും കാറ്റും മൂലം വലിയ മരങ്ങൾ കടപുഴകി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിരക്ഷാസേന അടക്കമുള്ള വിഭാഗങ്ങൾ നിർദ്ദേശം നൽകി. നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ഒട്ടേറെ മരങ്ങൾ റോഡ് വശങ്ങളിലും ജനസാന്ദ്രത കൂടിയ പല സ്ഥലങ്ങളിലും നിൽക്കുന്നതിനാൽ ഇവ അപകടങ്ങൾക്ക് കാരണമായേക്കാം. ശക്തമായ മഴയിൽ ഇവ പൂർണ്ണമായി കടപുഴകാനും അല്ലെങ്കിൽ ശിഖരങ്ങൾ ഒടിഞ്ഞ് താഴേക്ക് പതിച്ച് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ശക്തമായി മഴ പെയ്യുമ്പോൾ മരങ്ങളുടെ ചുവട്ടിലേക്ക് ഓടി സുരക്ഷിതമായി നിൽക്കുന്ന രീതി സ്വാഭാവികമാണ്. എന്നാൽ ഈ മരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ച ശേഷമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, PRD, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഉന്നത വിദ്യാഭ്യാസം, PN പണിക്കർ ഫൌണ്ടേഷൻ എന്നിവ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടത്തും. 11 ജില്ലാ തലത്തിലും 18 സംസ്ഥാന തലത്തിലും നടത്തുന്ന 100,000 രൂപ സമ്മാന തുകയുള്ള വായനാ ക്യൂസ് പരിപാടിയിൽ 8, 9, 10 ക്ലാസ്സുകാർക്ക് പങ്കെടുക്കാം. 11 ചിത്രരചനാ മത്സരത്തിൽ LP, UP പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. കുന്നുംപുറം ചിന്മയ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കെ രവീന്ദ്രനാഥൻ നായർ അനുസ്മരണവും കലാവിരുന്നും 8 നടക്കും. രാവിലെ 10 കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചന കാരിക്കേച്ചർ മത്സരവും ഡെപ്യൂട്ടി മേയർ കരുമൽ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, 4 പബ്ലിക് ലൈബ്രറിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി എന്നിവ നടക്കും. തുടർന്ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും 8 സർവീസ് നിർത്തിവെക്കും. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹ്രസ്വകാല കോഴ്സിലേക്ക് അപേക്ഷിക്കാം. DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ വയർമാൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റ്നസ് ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നിവയാണ് കോഴ്സുകൾ. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ദൈർഘ്യമുള്ള ഫുഡ് പ്രൊട്ടക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 നീട്ടി. ASAP കേരള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിന് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത +2, പ്രായപരിധി 18-40 മധ്യേ. 15 അപേക്ഷിക്കാം. ഗവൺമെന്റ് ITയിൽ വിവിധ ട്രേഡുകളിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി 6 നീട്ടി. പട്ടികവർഗ വികസന വകുപ്പ് 2025-26 SSLC +2 ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ മത്സരത്തിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന സഹായ ധനം നൽകുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ ഉന്നത വിജയം നേടിയവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 ശുപാർശകളും നൽകാമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പോർട്ടലിലൂടെ മാത്രമേ അപേക്ഷിക്കാവൂ. കല, കായികം, സാംസ്കാരികം, സാമൂഹ്യ സേവനം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 5 മുതൽ 18 വയസ്സുവരെയുള്ളവരെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. നേട്ടങ്ങളെയും അവയുണ്ടാക്കിയ സ്വാധീനത്തെയും കുറിച്ച് 1000 വാക്കിൽ കവിയാതെ എഴുതി നൽകണം. സ്കൂളുകൾ, യുവജന സംഘടനകൾ, NGO, പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ശുപാർശകൾ നൽകാം. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ 8 നീട്ടി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
5: നാപ്പി. നാപ്പി.
4: Nappy is spelled as N A P P Y.
5: This word is used as adjective and noun. It's a piece of toweling or other absorbent material wrapped around a baby's bottom and between its legs to absorb and retain urine and feces. Other name for it is diaper. മലയാളത്തിൽ കുഞ്ഞുങ്ങളുടെ ഉടുവസ്ത്രം, ചെറുതോർത്ത്, കുഞ്ഞുങ്ങളുടെ കവിന തുണി.
4: Thank you all.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
2: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
3: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമയം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയം

0: സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതിപാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027-നുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027-ന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴൂട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തുനിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എല്ലാം അവരുടെ താൽപര്യത്തിനു വേണ്ടിയാണ്. സ്വയം ന്യായീകരിച്ച് കുടുംബം തകർക്കുന്നവർ. അവതരണം സുനിൽ കുരുവിള. ഇൻസൈറ്റ് മിഷൻ.
4: നല്ലൊരു മാനസിക ആരോഗ്യം പേരൻസിനില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് വരികയും കുടുംബത്തിലേക്ക് വരികയും അത് തലമുറകളിലേക്ക് വരികയും ഇതൊരു ഒഴിയാബാധയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. പല വീടുകളിലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഒളിച്ചിരിപ്പുണ്ട്. പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും പുറത്തറിയുന്നില്ല. കാരണം നമ്മുടെ ഒരു സാമൂഹികപരമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ദുരഭിമാനികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുടുംബത്തിനുണ്ടാകുന്ന ദോഷമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് വിചാരിക്കും, കുട്ടികളുടെ ഭാവി ജീവിതത്തെ അത് ബാധിക്കത്തില്ലയോ, അവരുടെ വിവാഹത്തെ ബാധിക്കത്തില്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇതെല്ലാം മൂടി വയ്ക്കുകയാണ്. ഈ മൂടി വയ്ക്കും തോറും എന്താണ് പ്രശ്നം? പലപ്പോഴും ഇത് മാനസികാരോഗ്യ പ്രശ്നമോ വ്യക്തിത്വ വൈകല്യ പ്രശ്നമോ ഒക്കെ ആയിരിക്കും. അതൊന്നും ട്രീറ്റ് ചെയ്യപ്പെടാനോ അതൊന്നും പരിഹരിക്കപ്പെടാനോ ഉള്ള സാധ്യതകളിലൂടെ അതിലൂടെ ഇല്ലാതാകുകയാണ്. കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി സീക്കുകയത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു മൂടി വെക്കലിന്റെ ഒരു പ്രശ്നം ഇതിന് പ്രശ്നപരിഹാരത്തിനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല. അതിന് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡേറ്റ ശരിക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള വീടുകൾ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എത്ര ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഡേറ്റയും പുറത്തു വരുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ ഇതുപോലെ വളരെ ആളിക്കത്തിയത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ പോലും ഇത്രയധികം ഭയങ്കരമാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. എന്നെ വിളിച്ച് പല ആൾക്കാരും പറയുന്നത് അത് അപ്പനും അമ്മയും ഇതുപോലെ തന്നെയാണ്. ഇന്ന് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ച ഒരു പെൺകുട്ടി, അവൾ പറഞ്ഞ ഞങ്ങൾ 3 മക്കളാണ്. 3 മക്കളും ഇന്ന് മാനസികമായ സംഘർഷം നേരിടുന്നു. ആ വിളിച്ച കുട്ടി തന്നെ ഭയങ്കരമായ മാനസിക സംഘർഷം നേരിടുന്ന ഒരു കുട്ടിയാണ്. കാരണം ഈ ചെറുപ്പകാലത്ത് കിട്ടിയ ഭീകരമായ വീട്ടിലെ അന്തരീക്ഷം, അപ്പന്റെ വീട്ടുകാരെല്ലാം, അപ്പനെ, അപ്പന്റെ സഹോദരനെ, അപ്പന്റെ സഹോദരി, ഇവരെല്ലാരും തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ ഇവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും ഓവറായിട്ട് അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ടു. പിന്നെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഇവിടെ നിന്ന് വിദേശത്തേക്ക്. അപ്പം ആ ഓട്ടം അവിടെ ചെന്നെങ്കിലും അവർക്ക് അവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ലഭിക്കുന്നില്ല. അവരുടെയും വിവാഹ ജീവിതത്തിൽ ഇതിന്റെ മുൻവിധികൾ, ഇതുണ്ടാക്കിയ സ്വാധീനം ഒക്കെ വീണ്ടും വരുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള വീടുകളിലൊക്കെയുള്ള കുട്ടികൾ അവർക്കൊരു വിവാഹമൊക്കെ അന്വേഷിക്കുമ്പോഴും അവർക്ക് ആരോഗ്യപരമായ വീടുകളിൽ നിന്നായിരിക്കത്തില്ല വിവാഹം കിട്ടുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിൽ നിന്ന് തന്നെയായിരിക്കും അവർക്കും കൂടുതൽ വിവാഹത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ആ വിവാഹ ജീവിതവും അതിനേക്കാളും പ്രയാസമുള്ളതായി മാറുന്നു. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിന്റെ ഒരു ഡേറ്റയും കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ വളരെയധികം ഒരു സാമൂഹ്യ സേവനം വേണ്ട ഒരു കാര്യമാണിത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ വൈകാരികമായ അനാഥത്വവും വൈകാരികമായ ഭീകരതയും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം കുട്ടികൾ വളർന്നു വരുന്നു. ഇവിടെയാണ് അധ്യാപകരുടെയൊക്കെ റോള് വളരെയധികം വ്യത്യസ്തമാകുകയാണ്. ഇനി വേണ്ടത് കുറെ പഠിപ്പിക്കുന്ന സ്കൂളുകളല്ല, കുട്ടികളെ പഠിക്കുന്ന സ്കൂളുകൾ, കുട്ടികളെ കുറെ കൂടി ഒരു സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും ഒക്കെ നയിക്കാൻ കഴിയുന്ന സ്കൂളുകളും കൂടി ഇനി ആവശ്യമാണ്. കാരണം ഈ പല കുട്ടികളും വരുന്നത് വളരെ മോശപ്പെട്ട ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ നിന്നാണ്. സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ട്. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി എന്നെ നേരിട്ട് വന്ന് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ പിതാവ് വളരെയധികം പണമുള്ള ആളാണ്, വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. പക്ഷെ പുള്ളി പണം മാത്രം, പണം കൊടുക്കുന്നു, ആ പണത്തിന്റെ എല്ലാം കണക്ക് എഴുതി വെക്കുകയാണ്. ഓരോ മക്കൾക്കും എത്ര രൂപ ചെലവാക്കുന്നു, ഭാര്യയ്ക്ക് എത്ര രൂപ ചെലവാക്കുന്നു, ഇതെല്ലാം കണക്കെഴുതി വെക്കുക, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കണക്കെല്ലാം വിളിച്ചു പറയുകയും അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും എല്ലാം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂത്ത പയ്യനാണ് ഇദ്ദേഹം. അദ്ദേഹം അതിൽ കംപ്ലീറ്റ് ആയിട്ടും തകർന്നു കഴിഞ്ഞു. പുള്ളിക്ക് മാനസികമായ വലിയ പ്രശ്നങ്ങളാണ്. ഒരു ആത്മവിശ്വാസം ഇല്ല, ഒരു സെൽഫ് എസ്റ്റീം ഇല്ല, ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ടും തകർന്നു കഴിഞ്ഞു. കാരണം പുള്ളിയുടെ ജീവിതത്തിലൊക്കെ എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെടുകയാണ്. പുള്ളി ഒരു വിവാഹം കഴിച്ചു, കല്യാണം കഴിക്കാനൊന്നും പുള്ളിക്ക് ഒരു ആശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ആ പ്രഷർ കാരണം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പയ്യനെ മാത്രമല്ല പെൺകുട്ടിയെയും അതുപോലുള്ള ടോർച്ചറിലൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ആ പെൺകുട്ടിയും വന്നിരിക്കുന്നത് വലിയ വ്യത്യാസമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നായതുകൊണ്ട് അവര് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നു. ഇങ്ങനെ പോവുകയാണ് ഓരോ വീടുകളുടെ അവസ്ഥ. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ വലിയ ഒരു സാന്ദ്രത കാണുകയാണ്. കാരണം വീടുകളിലൊക്കെ അത്തരത്തിലുള്ള നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. നമ്മൾ ഈ സാമൂഹ്യ സേവനം എന്നും പറഞ്ഞ് കുറെ പെൻഷൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുറെ സംവരണം കൊടുക്കുക, കുറെ പിന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, ഇത് മാത്രമല്ല ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ട സഹായങ്ങൾ. മാനസികമായി സ്ട്രഗിൾ ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ, ധാരാളം പുരുഷന്മാർ, അതിലേറെ കുഞ്ഞുങ്ങൾ, ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന പിന്നെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. കാരണം അവരും ഇത് അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഇതിൽ ഒരു വല്ലാത്തൊരു എക്കോ സിസ്റ്റത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ ഒളിഞ്ഞിരിക്കുന്ന ടോക്സിക് ആൾക്കാരുണ്ട്. ഇപ്പോൾ കുട്ടികളെ ഒന്നും അവരുടെ ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെ അവരുടെ ഒരു ഇഷ്ടത്തിലേക്കോ ഒന്നും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത്, അവരെ മൈക്രോ മാനേജ് ചെയ്ത് കളിക്കാൻ വിടാത്ത വീടുകൾ, മനുഷ്യരുമായിട്ട് ഇടപെടാൻ വിടാത്ത വീടുകൾ. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ മമ്മി എല്ലാവരുമായിട്ടും ശത്രുതയാണ്, അയൽപക്കവുമായിട്ടും ബന്ധുമിത്രം, അതുകൊണ്ട് തന്നെ ആരും വീട്ടിൽ വരില്ല, ആരോടും ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല, ആരോടെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭയങ്കരമായിട്ട് അവിടെ വീട്ടിൽ വലിയ വഴക്കാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേരൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി, അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂറും ട്യൂഷനും കോച്ചിങ്ങും കൊടുത്ത് കുട്ടികളെ ഡോക്ടറാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറെ പേരൻസ് ഉണ്ട്. ഇത് ഭയങ്കര ടോക്സിക് പാരന്റിംഗ് ആണ്. കാരണം ആ കുട്ടിയിലൊരു ഡോക്ടറില്ല, ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേരന്റ് എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു, സാറേ നല്ല നല്ല നല്ല മോനായിരുന്നു, അവൻ ചെറുതിലൊക്കെ നല്ല മോനായിരുന്നു, ക്ലാസ്സിലൊക്കെ ബെസ്റ്റ് ആയിരുന്നു, പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു, പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു, ഇപ്പൊ എല്ലാം തകരാറിലായി. ഞാൻ കാര്യങ്ങൾ പ്രോബ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞാൽ നല്ല ടാലന്റ്, നല്ല സോഷ്യൽ റിഫ്ലക്ഷൻ ഉള്ള, ധാരാളം പിന്നെ സ്കിൽസ് ഉള്ള ഒരു കുട്ടിയാണ്. ഒരു നാച്ചുറൽ ലീഡർഷിപ്പ് ഉള്ള, ഒരു പ്രോ സോഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ പോകാനും കുറച്ചുകൂടെ മാനവികമായ വിഷയങ്ങളൊക്കെ പഠിക്കാനും ഒരു നാച്ചുറൽ ലീഡറായി ഡെവലപ്പ് ചെയ്യാനും ഒക്കെയാണ് ആ കുട്ടി ആഗ്രഹിച്ചത്. സാമ്പത്തികമായ നല്ല സ്ഥിതിയുള്ള വീടുമാണ്. അപ്പൊ പുള്ളിക്ക് ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ പുള്ളിക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ പോയി നല്ലൊരു ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു കുട്ടി, അതിനുവേണ്ട എല്ലാ ടാലന്റും ഉള്ള ഒരു കുട്ടി, അത് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി. പക്ഷെ മാതാപിതാക്കൾ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സേ പഠിക്കാവുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് കൊണ്ടുവിടുന്നു. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആൾക്കാരൊക്കെ പറയുന്ന ഒരു ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് എടുത്ത് പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണേ? ആ കുട്ടിക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടി അവിടെ ഭയങ്കരമായിട്ട് ഉഴപ്പുകയും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെളിയിൽ വരുന്നു. വെളി വന്നു കഴിയുമ്പോൾ ആ ഫീൽഡേ വിട്ട് വേറെടുത്ത് പോയി ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്തെടുത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു. അത് കളഞ്ഞിട്ട് വേറെന്തോ കോഴ്സ് പഠിക്കാനായിട്ട് ഇറങ്ങുന്നു. ഇപ്പൊ അവസാനം വന്നിട്ട് ഇപ്പോൾ ഒരു വിഡ്രോവലിലേക്കാണ് പുള്ളി വരുന്നത്. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ടാലന്റുകളെല്ലാം സാച്ചുറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഡ്രൈ ഡൗൺ ചെയ്യുന്നു. ഒരു വികാരങ്ങളും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു ഇഷ്ടവും ഇല്ല. സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഏലിയനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടലായിട്ട് അത്രയും പ്രതിഭ ഉണ്ടായിരുന്ന, വലിയ സാധ്യത ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ ഒരു സാധ്യതയില്ലാത്ത ഒരാളാക്കി പുള്ളിയെ ഇപ്പൊ മാറ്റിയിരിക്കുകയാണ്. പേരന്റ് അന്നേരവും പറയുന്നത് ഞങ്ങൾ അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. ഇങ്ങനെ സത്യത്തിൽ നന്മ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർത്തി ഒരു വലിയ പ്രശ്നമാണ്, അഹങ്കാരം ഒരു വലിയ പ്രശ്നമാണ്, അജ്ഞത വലിയൊരു പ്രശ്നമാണ്. ഇത് ഇതിൻ്റെയൊക്കെ കൂടെ മാനസിക ആരോഗ്യത്തിലെ പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ആ ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടി തന്നെ ചോദിച്ചാണ് ഇങ്ങനത്തെ ഉള്ള ഈ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ബാലൻസ്ഡ് ജീവിതമാണ്. ഒരുപക്ഷെ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തകിടം മറിക്കും. അപ്പം ശരിയായ ഒരു ബാലൻസിൽ വളർന്നു വരാത്ത ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ഫൗണ്ടേഷൻ സ്ട്രെങ്തോടുകൂടി വളർന്നു വരാത്ത ഒരു ഒരു യുവതിയോ യുവാവോ, അവര് പിന്നീട് അവരുടെ തൊഴിൽ രംഗത്തും അവരുടെ വിവാഹ ജീവിതത്തിലും അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ പേരന്റിങ്ങിലും എല്ലാമായിരിക്കും ഇതിൻ്റെ പോരായ്മകൾ കൊണ്ട് പ്രതിഫലിപ്പിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ആരോഗ്യപരമായ ഒരു ജീവിതം ചെറിയ പ്രായം മുതലേ കിട്ടണം. അതാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ചില ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചില മൈക്രോ മാനേജ്ഡ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ആരോഗ്യപരമായ വളർച്ചയെ തടസ്സപ്പെടുത്തും. നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം പണം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു വാങ്ങിക്കാവുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. യു കെയിൽ ചെന്ന് നല്ല ജോലിയും പി ആറും എല്ലാം കിട്ടിയ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ സാറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് പിടിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ടും ഞാൻ സ്ട്രെസ് അനുഭവിക്കുകയാണ്, ഫിയർ അനുഭവിക്കുകയാണ്, ആങ്സൈറ്റി അനുഭവിക്കുകയാണ്, അമിതമായ ദേഷ്യമാണ്. എന്താ കാര്യം? ചെറുപ്പകാലത്ത് കളിക്കാൻ വിടത്തില്ലായിരുന്നു, സുഹൃത്തുക്കൾ അനുവദിക്കത്തില്ലായിരുന്നു, IIT എത്തിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ശ്രമമാണ് പേരൻസ് നടത്തിയത്. ഏകദേശമൊക്കെ ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പഠിക്കുകയും വലിയ ജോലിയൊക്കെ കിട്ടുകയും യു കെയിൽ ചെല്ലുകയും, അപ്പം മെറ്റീരിയലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെറ്റീരിയൽ എല്ലാം കൊടുത്താലും പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് മനസ്സമാധാനവും സന്തോഷവും. ഇത് രണ്ടും ആ ചെറുപ്പക്കാരനില്ല. ആ ചെറുപ്പക്കാരനില്ലാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പൊ തന്നെ യു കെയിൽ കുടുംബമായിട്ട് പോയി, പക്ഷെ അവർ രണ്ടായിട്ട് രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഒരു മോളുണ്ട്, ആ മോളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. മോളെ എന്ത് ചെയ്യണം, ആര് വളർത്തണം, എങ്ങനെ മുമ്പോട്ട് പോകണം? ഇദ്ദേഹത്തിൻ്റെ മാനസിക നില കംപ്ലീറ്റ് ആയിട്ടും തെറ്റിയിരിക്കുന്നതുകൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ച് വളർത്താമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് വിട്ടുകൊടുക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ആകെ കൂടെ പുള്ളിയുടെ ജീവിതം താറുമാറാകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള ആരോഗ്യപരമായ ഒരു വളർച്ച, അപ്പം എല്ലാം ബാലൻസ് ചെയ്ത് എത്താവുന്നിടത്തൊക്കെ എത്തിയാൽ മതി. കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആർത്തി കാണിച്ചും കൂടുതൽ പിന്നെ നമുക്ക് നമ്മുടെ ഗൂഢ ലക്ഷ്യങ്ങളിലൊക്കെ എത്തിക്കാനായിട്ട് മക്കളെ വളർത്തുമ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുന്നില്ല, മനസ്സമാധാനം ഉണ്ടാകുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നില്ല, ആത്യന്തികമായിട്ട് അവർക്കൊന്നും ലഭിക്കുന്നില്ല. എല്ലാം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നീ എന്ത് നേടിയെന്ന് ചോദിക്കുന്ന ബൈബിൾ വചനം പോലെ എല്ലാം നേടിയാലും അവസാനം സന്തോഷവും സമാധാനവും ഇല്ലാതെ ആയി കഴിയുമ്പോൾ നമ്മളൊന്നും അവസാനം നേടുന്നില്ല. ഇവിടെയാണ് നമ്മളൊരു തിരിച്ചറിവ് കൊണ്ടുവരേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ടെങ്കിൽ, ഇത്രയും കുടുംബങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചിലരെ ഇത് ബാധിക്കുന്നില്ല, ചിലരെ ഇത് അമിതമായി ബാധിക്കുന്നു. കാരണം അമിതമായി ബാധിക്കുന്നത് മെൻ്റൽ ഈ ഇതിനകത്തെ വേറൊരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ പിന്നെ മെൻ്റൽ ഹെൽത്ത് മോശമായിട്ടുള്ള വീടുകളിൽ വളരുന്ന കുട്ടികളിൽ മെൻ്റൽ ഹെൽത്ത് കുറയുന്നു. അവർ പലപ്പോഴും വിവാഹം കഴിക്കുന്നതും അത്തരത്തിലുള്ള വീടുകളിൽ നിന്നാണ്. അപ്പൊ തലമുറകൾ ഇതിന്റെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ മാനസിക ആരോഗ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു മാർഗം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ്, വളരെ അടിസ്ഥാനപരമായി ഉറപ്പിക്കുന്ന ലൈഫ്, പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ഭക്ഷണം വേണം, വ്യായാമം വേണം, വിശ്രമം വേണം, ഉറക്കം വേണം, സൗഹൃദങ്ങൾ വേണം, സമൂഹവുമായിട്ട് നല്ല ഇടപെടലുകൾ വേണം, നല്ല വായന വേണം, കാഴ്ചപ്പാട് വേണം, അറിവ് വേണം, ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അച്ചടക്കമുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യം ഇതാണ്. ഇപ്പൊ തന്നെ കണ്ടമാനായി മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സമയം ചെലവഴിക്കുന്ന പല ആൾക്കാരുടെയും മാനസിക ആരോഗ്യം കുറയുകയാണ്, അവരുടെ അറിവ് കുറയുകയാണ്, കാഴ്ചപ്പാട് കുറയുകയാണ്, അവരുടെ ആരോഗ്യം കുറയുകയാണ്. മനുഷ്യരുമായിട്ട് ആരോഗ്യപരമായി ബന്ധപ്പെടാനും കണക്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റി കുറയുകയാണ്. അപ്പൊ ഇതിലൂടെ വീണ്ടും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് കൂടുതൽ കൂടുതൽ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി കൂടുന്നു, മനുഷ്യബന്ധങ്ങൾ കുറയുന്നു, കണക്ഷൻ കുറയുന്നു, റിലേഷൻഷിപ്പ് കുറയുന്നു, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കുറയുന്നു, കൊടുക്കൽ വാങ്ങലുകൾ കുറയുന്നു, സ്നേഹം അനുകമ്പ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം കുറയുന്നു, സ്വാർത്ഥതയും സെൽഫ് സെന്റേർഡ്നെസ്സും ഒക്കെ കൂടുന്നു. അപ്പൊ ഇതെല്ലാം അനാരോഗ്യപരമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പോക്കാണ്. നമ്മൾ ഈ ടെക്നോളജിയിലൂടെയൊക്കെ നമ്മൾ എന്തോ ഡെവലപ്പ് ചെയ്യുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വളരെ അസംബന്ധമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ആള് സംസാരിക്കുന്ന കേട്ടു, ടീച്ചേഴ്സെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആധുനിക കാലത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഈ അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ വിളമ്പാൻ ശ്രമിക്കുന്നത്, ടീച്ചേഴ്സ് എല്ലാം കുറെ കൂടെ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ടി വിയും കണ്ട് സോഷ്യൽ മീഡിയയും കണ്ടുവരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടത് വിളമ്പി കൊടുക്കുക, അതല്ല ഇനിയും വേണ്ടത്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാവേണ്ട അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ടീച്ചിങ്ങിലേക്ക് പോവാം, കുറച്ചുകൂടെ അവരെ മനസ്സിലാക്കാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഇടപെടാനും. ഇഷ്ടപ്പെട്ട ടീച്ചർമാർ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളായി മാറുന്നത്. അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അവർ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റിലൊക്കെ നമുക്കൊന്ന് ഇടപെടാൻ കഴിയുമോ? പേരൻസിനെയും പഠിപ്പിക്കേണ്ടത് ആ ഇമോഷണൽ കണക്ഷനാണ്. പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ ഇമോഷണൽ കണക്ഷൻ കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് വൈകുന്നേരം അമ്മയുടെ കൂടെ കിടന്ന് കഥയൊക്കെ പറയാറുണ്ട്. അച്ഛനെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒന്ന് യാത്രയ്ക്ക് വരാനുള്ള താല്പര്യം കുട്ടി കാണിക്കുന്നു. ഇതൊന്നും ഇന്നത്തെ കുട്ടികളിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തോട്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിത്തം, കരിയർ, ഫ്യൂച്ചർ, ട്യൂഷന് ഇതൊക്കെ പറഞ്ഞ് കുട്ടികളെ നമ്മളിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നത്. ഹോംവർക്ക് പോലും കാലോചിതമായി മാറേണ്ടതായിട്ടുണ്ട്. ഹോംവർക്ക് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ വീട്ടിൽ വന്ന് മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും അയൽക്കാരും ചുറ്റുപാടും പ്രകൃതിയും പെറ്റ്സും ഒക്കെ ആയിട്ട് എത്ര കണ്ട് അവർക്ക് ഇടപെടാനും ട്രാൻസാക്ട് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതായിരിക്കണം ആധുനിക കാലത്തെ ഹോംവർക്ക്. കാരണം ഇനി അതൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മുടെ മാനസിക ആരോഗ്യ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഓരോ കമ്മ്യൂണിറ്റിയിലും സമൂഹത്തിലും ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആധുനിക, കാരണം കുറെ കച്ചവടങ്ങളൊക്കെ ഇത് കാരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം കുറെ സാധനങ്ങൾ വാങ്ങിച്ച് മനുഷ്യൻ തിന്നുന്നു, കുറെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, കുറെ പണം ചെലവാക്കുന്നു. പക്ഷെ ഇതൊന്നും അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യന്റെ സന്തോഷമോ സമാധാനമോ ഒരു ഐശ്വര്യപരമായ ജീവിതത്തിലേക്കോ ഒന്നും മനുഷ്യൻ നയിക്കുന്നില്ല. ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ നടക്കുന്നു, കുറേ ടെക്നോളജിയൊക്കെ വിൽക്കുന്നു, കുറേ ഡെവലപ്മെന്റ് എന്ന പേരിൽ കുറേ സാധനങ്ങളുടെ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ മനുഷ്യബന്ധങ്ങളുടെ ഇടയിൽ ആ മനുഷ്യബന്ധത്തിന്റെ ക്വാളിറ്റി ഉയരുന്നില്ല. എത്ര പേർക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്? ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല, ക്വാണ്ടിറ്റി ഉണ്ട്. അവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്തേണ്ട ഒരു വലിയ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പാടെല്ലാം നടത്തുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും ഒരു ഉൾക്കാഴ്ചയില്ല. അവർക്ക് അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ദ്രോഹമാണോ ഇതൊന്നും അവർ തിരിച്ചറിയുന്നില്ല. പലരും അവരെ ന്യായീകരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കി ആ സ്റ്റോറിക്കകത്തങ്ങ് ജീവിക്കുകയാണ്. സത്യത്തിൽ അവർ ശരിക്കും അവരെ മനസ്സിലാക്കുന്നില്ല. അവർ ചെയ്യുന്നത് ചുറ്റുപാടുമുള്ളവർക്ക് നന്മയാണോ തിന്മയാണോ എന്നുപോലും അവർ തിരിച്ചറിയുന്നില്ല. ഇത് വലിയൊരു അപകടകരമായ പോക്കാണ്. അതുപോലെ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ, പിന്നെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. കാരണം നമ്മുടെ കൂടെയുള്ളവൻ്റെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മൾ ഈ കാണിക്കുന്ന റിച്വൽസിനൊക്കെ എന്ത് ഗുണമാണുള്ളത്? കുറേ റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസ് കൊണ്ടൊന്നും കാര്യമില്ല. കുറേ ആരാധനകളും അർച്ചനകളും ഒക്കെ നടത്തുന്നതൊഴിച്ചാൽ അവരിൽ ഒരു ദൈവീകമായ പ്രതിഫലനം ഉണ്ടോ? പല വീടുകളിലും പണമുണ്ട്, പക്ഷേ അവിടെ പണമുണ്ടെന്നുള്ളതല്ലാതെ സമാധാനമില്ല, സന്തോഷമില്ല, കാഴ്ചപ്പാടില്ല, ദർശനമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു വ്യത്യസ്തമായ എഡ്യൂക്കേഷന്റെ കാലമായിരിക്കുന്നു. ഒരു തിരിച്ചറിവിലേക്കും ഒരു തിരിച്ചുപോക്കിലേക്കും ഒക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നാളെ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുമോ, സമാധാനമായിട്ട് ജീവിക്കുമോ, അതിന് വേണ്ട കരുത്ത് അവർ ആർജിച്ചിട്ടുണ്ടോ, അതിന് വേണ്ട പേഴ്സണാലിറ്റി അവരിൽ ഡെവലപ്പ് ആകുന്നുണ്ടോ, നമ്മുടെയൊക്കെ ഇടപെടൽ അവരെ കുറച്ചുകൂടെ പുരോഗമനത്തിലേക്കും ആരോഗ്യത്തിലേക്കും കുറച്ചുകൂടെ നല്ല പ്രതിഫലനത്തിലേക്കൊക്കെ നയിക്കാൻ നമ്മുടെയൊക്കെ ഇടപെടൽ പ്രാപ്തമാകുന്നുണ്ടോ? അധ്യാപകരും ചിന്തിക്കണം, പേരൻസ് പലരും ഇന്ന് പഠിച്ച് ഒടിയുന്നതായിട്ടാണ് കാണുന്നത്. പലരെയും നമ്മൾ ഉണക്കിക്കളയുകയാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിപരീതമായിട്ടാണ് വലിക്കുന്നതെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് അത് ഗുണകരമാകുന്നില്ലെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയ ഫോർച്യൂൺ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അമിതമായൊരു ധാർഷ്ട്യം, അത് വലിയ അപകടകരമാണ്. ഒരു തിരുത്തലിന് സമയമായെന്ന് തോന്നുന്നു. ഹാപ്പി ലിവിംഗ്.
5: ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
12: എന്തോ പ്ലാനിംഗിലാണല്ലോ.
11: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
12: ഡബിൾ ഹാപ്പി.
11: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ.

0: ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു, സർവ്വകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमी कंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക.

0: ഉയർന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി

ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിച്ചു.
6: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഇത് രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
0: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ പെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീവിദ്യ, ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ചെടിയെക്കുറിച്ചാണ്. ചുരുണ്ടമുടി അഴിച്ചിട്ട് ഒരു സുന്ദരി പെണ്ണിനെ പോലെ തന്റെ ശിഖരങ്ങളിൽ നിന്ന് വേരുകൾ താഴേക്ക് ഇറക്കി നിൽക്കുന്ന ഈ മരത്തെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ആൽമരം. ആൽമരം നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന വലിയൊരു വൃക്ഷമാണ്. ഇവ വളരെ ഉയരത്തിലും വിശാലമായും വളരുന്നു. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വായുവേരുകളാണ്. ഈ വേരുകൾ കൊമ്പുകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിലെത്തുമ്പോൾ പുതിയ തണ്ടുകളായി മാറുന്നു. അതിനാൽ ആൽമരത്തിന് വളരെ വിസ്തൃതിയിൽ പരന്നു വളരാനായിട്ട് കഴിയും. ഇതിന്റെ ഇലകൾ പച്ച നിറത്തിലും കട്ടിയുള്ളതുമാണ്. ആൽമരത്തിൽ ചെറിയ ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ കാണപ്പെടുന്നു. പക്ഷികൾ ഈ പഴങ്ങളെ ഭക്ഷ്യയോഗ്യമാക്കുന്നു. ആൽമരം വളരെ ദീർഘായുസ്സുള്ള വൃക്ഷമാണ്. നൂറുകണക്കിന് വർഷങ്ങൾ വളരെ ഇവ ജീവിക്കും. പക്ഷികളുടെയും ചെറു ജന്തുക്കളുടെയും വാസസ്ഥലമാണ്. അതിനാൽ ആൽമരം പരിസ്ഥിതി സൗഹൃദ വൃക്ഷമാണ്. ആൽമരം ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ്. അതിശൈത്യവും അത്യുഷ്ണവും ഇല്ലാത്ത പ്രദേശങ്ങളിലെല്ലാം വളരുന്ന മൊറേസിയ സസ്യകുടുംബത്തിലെ പലതരം ചെടികളാണ് ആലുകൾ. വള്ളികൾ മുതൽ വൻമരങ്ങൾ വരെ ഇതിലുണ്ട്. ഫൈക്കസ്, ഫിഗ് എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്നു. പൊതുവെ കറയുള്ള ഒരു വൃക്ഷമാണ്. ലോകത്ത് 600 ഇനം ആലുകളുണ്ട്. കേരളത്തിൽ മാത്രം 45 തരം ആലുകൾ കാണപ്പെടുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് അരയാൽ, പേരാൽ, കല്ലാൽ, കാരാൽ, ഇത്തിയാൽ, ചിറ്റാൽ, കൃഷ്ണനാൽ തുടങ്ങിയവ. തമിഴിൽ അരസമരം എന്നും ഇംഗ്ലീഷിൽ ബാനി ട്രീ എന്നും വിളിക്കുന്നു. ആദ്യകാല ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ വടക്കൻ ഇന്ത്യയിലെ ആൽമര ചുവടുകളിൽ സ്ഥിരമായി കച്ചവടക്കാരായി കാണാറുള്ള ബനിയകൾ എന്ന കൂട്ടരുടെ പേരിനോട് ചേർത്താണ് ബനിയൻ എന്ന പേരുണ്ടായെന്ന്. ധാരാളം തണൽ നൽകുന്നതും ദീർഘായുസ്സുള്ളതുമായതിനാൽ പുരാതന കാലം മുതലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അരയാലുകൾ തണൽ മരങ്ങളായി ഉപയോഗിച്ചു വരുന്നു. അതേ കാരണങ്ങൾ കൊണ്ടുതന്നെ ദൈവാരാധനയ്ക്കും നാട്ടുകാർക്ക് യോഗങ്ങൾ കൂടാനും ഇവയുടെ തണൽ ഉപയോഗപ്പെടുത്തുന്നു. ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധ്ഗയയിലെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആ ആൽമരത്തെ ബുദ്ധമതക്കാർ ഇന്നും പവിത്രമായി കരുതി പോകുന്നു. അതേ സ്ഥാനത്ത് ഇന്നും ബോധ്ഗയയിലുള്ള ആൽമരം തുടർച്ചയുള്ളതായിട്ടാണ് കരുതിപ്പോരുന്നത്. ഇവയുടെ പഴം വളരെയധികം പോഷകമൂല്യം നിറഞ്ഞതാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യം, ഫോസ്ഫറസ്, പോളിഫിനോൾ, ഒമേഗ തുടങ്ങിയ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദ്രോഗങ്ങളെ തടയുവാനും സഹായിക്കുന്നു. ആൽമരത്തിന്റെ പുറംതൊലി രോഗപ്രതിരോധ വർധന ഘടകമായും ഉപയോഗിക്കുന്നു. ക്യാൻസർ ഭേദമാക്കാൻ ബനിയൻ പഴത്തിന് ചില ഗുണങ്ങളുണ്ട്. ഫ്രീ റാഡിക്കൽ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഫ്രീ റാഡിക്കൽസിനെ ചെറുക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്ന പോളിഫിനോൾ ഇതിലുണ്ട്. ശരീരഭാരം കൂട്ടാനും കുറയ്ക്കാനും ബനിയൻ പഴം ഉപയോഗിക്കാം. ഇവയിൽ ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ബാനിയൻ ട്രീ ഫ്രൂട്ട്സ് പതിവായി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വാർദ്ധക്യ പ്രശ്നങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ, ഇ, സി എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിട്ടുമാറാത്ത വൈറസ് സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആൽമരത്തിന്റെ ഇലമുകുളങ്ങൾ ഉപയോഗിക്കുന്നു. ആൽമരത്തിന്റെ ലാറ്റക്സിന് ഏതാനും തുള്ളി പാലിനോടൊപ്പം പതിവായി കഴിക്കുന്നത് പൈൽസിനെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു. ഇവയുടെ പച്ച ഇലകളുടെ പുതിയ പാൽ നീര് അരിമ്പാറ നശിപ്പിക്കുന്നതിനുള്ള ചില ഗുണങ്ങൾ നൽകുന്നു. കവികൾക്കും കഥാകൃത്തുകൾക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു വൃക്ഷമാണ് ആൽമരം. ബാല്യകാലത്തെ ഓർമ്മകൾ പറയുന്ന ഫോക്ക് ശൈലിയിലുള്ള ഗാനങ്ങളും പ്രണയരംഗങ്ങളും ഗ്രാമരംഗങ്ങളും ആൽമരത്തിന്റെ നിഴലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നൊരു പാട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ സംഗീതത്തിൽ നെടുമുടി വേണു ആലപിച്ച ഈ ഗാനം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല.

0: ഈ ഗാനത്തോടുകൂടി ആൽമരത്തെക്കുറിച്ചുള്ള എന്റെ ഈ അറിവുകൾ റേഡിയോ ബെൻസിയർ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. മറ്റൊരു ചെടിയുമായി കേട്ടുമുട്ടുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചൈൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽക്കി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നിർശാലികൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹമാണ് മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ ബന്ധങ്ങൾ വളരും തോറും ജീവിതം ആസ്വാദ്യകരമായി തീരുന്നു. ഈ സ്നേഹബന്ധത്തിൻ്റെ ആദ്യത്തെ കളരിയാണ് കുടുംബം. കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണ് എല്ലാറ്റിനും ആധാരം. ഈ ബന്ധങ്ങൾ പടർന്നു പന്തലിച്ചതാണ് ലോകം. ബന്ധങ്ങൾ കൂടുന്തോറും ജീവിതം കൂടുതൽ ആയാസകരവും ആനന്ദപ്രദവുമാകുന്നു. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന യാഥാർത്ഥ്യബോധം മനുഷ്യനെ സ്വതന്ത്രനാക്കും, അവന്റെ മുഖംമൂടികൾ ഇല്ലാതാക്കും, ആശയവിനിമയം സുഗമമാക്കും. ബന്ധങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ഇവയെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ലാതെയാകും. അന്നേരം മനുഷ്യനിലുണ്ടാകുന്ന ഏകാന്തത, ആർക്കും നമ്മെ ആവശ്യമില്ലെന്നുള്ള തോന്നൽ, ഇതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം അകപ്പെട്ട ഈ ദാരിദ്ര്യത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ സമൂഹവും ഇന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഴമേറിയ ബന്ധങ്ങളുടെ കുറവ് കുടുംബ തകർച്ചയിലും വിവാഹമോചനങ്ങളിലും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ധീരതയോടെ മുന്നോട്ടു പോകാൻ മനുഷ്യബന്ധങ്ങൾ നമ്മെ സഹായിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് മാത്രമേ സേവനത്തെ വളർത്താനാവൂ. ശക്തമായ മനുഷ്യബന്ധങ്ങൾ മനസ്സിനെ ബലപ്പെടുത്തും. മാനുഷിക ബന്ധത്തിലൂടെ സ്നേഹവും സന്തോഷവും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നു. ഹൃദയത്തിൽ വെളിച്ചമുള്ളവർ കൂട്ടുവരുമ്പോൾ അവിടെ നടക്കുന്നതും ഒരു പ്രകാശോത്സവം കൂടിയാണ്. ഈ പ്രകാശത്തിലൂടെ സമൂഹം വളരണം. ഇത് തിരിച്ചറിഞ്ഞ് നല്ല മാനുഷിക ബന്ധത്തിൽ വളരുന്ന ഒരു സമൂഹത്തിന് മാത്രമേ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ കഴിയുകയുള്ളൂ.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ ഇല്ല, നമ്മള് ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം. ഒരു മലയാളം പാട്ടടിക്കുമോളേ.